എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 23, 2026 ഓഗസ്റ്റ് 8 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ചിന്തകൾ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും പലയിടത്തും വെച്ച് പല സാഹചര്യങ്ങളിലും കണ്ടുമുട്ടുന്നവരെ കേന്ദ്രീകരിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ ഭാവി ഭാവനയിൽ കരുപിടിപ്പിക്കും. എന്നാൽ അവരിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിച്ച് വഴിപിരിഞ്ഞു പോകും. ചിലർ നമ്മളെ ജീവിതം തന്നെ പഠിപ്പിക്കും. ചുരുക്കം ചിലർ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകും. അതാണ് ജീവിത യാഥാർത്ഥ്യം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടേഴ്സ് ചാറ്റ്, 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 2:30 വിമുക്തി, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 8. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും റാവൽപിണ്ടി സമാധാന കരാറിൽ ഒപ്പുവച്ചതും ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടന്നതും ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ആണവ റിയാക്ടർ ധ്രുവ പ്രവർത്തനം ആരംഭിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 8. 1919 ഓഗസ്റ്റ് 8 അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും റാവൽപിണ്ടി സമാധാന കരാറിൽ ഒപ്പുവച്ചത്. ഓഗസ്റ്റ് 8 ബോംബെ ഗവാലിയ ടാക് മൈതാനത്ത് വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. സമരം നിരോധിച്ചുകൊണ്ടുള്ള അവശ്യ സർവീസ് സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1960 ഓഗസ്റ്റ് 8. തെക്കുകിഴക്കൻ ഏഷ്യയിലുള്ള 10 രാജ്യങ്ങളുടെ സാമ്പത്തിക സംഘടനയായ ആസിയാൻ രൂപീകരിച്ചത് 1967 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ആണവ റിയാക്ടർ ധ്രുവ പ്രവർത്തനം ആരംഭിച്ചത്. 2016 ഓഗസ്റ്റ് 8 മലബാർ വന്യജീവി സങ്കേതത്തെ കേരളത്തിലെ 16-ാമത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 'ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ചിലിന്റെ ഓഗസ്റ്റ് ഓഫർ ലഭിച്ചത് 1940 ഇന്നേ ദിവസമായിരുന്നു. 'മഹാവീരചക്രം നേടിയ ആദ്യ മലയാളിയായ ക്യാപ്റ്റൻ ഫിലിപ്പോസ് തോമസിന്റെ ജന്മദിനമാണ് ഇന്ന്. 1940 ഓഗസ്റ്റ് 8 അദ്ദേഹം ജനിച്ചത്. യുദ്ധകാലത്തെ സേവനത്തിന് സൈനികർക്ക് നൽകുന്ന പരംവീരചക്രം കഴിഞ്ഞാൽ 2-ാമത്തെ ബഹുമതിയാണ് മഹാവീരചക്രം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേൾക്കാം ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി IIT യുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3000-ലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഗവേഷണ നൂതന ആശയ മേഖലകളിൽ IIT ഡൽഹി മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ

0: ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നദികൾ, തോടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളെയോ പോലീസിനെയോ ബന്ധപ്പെടാം. തഹസിൽദാർമാർക്ക് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെയും ഉന്നതികളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ലെന്നും കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ ഇന്ന് അവധി നൽകി. പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസിനും അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സമിതി പരിശോധന നടത്തി ധനസഹായത്തിന് അർഹരായവരുടെ പട്ടിക നൽകും. അർഹതയില്ലാത്ത ഒരാളും തുക കൈപ്പറ്റാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിനായി തിരച്ചിൽ നിർത്തുകയില്ലെന്നും 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഷിജിന്റെ കുടുംബാംഗങ്ങളുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും 5 തെങ്ങിലെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പുഴയിൽ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി പി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടപകടത്തിൽപ്പെട്ട് കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കാൻ രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കണ്ണൂർ പടിയോട്ടുചാലിൽ മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദ്യം എല്ലാ മെട്രോ നഗരങ്ങളിലും കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങും. പിന്നീട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യോപദേശക കമ്മിറ്റികൾ ഗവൺമെന്റ് വീണ്ടും സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിലെ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കോഴിക്കോട്ട് ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രവീൺകുമാർ MLA സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാമ്പുറം, വരക്കൽ ബീച്ചുകളും കൊയിലാണ്ടി താലൂക്കിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. അകലാപ്പുഴയെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാമ്പുഴയെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വിനോദസഞ്ചാര വികസനത്തിന്റെയും മാതൃകാ പദ്ധതിയായി ഉയർത്താൻ സാധ്യതകളാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവനവും ടൂറിസം പദ്ധതിയും സംബന്ധിച്ച നിവേദനം MA റസാഖ് മാസ്റ്റർ MLA മന്ത്രിക്ക്

0: കൈമാറി. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പി പി സുനീർ എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോകപ്രശസ്തമായ സ്ഥാപനമുണ്ടായിട്ടും സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടും 28-ൽ അധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രശസ്ത നാടക സംവിധായകൻ ഷിബു എസ് കൊട്ടാരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കണ്ണൂർ സംഘചേതനയുടെ നാടകങ്ങൾ ഉൾപ്പെടെ മലയാള നാടകവേദിക്ക് ഷിബു എസ് കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുട്ടം എന്നീ പമ്പ് ഹൗസുകളുടെ സമീപത്തെ പുഴയിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം എന്നീ പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി തൊടുപുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ 2 റിക്രൂട്ട്മെന്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE അറിയിച്ചു. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. June 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICU പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം June 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാഫെയർ നാളെ വൈകിട്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐഐടിയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരമ്പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും

0: 587 PhD ഗവേഷകരും ഉൾപ്പെടെ 3000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നൂതന ഗവേഷണ മേഖലകളിൽ IIT ഡൽഹി എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ചാലകശക്തിയായി ഫിൻടെക് മേഖല മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന 3rd ഇന്ത്യ ഇന്റർനാഷണൽ ഫിൻടെക് ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, സാങ്കേതികവിദ്യാ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം ഫിൻടെക് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി.
2: I have already stated government's position on the issue before the press conference happened. You would have seen those remarks. You were present here. I am reiterating it here. Government had no role to play in what was an event by a private media entity. And government does not endorse anything said at the forum, especially with regard to the duly constituted government of Bangladesh.
1: അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വാണിജ്യ വ്യാപാരത്തിനുമുള്ള ശക്തമായ ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് രാജ്യം വലിയ മുൻഗണനയാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കൾക്ക് ചാർജുകളില്ലാതെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാനാകുമെന്നും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കില്ലെന്നും PCI അറിയിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നേരത്തെ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിലും സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിച്ച പ്രകടനങ്ങളിൽ ഏകദേശം 50 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്രമഴ കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 112. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
4: ഓണത്തിന് നാട്ടിലെത്തുന്നവർക്കായി

0: ആഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 സ്പെഷ്യൽ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ അതിർത്തിക്കുള്ളിൽ 38 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഇതിനു പുറമെ മറ്റ് സോണുകളിലേക്ക് 16 സ്പെഷ്യൽ സർവീസുകളും ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് റെയിൽവേ സോണുകൾ 58 ഓണം സ്പെഷ്യൽ സർവീസുകളും ഇക്കാലയളവിൽ നടത്തുന്നുണ്ട്.
1: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കയിൽ നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. 22 പോയിന്റ് നേടിയ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവിനാണ് രണ്ടാം സ്ഥാനം. ഈ നേട്ടത്തോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ നേരിടും. ഇരുവരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭുവനേശ്വറിൽ നടന്ന 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കും.

0: കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ രാവണനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂൾ നാം കണ്ടത്. അത് തുടരുകയാണ്. ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ചെയ്തിട്ട് പോയ കാര്യങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ അങ്ങേക്ക് നല്ല അറിവുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം, വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. എന്നിട്ട് പറയുന്നു, തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. തന്നൊങ്കി എന്ന് പറഞ്ഞ സീതയെ ഉദ്ദേശിച്ച് പറയുന്നു, മനോഹരിയായ സുന്ദരിയായ സീതയെ എത്രയും പെട്ടെന്ന് ഒട്ടും മടിക്കാതെ ശ്രീരാമന് തിരിച്ചു നൽകുക എന്നാണ് വിഭീഷണൻ രാവണന് നൽകുന്ന ഉപദേശം. ബുദ്ധിയില്ലാത്ത കുറെ ശിങ്കിടികൾ അങ്ങയോട് പലതും പറയുന്നുണ്ടാകും. അവരൊക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം, മരണമായിരിക്കും ഫലം. മരണത്തിൽ കുറഞ്ഞ് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർ അങ്ങയോട് പലതും പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടെങ്കിൽ അങ്ങേക്ക് ഇത്രയും പെട്ടെന്ന് കാലപുരിക്ക് പോകേണ്ട എന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. കാലം വൈകാതെ, ഒട്ടും തന്നെ താമസിക്കാതെ വൈദേഹിയെ, സീതയെ തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, ഇപ്പോൾ വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് വീണ്ടും പറയുകയാണ്. ദുർബലൻ പ്രബലനോട് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറരുത്. ഇതാണ് വിഭീഷണന്റെ രണ്ടാമത്തെ ഉപദേശം. ആദ്യത്തെ ഉപദേശം എന്തായിരുന്നു? സജ്ജനങ്ങളോട് വൈരം വെച്ച് പെരുമാറരുത്. രണ്ടാമത്തെ ഉപദേശം ഇതാണ്, ദുർബലൻ പ്രബലനോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് മത്സര ബുദ്ധിയോടുകൂടി പെരുമാറരുത്. അപ്പൊ രാവണൻ സ്വയം വിചാരിച്ചെങ്കിൽ രാവണനാണ് പ്രബലൻ എന്നാണല്ലോ. പക്ഷെ വിഭീഷണൻ കണക്ക് കൂട്ടുന്നത് ശ്രീരാമനെ പ്രബലനായും അദ്ദേഹത്തെ അപേക്ഷിച്ച് രാവണനെ വെറും ഒരു ദുർബലനുമായിട്ടാണ് വിഭീഷണൻ കണക്ക് കൂട്ടുന്നത്. രാമനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജ്യേഷ്ഠ അങ്ങ് വെറും ദുർബലനാണ്, രാമൻ പ്രബലനും. അങ്ങനെ ചെയ്താൽ, അതായത് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പും വിഭീഷണൻ കൊടുക്കുന്നു. നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ശ്രീരാമനോട് കളിക്കാൻ പോയാൽ, എതിരിടാൻ പോയാൽ അരക്ഷണം മതി, ഈ നാട് മൊത്തം നശിക്കും, ഈ നഗരങ്ങളെല്ലാം നശിക്കും, ഈ സേന, അങ്ങയുടെ സൈന്യം തന്നെ നശിക്കും, അങ്ങയുടെ പ്രാണനും ജീവനും അതിൽ നഷ്ടപ്പെടും, മരണം സംഭവിക്കും. ഇഷ്ടം പറയുന്ന മൂന്നാമത്തെ ഉദ്ദേശമാണ്, രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മൂന്നാമത്തെ ഉദ്ദേശം ഇതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. നമുക്കൊക്കെ മനസ്സിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ട് പലതും ചെയ്തു, ഇപ്പൊ ആരും കൂടെ ഇല്ല എന്ന് നമ്മളൊക്കെ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പറഞ്ഞ് നമ്മുടെ കൂടെ പല ആൾക്കാരും കൂടി നിൽക്കും, പക്ഷേ കഷ്ടകാലം വരുമ്പോൾ, കഷ്ടകാലത്തിങ്കൽ ആരും കാണുകയില്ല നമ്മളോട് കൂടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സന്ദേശമാണ്, കൂടെ നിന്ന് ഇങ്ങനെ ഉപദേശിച്ച് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന, കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്ന ഇഷ്ടക്കാരുള്ള ആൾക്കാർക്ക്, ആൾക്കാരുള്ളവർക്ക് നല്ലൊരു ഉപദേശമാണ് രാമായണത്തിൽ വിഭീഷണന്റെ ഈ രാവണനോട് നൽകുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർ നമ്മളെ പിരിഞ്ഞുപോയി ചെന്ന് സേവിക്കും പ്രബലനെ. നമുക്കൊരു ക്ഷീണം വന്നാൽ, നമുക്കൊരു വീഴ്ച വന്നാൽ, നമുക്കൊരു പതനം വന്നാൽ, നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ എന്താണ് സംഭവിക്കുക? അവർ കാലുമാറി കൂറുമാറി പ്രബലന്റെ പക്ഷം ചേരും. ബലമുള്ള ആൾക്കാരുടെ, വിജയി ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പക്ഷം ചേരും. എന്ന് മാത്രമല്ല, പോകുന്ന പോക്കിൽ അവർ ഇങ്ങനെ കൂടി പറയും എന്ന് വിഭീഷണൻ പറയുന്നു. എങ്ങനെയാണ് പറയുക? അവനവന്റെ ദുർനടപടികൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് അവനവൻ തന്നെ പരിഹാരം കാണണം. ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല. അവർ ഒരു കാര്യത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, മൂല കാരണം, അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഉപേക്ഷിച്ച് മറുപക്ഷം ചേരും. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. ഇപ്പോഴാണ് അത് ആലോചിക്കേണ്ടത്. അല്ലാതെ അപ്പോഴല്ല ഇതിനെ കുറിച്ചെല്ലാം അപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇഷ്ടക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി, നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് മറുപക്ഷം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും മന്നവ, രാജാവേ, രാജാവായ രാവണ എന്ന് വിഭീഷണൻ സ്വന്തം ജ്യേഷ്ഠനോട് പറയുകയാണ്. അങ്ങയുടെ സഹോദരനാണ് ഞാൻ വിഭീഷണൻ, എനിക്ക് അങ്ങ് രാമബാണമേറ്റ് മരിക്കും. മരിക്കുന്നതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്, ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. കാര്യം ഞാൻ സഹോദരനല്ലേ, ഞാൻ ഇളയ സഹോദരനല്ലേ, അങ്ങ് രാമന്റെ ബാണമേറ്റ് അങ്ങ് മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണല്ലോ. അത് എനിക്ക് സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്കതിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം തുറന്ന് പറയുന്നത് എന്ന് അതേ പറയുന്നത്, നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. അതുകൊണ്ടാണ് ഞാൻ നേരെ മുഖത്തു നോക്കി ഞാൻ ഈ സത്യം പറയുന്നത്. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറയുന്നു, താരാർ മകളെ കൊടുക്ക വൈകിടാതെ. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ വൈദേഹി എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു താരാർ മകളെ. ഇതിന്റെ എല്ലാ അർത്ഥം സുന്ദരിയായ മനോഹരിയായ സീത എന്ന് തന്നെയാണ്, ലക്ഷ്മി ദേവിയാണ് സീത എന്നുള്ള അർത്ഥത്തിലാണ് താരാർമകൾ എന്ന് പറയുക. കൊടുക്ക വൈകിടാതെ, കൊടുക്ക, തിരിച്ചു കൊടുക്കുക. എത്രാമത്തെ തവണയാണ് വിഭീഷണൻ പറയുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയതിനു ശേഷം മൂന്ന് പ്രാവശ്യം വിഭീഷണൻ പറഞ്ഞു കഴിഞ്ഞു, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന്. പക്ഷെ രാവണൻ അത് കേൾക്കാൻ മറ്റുപോലും കാണിക്കുന്നില്ല. യുദ്ധത്തിൽ സൈന്യവും ധനവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെടും. അതെല്ലാം നഷ്ടപ്പെട്ട ശേഷം ഇനി ദേവിയെ തിരിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വൈകിപ്പോകും. തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോഴാണ്. അല്ല, എല്ലാം കയ്യിൽ നിന്ന് പോയതിനു ശേഷം, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയതിന് ശേഷമല്ല തീരുമാനം എടുക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എപ്പോഴാണ് എടുക്കേണ്ടത്? അപ്പോൾ, ഇപ്പോൾ, ഇവിടെ തന്നെ, ഈ നിമിഷം, ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വിഭീഷണൻ ഉറപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ശേഷം പിന്നെ ഞാൻ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ തിരിച്ചും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും വിഭീഷണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിചാരമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലം ഏവനും. വമ്പനോട്, നമ്മളെക്കാൾ വലിയ ശക്തിമാനായ, നമ്മളെക്കാൾ ശക്തിയുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അപ്പോഴല്ല ആലോചിക്കേണ്ടത്, മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചോളണം. മുമ്പിലേ എന്ന് പറഞ്ഞാൽ വളരെ മുൻകൂട്ടി തന്നെ മനസ്സിൽ വിചാരിച്ചു കൊള്ളണം, ഞാനൊരു പ്രബലനോടാണ് മത്സരിക്കാൻ പോകുന്നത്, യുദ്ധം ചെയ്യാൻ പോകുന്നത്, എതിരിടാൻ പോകുന്നത്, അതിൻ്റെ ഫലം ഇതായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതായിരിക്കും എന്ന് വളരെ മുമ്പിലെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ല അതിന് ശേഷമല്ല മനസ്സിലാക്കേണ്ടത് എന്നും വിഭീഷണം പറയുന്നു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിചാരം നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ല എന്ന് അത് അറിയണം. ശ്രീരാമനോടാണോ കലഹിക്കാൻ പോകുന്നത്? ശ്രീരാമനോട് കലഹിക്കാൻ പോകുന്ന താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെ നിന്നും യാതൊരു ശരണവും അഭയവും ആശ്രയവും സഹായവും അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാര്യം അങ്ങ് ഏറ്റുമുട്ടുന്ന ശ്രീരാമനോടാണ്, എല്ലാവരും ശ്രീരാമന്റെ പക്ഷത്ത് തന്നെ ആയിരിക്കും. അങ്ങ് അങ്ങക്കെ ഒരു കാര്യം അറിയാമോ? പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. സാക്ഷാൽ പരമശിവൻ, ശ്രീ പരമേശ്വരൻ പോലും രാമനെ സേവിക്കുന്നവർ, അങ്ങനെയുള്ള ദേവന്മാർ പോലും രാമനെ സേവിക്കുന്നവരാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ജ്യേഷ്ഠന്റെ അടുത്തു നിന്നും. പോകുന്ന സമയത്ത് ആശംസ എന്തായാലും കൊടുക്കുന്നുണ്ട്. രാക്ഷസ രാജ ജയിക്ക ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. ജയിച്ചോളൂ, ജയിക്കണം എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. പക്ഷേ മഹേശ്വരനായ ശ്രീരാമചന്ദ്രനോട്

0: പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നും ഞാൻ അതിനോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സർ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങാൻ പോകരുത്, പിണങ്ങാൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ആശംസകൾ നേരുന്നു. കൊണ്ടല്ലേ പോകുന്ന പോക്കിൽ നാലാമത്തെ പ്രാവശ്യം, ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ തുടങ്ങിയ ശേഷം നാലാമത്തെ പ്രാവശ്യം പോകുന്ന പോക്കിൽ ഒന്നുകൂടി വിഭീഷണൻ പറയുന്നു, കൊണ്ടൽനേർ വർണ്ണന് എന്ന് ശ്രീരാമൻ അതിനുദ്ദേശിച്ച് പറയുന്നു, ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ച് വസിക്ക നീ, സംശയം എന്നീ ഒട്ടും സംശയിക്കണ്ട, ഒട്ടും സംശയിക്കാതെ സീതാദേവിയെ, ജാനകി ദേവിയെ ഇപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, താരാർമകളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ജാനകി ദേവിയെ തിരിച്ചു കൊടുക്കും. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിഭീഷണൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ബുദ്ധി തോന്നുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ, നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വിഭീഷണൻ ഇങ്ങനെ പറയുന്നു. ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖിച്ചു വസിക്കാമല്ലോ, എന്തിനു ഈ ടെൻഷൻ, പിരിമുറുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്ന പോക്കിൽ ഒരു കാര്യം കൂടി പറയുന്നു, വംശം മുടിച്ചു കളയായുക വേണമേ, നമ്മുടെ ഈ വംശം, ഈ വംശത്തെ നിന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ നിഷേധാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നീ ഈ വംശത്തെ, ഈ കുലത്തെ മുടിപ്പിക്കരുത്, നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണ് വിഭീഷണൻ രാവണന്റെ മറുപടിക്ക് വേണ്ടി കാക്കുകയാണ്. ഇപ്പൊ രാവണൻ എന്താണ് വിഭീഷണന്റെ ഈ ഉപദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ സംസാരത്തിനോ സംഭാഷണത്തിനൊക്കെ രാവണൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, അദ്ദേഹം എന്താണ് മറുപടി കൊടുക്കുന്നത് നമ്മൾ കേൾക്കാം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: വിഭീഷണൻ തന്നോട് നടത്തിയ സംഭാഷണത്തിന്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കെല്ലാം രാവണൻ മറുപടി പറയുന്ന ഭാഗമാണിത്. അദ്ദേഹം ഇങ്ങനെ, രാവണൻ ഇങ്ങനെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഈ വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഉപദേശങ്ങളും തന്നെ ഒട്ടും തന്നെ ഏറ്റില്ല, ബദിര കർണങ്ങളിലാണ് ആ ഉപദേശങ്ങളൊക്കെ ചെന്ന് പതിച്ചത് എന്ന് തീർച്ച. അദ്ദേഹം പറയുന്നു, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, നാം ശത്രുക്കളെന്ന് കരുതുന്നവരല്ല യഥാർത്ഥ ശത്രുക്കൾ, മിത്രഭാവത്തോടെ അരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നത് ഏവനും. ഈ മിത്രമാണ്, സ്നേഹിതനാണ്, കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുവാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടി നിൽക്കുന്നവരാണ് വലിയ ശത്രുക്കൾ. വിഭീഷണനോടുള്ള ഒരു കുത്തുവാക്കാണ്. സ്വന്തം സഹോദരനാണ് വിഭീഷണൻ, രാവണന്റെ ഏത് നിഷേധാത്മകമായ കാര്യത്തിലും സ്വന്തം സഹോദരനായതുകൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കും എന്നായിരുന്നു കഴിഞ്ഞ നിമിഷം വരെ രാവണൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വിഭീഷണൻ തന്റെ പക്ഷത്തല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് രാവൺ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ നമ്മൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരൊന്നും അല്ല ശത്രുക്കൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ശത്രുക്കൾ. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അത് ശരിയായി ആണ് എന്ന് നമ്മൾ വിഭീഷണ രാവണന്റെ നിരീക്ഷണം ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാര്യം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ കാലത്തുകളിൽ വിഭീഷണന്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിരുന്നു. വൃത്തി വരുത്തും അവരെന്ന നിർണയം, ഈ പറയുന്ന ആൾക്കാർ നമ്മളോട് അടുത്തുകൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്നത്, വിഭീഷണൻ ഉദ്ദേശിച്ച് പറയുകയാണ്. ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ട നീ വധാർഹനാണ്, വധിക്കപ്പെടാൻ അർഹനാണ്, നിന്നെ ഇപ്പൊ തന്നെ തട്ടിക്കളയണം, അതാണ് ചെയ്യേണ്ടത്. കാര്യം എന്നെ രാക്ഷസ രാജാവായ ശ്രീലങ്കയിലെ എന്താണ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധിപതിയായിട്ടുള്ള രാക്ഷസ രാജാവല്ല രാവണൻ, ഈ എന്നോട് ഇങ്ങനെയൊക്കെ നീ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, സംസാരിക്കാൻ തന്നെ ഒരു ധൈര്യം കാണിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെ വധിച്ചു കളയാൻ, നിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഇത് അത് മതിയായ കാരണം തന്നെയാണ്. പക്ഷെ വധഭീഷണി കൊണ്ടൊന്നും വിഭീഷണൻ കൊല്ലുന്നുകയില്ല. വിഭീഷണൻ ഭാഗവതോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതേ വെറും ഒരു രാക്ഷസനൊന്നുമല്ല, അപാരമായ ജ്ഞാനമുള്ള പണ്ഡിതനാണ്, അതേ വലിയൊരു ഭക്ത ശിരോമണിയാണ്. അദ്ദേഹത്തെ വധഭീഷണി കൊണ്ടൊന്നും തളർത്താനോ തകർക്കാനോ ഭയപ്പെടുത്താനോ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അദ്ദേഹം ഇങ്ങനെ സമാധാനിക്കുന്നു, വിഭീഷണൻ ഇങ്ങനെ സമാധാനിക്കുന്നു, ഇവൻ മൃത്യുവശഗതനാണ്, ഇവന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്, അതെ രാവണന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്. സിദ്ധൌഷധങ്ങളൊന്നും വലിക്കുകയില്ല, എന്ത് സിദ്ധൌഷധം കൊടുത്തിട്ടും കാര്യമില്ല, രാവണൻ മരണത്തെ വരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതാണ് ഇത് ആര് പറഞ്ഞാലും

കേൾക്കാത്ത ഈ മനോനില മാനസിക നില അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇനി സദ് ഉപദേശങ്ങളാകുന്ന മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പൗരുഷമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആ പൗരുഷമുണ്ടെന്നുള്ള കാരണം കൊണ്ട് വിധിയെ തടുത്തു നിർത്താൻ, വിധിയെ മാറ്റി മറിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് എനിക്കിനി അഭയം ഈ രാവണന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ മുമ്പിലുള്ള മാർഗം. എനിക്കുള്ള അഭയം ശ്രീരാമദേവന്റെ പാദങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നു, മറ്റാരും ശരണം എനിക്കില്ല, കേവലം ശ്രീരാമന്റെ പാദങ്ങളല്ലാതെ മറ്റൊരു ശരണവും ആശ്രയവും അഭയസ്ഥാനവും എനിക്ക് വേറെയില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അടുത്ത ജന്മമെങ്കിലും ശ്രീരാമനിൽ അഭയം തേടി അവിടുത്തെ പാദസേവ ചെയ്ത് ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നാണ് വിഭീഷണന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്ത. എന്നെ കൊല്ലുന്നെങ്കിൽ ഞാൻ കൊന്നോട്ടെ, എൻ്റെ നിലപാടുകളിനകത്ത് മാറ്റം വരുത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഭാര്യ ഉപേക്ഷിക്കുന്നു, ഞാൻ ധനം ഉപേക്ഷിക്കുന്നു, സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു, വീട് ഉപേക്ഷിക്കുന്നു, മിത്രങ്ങളെയും ബന്ധുമിത്രാദികളെ എല്ലാം ഉപേക്ഷിക്കുന്നു, ഭൃത്യന്മാരെ ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാവണൻ, ജ്യേഷ്ഠനായ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഇപ്പൊ രാവണൻ അതുകൊണ്ട് മനസ്സലിയുകയൊന്നുമില്ല, രാവണൻ വീണ്ടും ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. നീ ഇവിടെ നിന്നാലാണ് എനിക്ക് ആപത്ത് വരുന്നത്, നിന്റെ മുഖം ഇവിടെ കണ്ടാൽ, നീ ഇവിടെ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആപത്ത് വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക, നീ പൊയ്ക്കൊള്ളുക. നിന്റെ ആഗ്രഹം രാമനെ സേവിക്കാനാണോ? നീ രാവണനെ പോയി സേവിച്ചോ, നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്നാണ് അതേ പറയുന്നത്. നിന്നെ ഇവിടെ കണ്ടാൽ, നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ, ഈ നിമിഷം ഇവിടുന്ന് പോയില്ലെങ്കിൽ, എന്റെ ചന്ദ്രഹാസം കൊണ്ട്, ചന്ദ്രമാസം നമുക്കറിയാം രാവണന്റെ ആയുധം, ചന്ദ്രഹാസം കൊണ്ട് നിന്നെ ഈ ഉടൻ ഞാൻ ഈ നിമിഷം ഞാൻ തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കും. വിഭീഷണൻ വിട പറയാൻ പോകുന്നു. വിട പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി, ഒരിക്കൽ കൂടി അവസാനമായി വിഭീഷണൻ പറയും, എന്നുടെ താതന തുല്യനല്ലോ ഭവാൻ. ആ ഏറ്റവും മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, അങ്ങ് എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ്. അങ്ങൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങയെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ്, പിതൃതുല്യരാണ് എനിക്ക് അങ്ങ്. ഞാൻ കാരണം അങ്ങക്ക് യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് ഞാനിതാ വേഗേനെ പോകുന്നു, എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അങ്ങെന്ത് ചെയ്യണം, അങ്ങ് എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം, അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുമൊപ്പം എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ വാഴുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ ജാതനായാൻ, നിന്നെ കൊല്ലാനായി, അങ്ങേ കൊല്ലാനായി, രാവണനെ കൊല്ലാനായി, വധിക്കാനായി, ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥന്റെ വീട്ടിൽ, അയോധ്യയിൽ ദശരഥന്റെ വീട്ടിൽ ഒരാൾ ജാതനായിട്ടുണ്ട്, ജനിച്ചു. ദശരഥ മന്ദിരേ ജാതനായി എന്ന് പറഞ്ഞതാണ്, അയോധ്യയിൽ ദശരഥ രാജാവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനായി ഒരാൾ ജനിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൽ, ഇപ്പൊ നമ്മൾ കാലൻ എന്ന് പറയും, അതിന്റെ ഒരു ശ്രയണ ഭാവത്തെ പിന്നെ എഴുത്തച്ഛൻ തർജ്ജം ചെയ്തിരിക്കുന്നത് കാലി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിന്റെ ഒരു ശ്രയണ ഭാവം, കാലൻ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ മരണത്തിന്റെ ദേവത, അതാണ് കാലി. കാലി ജനിച്ചിരിക്കുന്നത് സീത, സീതാഭിധാനേന എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള പേരിൽ ജനിച്ചിട്ടുണ്ട്. രാമൻ ദശരഥ പുത്രനായി ജനിച്ചിട്ടുണ്ട്, നിന്റെ കാലനാണ് ശ്രീരാമൻ, അദ്ദേഹം ജനിച്ചിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. സീതയും നിന്റെ അന്ധകയായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരുടെ ജനനത്തിൽ ലക്ഷ്യം എന്താണ്? നിന്നെ കൊല്ലുക, രാവണനെ കൊല്ലുക, അതാണ് അവരുടെ ജനനത്തിന്റെ, ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് അങ്ങ് അറിയണം. അതുകൊണ്ട് ഇതെല്ലാം തീർച്ചയാണ് ഇതെല്ലാം സംഭവിക്കുന്നുള്ള കാര്യം. ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ അവതാരത്തെ ഉദ്ദേശം നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് ഫലം ഉണ്ടാകാനാണ്? ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹത്തെ ആരാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? സാക്ഷാൽ ബ്രഹ്മാവാണ് പോയി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചത് രാവണനെ വധിക്കാനായി അവതരിക്കണമെന്ന്. അതുകൊണ്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായി ദശരഥ പുത്രനായി ജനിച്ചിരിക്കുന്നത്. പിന്നെ അതിന് അന്യതാത്വം ഭവിക്കുമോ? എന്തെങ്കിലും മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ഒരു മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. രാമൻ നിന്നെ കൊല്ലുമെന്ന് മാത്രമല്ല, ഈ രാക്ഷസ കുലത്തെ തന്നെ ഇല്ലാതാക്കും, ഈ രാക്ഷസ കുലത്തെ നശിപ്പിക്കും, ഉന്മൂലനം ചെയ്യും ഈ ഭൂമുഖത്തു നിന്ന്. എന്നിട്ട് അങ്ങനെ രാമൻ അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുകയുള്ളൂ. അതിനു മുമ്പ് എന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദാശരഥിയെ ശരണം ഗതോസ്മി, ദശരഥ പുത്രനായ ശ്രീരാമന്റെ അടുത്ത് അഭയം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക, ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിക്കാനായി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞു.

0: വിഭീഷണൻ വിടവാങ്ങുന്ന ഭാഗത്താണ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രഭാഷണ പരമ്പരയിൽ നാഴികക്കല്ലായ ക്യാപ്സ്യൂളിനെ നമുക്ക് കാത്തിരിക്കാം.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഈ ആരംഭിക്കുന്ന സമയത്ത് വിഭീഷണൻ ലങ്കയിൽ നിന്നും ശ്രീരാമ സന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം 4 മന്ത്രിമാരും കൂടെയുണ്ട്. അപ്പൊ എത്രയും വേഗം ശ്രീരാമന്റെ സവിധത്തിൽ എത്തിച്ചേരാനായി. ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആകാശമാർഗത്തിലൂടെയാണ് വിഭീഷണൻ വന്നത്. വിമാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ അന്നില്ലായിരുന്നെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തോ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, അങ്ങനെ പറയാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. കാരണം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ അവസരത്തിൽ തർക്കിക്കാൻ വന്നാൽ എനിക്ക് പറയാനുള്ള ഇതാണ്, രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അത് മിത്തായാലും ശരി, സത്യമായാലും ശരി. അങ്ങനെ വിഭീഷണൻ ആദ്യം ചെയ്യുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതിനുശേഷം തുടർന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ വിഭീഷണൻ, രാവണന്റെ ഇളയ സഹോദരൻ, അങ്ങയുടെ ഭക്തരുടെ ഒരു ദാസനാണ് ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിനേ. രാവണൻ ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു, സീതയെ കട്ടത്, സീതയെ മോഷ്ടിച്ചത്, സീതയെ അപഹരിച്ചത്, കട്ടത് എന്നുള്ള ഭാഷയാണ് രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങേയറ്റം അനുചിതമായി പോയി, യാതൊരു ഔചിത്യവും ഇല്ലാത്ത പ്രവൃത്തിയായി പോയെന്ന് ഞാൻ നല്ലതിന് പറഞ്ഞു കൊടുത്തു എന്റെ ജ്യേഷ്ഠനായ രാവണനോട്. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽക എന്ന് ആവോളം ഏറ്റു പറഞ്ഞേൻ പലതരം, പല രീതിയിൽ, പല പ്രാവശ്യം ഞാൻ രാവണനോട് പറഞ്ഞു, ദേവിയെ, സീതാദേവിയെ ശ്രീരാമന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ നിരവധി പ്രാവശ്യം പറഞ്ഞു പ്രഭു. വിജ്ഞാന മാർഗമെല്ലാം ഉപദേശിച്ചു, അജ്ഞാനിയാകയാൽ ഏറ്റതില്ല ഏതുമേ. ഞാൻ വിജ്ഞാനത്തിന്റെ എല്ലാ മാർഗങ്ങളും ഞാൻ മാർഗത്തിലൂടെയും ഞാൻ രാവണനെ ഉപദേശിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു, കാരണം അയാൾ അജ്ഞാനിയാണ്. ഒരു അജ്ഞാനിയോട് എത്ര ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിട്ടും ചില അവസരത്തിൽ യാതൊരു കാര്യവുമില്ല, അയാൾ അതിലൊന്നും സ്വീകരിക്കാനായിട്ടുള്ള മാനസിക നിലവാരം അങ്ങനെയുള്ള അജ്ഞാനികൾ കൈവരിച്ചിട്ടില്ല. നമുക്ക് പറയാനേ സാധിക്കൂ, അത് സ്വീകരിക്കേണ്ടത് അവരാണ്. അവരജ്ഞാനത്താൽ മൂടിപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവരുടെ മനസ്സ് അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാത്തത് കൊണ്ടല്ല, പഥ്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ രാവണന് അതെല്ലാം അബദ്ധങ്ങളായി തോന്നി എന്നാണ് വിഭീഷണൻ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ രാവണൻ എന്ത് ചെയ്തു എന്ന് പറയുന്നു, വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു. അദ്ദേഹത്തിന്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളുമായിട്ട് എന്നെ വധിപ്പാൻ, എന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു. അതിനൊരുങ്ങി, അതിന് തുനിഞ്ഞു. കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ, ലങ്കേശ്വരനായ രാവണൻ കാളഭുജംഗ വേഗേന, ഒരു കാള സർപ്പത്തിന്റെ വേഗത്തിൽ, നമുക്കറിയാം സർപ്പം ആഞ്ഞ് കൊത്തുന്ന ഇറങ്ങിയ വളരെ വേഗതയിലാണ്. അപ്പൊ ആ കാള സർപ്പത്തിന്റെ വേഗതയിലാണ് എന്റെ നേരെ വാളെടുത്ത് പാഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മരണഭയം ഉണ്ടായി. ആ മരണഭയത്താൽ അങ്ങേറ്റത്തെ മനോദുഃഖമുണ്ടായി എനിക്ക്. ആ മരണഭയം കൊണ്ട്, ആ മനോദുഃഖം കൊണ്ട് 4 ഭൃത്യരെയും കൂട്ടി, 4 അനുയായികളെയും കൂട്ടി ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങല്ലാതെ എനിക്ക് ഒരാശ്രയവും ഇല്ല, ഒരാലംബനം മറ്റെനിക്കില്ല. ദൈവമേ, ദൈവമേ എന്നാണ്, ദൈവം എന്നാണ് ശ്രീരാമൻ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തെ വ്യക്തമായി അറിയാം, അദ്ദേഹം പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ, എനിക്ക് ജനന മരണങ്ങളിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, കരുണാനിധിയായ അങ്ങ് എന്നെ കൈവിടരുത്. വിഭീഷണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ആ രാമസന്നിധിയിൽ സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, മറ്റു പല വാനരശ്രേഷ്ഠരുമുണ്ട്. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആകെ ആശയക്കുഴപ്പമായി. ഈ വിഭീഷണൻ പറയുന്ന രാവണന്റെ സഹോദരനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും, അദ്ദേഹം പറയുന്നത് വിശ്വാസയോഗ്യമാണോ അല്ലയോ, അതോ എന്തെങ്കിലും ചതി, എന്തെങ്കിലും ദുഷ്ടലാക്ക് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ പല ചിന്തകളും പലർക്കും സ്വാഭാവികമായും ഉയർന്നു വന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് സുഗ്രീവനാണ്. എന്താണ് സുഗ്രീവൻ പറഞ്ഞത് നമുക്ക്

0: അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി. September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212168.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നേരം
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ.
4: ആരോഗ്യത്തിന്റെ പഞ്ച്
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ജീവിത കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നിൽക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹര

0: 4 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ലോട്ടറി
2: ഒന്നല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേ.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ് ജേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നല്ല കട്ടക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. നിങ്ങൾ, ഞാൻ പാർവതി പ്രസാദ് നിങ്ങളോടൊപ്പം ഇന്ന് ലൈവിൽ. ആരാണ് എന്നോടൊപ്പം?
1: എന്തൊക്കെയോ പറ്റി പാർവതിക്ക്. അപ്പം ഇന്ന് പാർവതിയും കൂടെ ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് 8 August. അപ്പൊ നമ്മളിങ്ങനെ ഓണത്തോട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ് അല്ലെ.
0: ഓണത്തോടൊപ്പം അതോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യദിനം ഒക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ആശ്രാമത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പരേഡൊക്കെ കാണാം. ഓരോ ഓഫീസേഴ്സൊക്കെ വന്ന് പരേഡൊക്കെ പരിശീലിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അതുപോലെ കുട്ടികളുടെ പരിശീലനം ഒക്കെ കാണാം. അപ്പൊ സ്വാതന്ത്ര്യദിനത്തിനോടൊക്കെ അനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
1: അത് അതേപോലെ തന്നെ 12-ാം തീയതി കർക്കിടക വാവാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നല്ല ഒരു തിരക്ക് നമുക്ക് ഈ തിരുമുല്ലാവാരം ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ ഓരോ, എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളുള്ള ഒരു മാസം കൂടിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് 8 August. അപ്പൊ ഇന്ന് രാവിലെ വരുന്ന സമയത്ത് സാധാരണ ബസ്സിലൊക്കെ കയറുമ്പോൾ നല്ല തിരക്കാണ്. കുട്ടികളൊക്കെ ആയിട്ട്, കുട്ടികൾ അതേപോലെ തന്നെ ഒരുപാട് പേര് വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ആയിട്ട് വളരെ നല്ല തിരക്കാണ് ബസ്സുകളിൽ. പക്ഷെ ഇന്ന് വളരെയധികം ശൂന്യമായ പോലൊരു ഫീലിംഗ് ആണ്.
0: അതെ, പക്ഷേ നമ്മുടെ അഞ്ചല്ലുമുട്ടിയിൽ നിന്ന് നമ്മളുടെ റേഡിയോ സ്റ്റേഷൻ വരെ എത്തുന്നത് നല്ല തിരക്കുണ്ട്. കാരണം നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാവൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിൻ്റെതായ തിരക്കുകളും ആ ഒരു എല്ലാവരും ഭയങ്കര ധൃതി പിടിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. നമുക്കിപ്പോ വരുമ്പോ തന്നെ ഒരു ഉത്സവ മൂടിലാണ് ഇങ്ങനെ അമ്പലമായാലും അതിന്റെ പരിസരങ്ങളൊക്കെ ആയാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ
0: അതിന്റെ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് അത് ഇപ്പൊ കടൽക്ഷോഭം ഒക്കെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ധൃതി ഗവൺമെന്റ് ഭാഗത്തുനിന്നും നമ്മളെ തിരുമുല്ലാവര സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.
1: അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കുറെ കാര്യങ്ങളും ഉണ്ടല്ലേ. ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് അതേപോലെ തന്നെ വാവൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാണ് കേട്ടോ. കാരണം നല്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ രീതി അനുസരിച്ച് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരുപാട് നമ്മൾ കുറേ നേരമൊക്കെ നമ്മളിങ്ങനെ ചുമ്മാതെ പോയി ഇരിക്കാനും ഒരു നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം ബീച്ച്. അപ്പോൾ അനുദിനം അതിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്കൊരു ഒരുപാട് വിഷമമുണ്ട് കേട്ടോ ഇത് പറയുന്ന സമയത്ത്.
0: ഇന്നലെ ഷോപ്പൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെയുള്ള ഷോപ്പുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെയൊക്കെ എടുത്ത് മാറ്റാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഈ മഴയൊക്കെ മാറി നമ്മുടെ ആ പഴയ കൊല്ലം ബീച്ച് പോലെയൊക്കെ ഇങ്ങനെ വരട്ടെ എന്നാണ് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അത് എത്രമാത്രം നടക്കും എന്നൊന്നും അറിയില്ല. കാരണം അത്രത്തോളം കടൽ ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്.
1: നടക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഇപ്പോൾ ഇല്ല. പണ്ട് കുറേ ദൂരം നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കാൻ, ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ജോലിയിലൊരു പ്രഷർ കാണും അല്ലേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പോയി ഇരിക്കുക അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് നടക്കാൻ പറ്റുക. പിന്നെ അവിടെ നമ്മൾ നല്ല നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് മേടിച്ചതൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടൊക്കെ ഒന്ന് ആ ഒരു കടൽ തീരത്തോടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ ഒരു രസമുള്ളൊരു കാര്യമായിരുന്നു.
0: അതെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമുക്കൊന്നും അങ്ങോട്ട് പോകാനുള്ള ഒരു പെർമിഷനോ ഒന്നുമില്ല. എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. ഷോപ്പുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെയൊക്കെ ആയിട്ട് എല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുമുല്ലാവാരം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടിയും വാവിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ നേരത്തെ ഗവൺമെൻറ് വന്ന് ഇതെല്ലാ കാര്യങ്ങളും, നമ്മുടെ കളക്ടറാണെങ്കിലും പോലീസൊക്കെ ആണെങ്കിലും വന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നോക്കി എല്ലാ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, വാവൊക്കെ കുളിക്കാൻ വരുമ്പോൾ ആ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക. കാരണം നമ്മളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇതൊക്കെ കെട്ടി അടയ്ക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞ് നമ്മൾക്ക് അവിടെ ഒരു വിലക്ക് തരിക എന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇതിൽ നമ്മൾ ഇപ്പോൾ വാവ് കുളിക്കാൻ പോയി ഒരുപാട് കടലിലേക്കൊക്കെ ഇറങ്ങാതിരിക്കുകയാണ് വേണ്ടത്. കാരണം കടൽ ഇപ്പോൾ ഭയങ്കര ക്ഷോഭമാണ്. നമുക്ക് അതുവഴി പാസ് ചെയ്യുമ്പോൾ തന്നെ ആ കടലിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്.
1: അതെ,
0: അതോടൊപ്പം കുളം ആണെങ്കിൽ തന്നെയും നമുക്ക് പോകാനായിട്ടൊരു പരിമിതി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും പോകാതിരിക്കുക.
1: അതെ, അപ്പൊ അതിനായിട്ട് കുറെ സുരക്ഷാ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ, അതിപ്പോ തിരുമുല്ലാവാരത്തിനല്ല, നമ്മൾ എവിടെയൊക്കെ ബലിയിടാൻ അമ്പലങ്ങളുണ്ടോ അവിടെ എല്ലാം ഇപ്പം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ കയറ് കെട്ടിയോ അല്ലെങ്കിൽ മുള കെട്ടിയോ ഒക്കെ വെച്ച് നമുക്ക് അനുയോജ്യമാകുന്ന ഒരു രീതിയിൽ ചെയ്ത് ഇപ്പൊ ഗവൺമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കളക്ടറാണെങ്കിലും പോലീസൊക്കെ ആണെങ്കിലും ഒരു ദിവസമൊക്കെയാണ് അവരിവിടെ വന്ന് ഓരോ ദിവസവും എല്ലാം നോക്കി എല്ലാം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ സൂക്ഷിക്കുക അല്ലേ,
1: അന്നത്തെ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സ്വയം സൂക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ്. കാരണം നമ്മൾ എപ്പോഴും ഇപ്പോ അല്ലേ മിക്ക വൈകുന്നേരങ്ങളിലും അവരവിടെ പോലീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നും മഴ തുടരും എന്നുള്ളൊരു അറിയിപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ ഇന്നും മഴ ഇന്നും തുടരും. അതേപോലെ തന്നെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് അലേർട്ടൊക്കെ വന്നിട്ടുണ്ട്. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പക്ഷേ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്.
0: അതെ, ഓണപരീക്ഷകൾക്കൊന്നും മാറ്റമില്ല എന്ന് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അവധിയാണെന്ന് ഓർത്ത് ആരും ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാതെ പഠിക്കുക അല്ലേ, വീട്ടിൽ ഇരുന്നായാലും പഠിക്കുക. അത് അങ്ങനെയാണല്ലേ, നമ്മളായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ
1: അവധിയുള്ളൊരു സമയത്ത് നമുക്കിങ്ങനെ പുറത്തൊക്കെ വെള്ളത്തിലൊക്കെ പോയി കളിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് കടൽ തീരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുഴ, കുളം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കളിക്കാൻ നമുക്ക് എന്തായാലും ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് വരും പോയി കളിക്കാനൊക്കെ. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് കളിക്കാൻ പോകുക, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയും ഇപ്പം അവിടെ പോകരുതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് അല്ലേ. ഈ മഴയൊക്കെ ഒന്ന് മാറി കുറച്ചൊന്നും കൂടി അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്തമാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയമുണ്ട് കളിക്കാനൊക്കെ.
0: അതെ, എനിക്ക് തോന്നുന്നു ഈ കർക്കിടക വാവോടുകൂടി ചിലപ്പോൾ മഴയൊക്കെ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും അങ്ങനെയാണ്, വാവിനോടടുക്കുമ്പോൾ എപ്പോഴും നല്ല മഴ പെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ നമുക്കറിയുകയും ചെയ്യാം, ചിലപ്പോൾ ഈ വാവ് കഴിയുമ്പോൾ നമ്മുടെ ആ ഓണത്തിൻ്റെ ഒരു ഒരു ക്ലൈമറ്റ്
1: ഓണവെയിലൊക്കെ ചെറിയൊരു കാറ്റ്, ഓണവെയിൽ, ഓണത്തുമ്പി അതൊക്കെ പറയും. ഇടയ്ക്കൊരു ചെറിയൊരു ജീവി കരയുന്ന സൗണ്ട് കേൾക്കുമ്പം ഓണപക്ഷി അങ്ങനെ ഒരു ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു വൈബ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു കർക്കിടക വാവൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിലേക്ക് എത്തുന്നതാണ്.
0: ഇപ്പോൾ പറമ്പിലേക്കൊക്കെ നോക്കണേ മഴയാണെങ്കിൽ കൂടിയും ചെറുതായിട്ട് മുക്കൂറ്റിയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ.
1: ഈ വഴിയരികളൊക്കെ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ വഴിയരികളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ജോലി സ്ഥലത്ത് പോകാനാണെങ്കിലും മറ്റെവിടെയെങ്കിലും പോകുന്ന സമയത്ത് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ടോ

0: ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിറയെ നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുക ഈ വലിയ പുഷ്പങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നതും അതിലിങ്ങനെ ചിത്രശലഭം വന്നിരിക്കുന്നതൊക്കെയാണ്. പക്ഷേ നമുക്ക് ചുറ്റിന് കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എത്ര മനോഹരമായിട്ടാണ് അതൊന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നും.
1: ഈ ഓണസമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ പൂക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ എല്ലാ മാസങ്ങളിലും കാണാത്ത തരത്തിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഈ ഓണസമയമാകുമ്പോൾ നല്ല രീതിയിൽ നല്ല ഒരുപാട് ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഓണത്തുമ്പികളാണെങ്കിലും അങ്ങനെയൊക്കെ ഈ ഒരു മഴ സമയം കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വരവ് വരുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലായ ഓണം ഇങ്ങനെ എത്താറായി. ഇനി നമ്മളിനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഓണത്തിൻ്റെ ആ ഒരു സമയം എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ആ ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് തന്നെയാണ് ആ ഓണത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ചെറിയ ആ ഒരു വെയിലിന് പോലും അറിയാം ഓണവെയിൽ അടിച്ചിട്ടുണ്ട് നമുക്ക് ഓണം എത്താറായി.
0: വസന്തകാലവും ആഘോഷവും ഒക്കെയാണ് ആ ഒരു
1: പൂക്കളുടെയൊക്കെ ഒരു ആഘോഷമാണ്.
0: അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു പുല്ല് പോലത്തെ ഒരു ചെടിയാണ്. അപ്പം അതിൻ്റെ ഇലയ്ക്കൊക്കെ ചെറിയ നീളമുണ്ട്. എന്നുവെച്ചാൽ അതിങ്ങനെ പടർന്നു നിൽക്കും. അപ്പം അതൊരു വയലറ്റ് കളറുള്ളൊരു കുഞ്ഞു പൂവാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ മഞ്ഞ കളറുള്ള മൂന്ന് ഡോട്ട് കാണും ഇതിന്. അപ്പം ഇത് വെറും പൊടിയാണ് കേട്ടോ, നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം ഇതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെടികളും ഇതൊക്കെ ഇതിൻ്റെ ഒന്നും പേരൊന്നും നമുക്കറിയില്ല. പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ വഴിയോരത്തിലൊക്കെ നിൽക്കുന്ന കുറേ ചെടികൾ നമ്മൾ കാണുന്നുണ്ട്. നല്ല നല്ല പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ കാക്കപ്പൂക്കെ ഇടയ്ക്ക് വെച്ച് കാണുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കാക്കപ്പൂ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ഷെയർ ചെയ്യാം. അയക്കേണ്ട നമ്പർ 8484877585.
1: ഇതിപ്പോൾ നമുക്കറിയില്ലെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മുടെ വീട്ടിലെ കുറച്ച് അമ്മമാരോ മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പൂക്കളുടെയൊക്കെ ഒരുവിധം എല്ലാ പേരുകളും അവർക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. കാരണം അവർക്ക് ഓണത്തിനൊന്നും അങ്ങനെ പൂക്കളൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ. കുറേയൊക്കെ അവരെ വീട്ടിനടുത്തുള്ള പൂക്കളൊക്കെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ അവിടുന്ന് തന്നെ കളക്ട് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ എല്ലാ പൂവിൻ്റെ ഒരുവിധം പേരുകളൊക്കെ അവർക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. നമുക്കാണിത് കാണുമ്പോൾ ഭയങ്കര കൗതുകവും തോന്നും എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരുവിധം എല്ലാ ചെടികളിലും ഒരു ഔഷധവും ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചും നമുക്ക് അത്രയും അങ്ങോട്ടൊരു ഇപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ്സോ നമുക്ക് ഇല്ല. പക്ഷേ ഈ കാലക്രമേണ ഇനി ഒരു ജനറേഷനെ നമുക്കത് പഠിപ്പിക്കാൻ പറ്റിയാൽ അത് അത്രയും നന്നായിരിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ അത്തരം അറിവുകളൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്ക് കൂടി അതൊക്കെ ഒന്ന് പകർന്നു കൊടുക്കുക അല്ലേ. അപ്പം നമ്മളുടെ കയ്യിൽ നമ്മുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്നും നമുക്ക് ഈ മാഞ്ഞും മറിഞ്ഞും പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഓരോരോ തലമുറ കഴിയും തോറും നമുക്ക് അതിൽ നിന്ന് നമ്മളതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് കൂടി പറഞ്ഞു കൊടുക്കുക, പകർന്നു നൽകുക എന്നുകൂടി പറയുന്നു. അപ്പം നമ്മളിങ്ങനെ മഴയുടെ കാര്യവും ഓണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ
1: കർക്കിടകവും നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി നമുക്കൊരു തുടക്കത്തിൻ്റെ കഥ പറയണം.
0: അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് തുടക്കം. അതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ലൈവ് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ?
1: അതെ അതെ. എനിക്ക് സിനിമ റിലീസായിട്ടുണ്ട്, റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സിനിമയൊക്കെ എങ്ങനെയാണെന്നൊന്നും നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. നമ്മൾ ഇനി പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് എല്ലാവരും റിവ്യൂ ഒക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസ്മയുടെ തുടക്കമാണ് നമ്മുടെ മോഹൻലാലിൻ്റെ തുടക്കമാണ്. നമ്മളെപ്പോഴും ഒരു മലയാള സിനിമയിൽ എപ്പോഴും ഒരിക്കലും ഒരു നെപ്പോ കിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല. കഴിവുള്ള എല്ലാവർക്കും നമ്മൾ എപ്പോഴും ഒരു അംഗീകാരം കൊടുക്കാറുണ്ട് ഇല്ലേ? അതിപ്പോൾ നമ്മുടെ നമ്മളെ ആരാധിക്കുന്ന ആൾക്കാരുടെ മക്കളാണെങ്കിൽ കൂടിയും അവരാണ് ഇപ്പോൾ കൂടുതൽ സിനിമകളൊക്കെ ചെയ്യുന്നത് ഇല്ലേ? കൂടുതൽ ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകളും അവരാണ് ഇപ്പം മലയാള സിനിമയൊന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റും.
0: അതെ, അവരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കുന്നതും. അല്ലാതെ മറ്റൊരു ഒരു ലേബലിലല്ല എന്നുള്ളത് ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
1: അപ്പോൾ ഒരു സിനിമ ഇപ്പം തുടങ്ങി വെച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. അപ്പം നമ്മളാരും കണ്ടിട്ടില്ല. അപ്പം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാൻ കഥ പറയരുത്. യെസ്, അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഇപ്പോൾ സമയം 10:19 ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബ്രേക്കിലേക്കൊക്കെ പോകണം. പോകുന്നതിന് മുമ്പ് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം സിനിമയിലെ പാട്ട് തന്നെ നമുക്ക് തുടങ്ങിക്കൊണ്ട് അങ്ങ് പോകാം അല്ലേ?
0: അതെ. അപ്പോൾ നമുക്ക് തളിരൂമലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായ ഒരു പാട്ടാണ്. അതിൻ്റെ നമ്മുടെ ചിത്രാമ്മയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ജോ പോളിൻ്റെ വരികൾ, ജേക്സ് ബിജോയ് സംഗീതം നൽകിയ മനോഹരമായൊരു ഗാനമാണത്. നമുക്കത് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീലക്ഷ്മി, ഞാനൊരു കുസൃതി ചോദ്യമായിട്ടൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്.
4: അത് ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. പാർവതി ഇങ്ങനെ ഒരു കുസൃതി ചോദ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു കേട്ടോ, ഞാൻ അത്തരം പറഞ്ഞില്ല, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അതറിയാം, കുസൃതി ചോദ്യമാണ്. ഇപ്പം കുസൃതി ചോദ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് റെഡി ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കുസൃതി ചോദ്യം വായിച്ചിട്ട്, ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്, നമുക്കൊരു കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, ആ വിശേഷങ്ങളോടൊക്കെ നമുക്ക് പോവാം.
3: യെസ്, അപ്പോൾ കുസൃതി ചോദ്യം ഇതാണ്. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കിയിരിക്കുന്നു, ഏതാണ്
4: അക്ഷരം?
3: യെസ്, ഇംഗ്ലീഷ് അക്ഷരം അപ്പൊ എല്ലാവർക്കും അറിയാലോ, ABCD എന്ന്. അതിൽ കാക്കിയിരിക്കുന്നു, ഏതാണ് ആ അക്ഷരം എന്നാണ് ചോദ്യം. അപ്പൊ ഇത്രയും പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് ഒക്കെ അയക്കുക. തികച്ചും ഇതെന്റെ മാത്രം ചോദ്യമാണ്. യെസ്, അപ്പൊ എത്രയും പെട്ടെന്ന് ആൻസർ ഒക്കെ അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848555785. അപ്പൊ ആരൊക്കെ?
4: സോറി, പാർവതി,
3: ലക്ഷ്മി, പാർവതിയാണ് ഇന്നിരിക്കുന്നത്.
4: പാർവതി, എന്തൊക്കെയോ നമുക്ക് രണ്ടുപേരും എന്തൊക്കെയോ പറ്റുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ മാറിപ്പോകുന്നു.
3: അതെ,
4: അപ്പൊ സാരമില്ല, അപ്പൊ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം.
3: യെസ്,
4: അപ്പം പാർവതി, ഞാനിത് ABCD മൊത്തം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനും എവിടെയാണ് ഈ കാക്ക ഇരിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പല ശ്രോതാക്കളും ഇപ്പോൾ കുസൃത ചോദ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ അയച്ചിട്ട് നിസ്സാരം എന്ന് പറയുന്ന കുറേ ശ്രോതാക്കൾ നമുക്കുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യായിരിക്കും? ഇപ്പൊ അത് അവർക്ക് പെട്ടെന്ന്,
3: അതാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല, എന്തായിരിക്കും. എനിക്ക് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പൊ തന്നെ ആൻസർ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു സിമ്പിൾ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അങ്ങ് കൊടുത്തതാണ്. യെസ്, അപ്പൊ ആരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കും എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം നമുക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞായിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളിലൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ടല്ലേ.
4: അതെ അതെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു മെസ്സേജ് ഒക്കെ ഒന്ന് വായിക്കാം.
3: യെസ്, നമുക്ക് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽബി എൽദോസ് അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ്, ടുഡേ മൈ ഫ്രണ്ട് ബേസിൽസ് ബർത്ത്ഡേ. ഐ ആം വിഷിംഗ് ഹാപ്പി ബർത്ത്ഡേ. May all your dreams come true and fill your life with endless joy. എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബേസിലിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ വിഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അടിമാലി ബ്രദേഴ്സ് തന്നെയാണ് നമുക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. നാളെ എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിൽ MVയുടെ ബർത്ത്ഡേ ആണ്. നാളെ ലൈവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് മെസ്സേജ് അയക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ബേസിൽ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് അടിമാലിയാണ് കുസൃതി ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആൻസർ തെറ്റാണ്. ആ ആൻസർ എന്താണെന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. എന്നാലും ആ ഒരു പരിശ്രമം
4: പറയത്തില്ലല്ലേ, തെറ്റാണ് അയക്കുന്നതെങ്കിലും ആൻസർ
3: പറയില്ല. പക്ഷെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, ആൻസറൊക്കെ വഴി അറിയാവുന്നതായിരിക്കും. ശരിയാണെങ്കിൽ ഞാൻ അപ്പം പറയുന്നതായിരിക്കും ശരിയാണ് എന്നുള്ളത്. അപ്പോൾ സുഭാഷ് അടിമാലി നമുക്ക് ബേസിൽ ബർത്ത്ഡേക്ക് വിഷ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാളെയാണ് ബർത്ത്ഡേ, നാളെ നമുക്ക് ലൈവ് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വിഷ് അയച്ചിരിക്കുന്നത്.
4: അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ റേഡിയോ സാന്ത്വനം 90.4 FM നേരുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ആഘോഷിക്കുക. എനിക്കറിയാം, ഒരാളുടെ പിറന്നാൾ വരുമ്പോൾ ആ നാടെല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. അപ്പോൾ എപ്പോഴും നമുക്കത് ഒരുപാട് സന്തോഷമാണല്ലേ. നമുക്ക് അടിമാലിന്ന് ഇഷ്ടം പോലെ മെസ്സേജുകൾ ഇങ്ങനെ വരും, അവരെ അവർക്ക് വിഷ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ബേസിൽ സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, അതേപോലെ ആരോഗ്യത്തോടു കൂടി ഇരിക്കൂ. അപ്പോൾ അടിമാലിയിലൊക്കെ നല്ല മഴയൊക്കെ ഉണ്ട് എന്നുള്ളൊരു അറിവാണ്. ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം എന്ന് കൂടി പറയുകയാണ്.
3: അതെ, അതോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അല്ലേ.
4: അതെ,
3: യെസ്. അടുത്ത നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റീജു ചേച്ചിയാണ്. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താണെന്ന് കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. അതോടൊപ്പം ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ ബേസിലിന് 100 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് അജിത് അടിമാലിയിൽ നിന്നാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേസിൽ അടിമാലിയുടെ ബർത്ത്ഡേ ആണ്. ഡാ ബേസിലെ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ.
4: അതോടൊപ്പം അതേപോലെ തന്നെ

0: സുരേഷ് അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അക്ഷരം ഗ്രന്ഥശാലയുടെ അഡ്മിനുമായ ബേസിൽ എം വിയുടെ ജന്മദിനമാണ് ഞായറാഴ്ച. അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: യെസ്, അതോടൊപ്പം നമ്മുടെ ശാന്ത മെസ്സേജ് അയച്ചിട്ടുണ്ട്, നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ബേസിൽ എം വിക്ക് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ജന്മദിനാശംസകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ അടിമാലി ബ്രദേഴ്സിൽ നിന്ന്, ഡിയർ റേഡിയോ സാന്ത്വനം, പ്ലീസ് കൺവേ എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു ബേസിൽ കുഞ്ഞു, വിഷിംഗ് ഹിം എ ബ്ലെസ്ഡ് ഇയർ എഹെഡ് ഫ്രം ദ അടിമാലി ബ്രദേഴ്സ്. അടിമാലി ബ്രദേഴ്സിൽ നിന്ന് ഒരു അടിപൊളി വിഷാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ബേസിൽ കുഞ്ഞു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ബിജു അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം, ശുഭദിനം നേരുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയ ചെങ്ങാതി ബേസിൽ കുഞ്ഞിന്റെ പിറന്നാളാണ്, ആശംസകളൊക്കെ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മളിങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതേപോലെ എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, ബേസിൽ എം വിയുടെ ജന്മദിനമാണ് ഞായറാഴ്ച, ബേസിലിന് ഒരു 100,000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്.
1: യെസ്, അതോടൊപ്പം ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിൽ എം വിയുടെ ജന്മദിനമാണ്, എല്ലാവിധ ജന്മദിനാശംസകൾ നേരുന്നു, ബേസിലിന് വേണ്ടി ഒരു അടിപൊളി പാട്ട് വെച്ച് കൊടുക്കുക എന്ന് ബേസിൽ ബിജു അടിമാലിയിൽ നിന്ന് വീണ്ടും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടല്ലേ. നമ്മളൊരു അടിപൊളി പാട്ട് തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു പാട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ബേസിലിന് നല്ലൊരു ജന്മദിനവും കൂടി നമ്മൾ നേരുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ആ ഒരു ജന്മദിനത്തിൻ്റെ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ പാർവതി?
1: അതെ.
0: അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് ഇത് ബേസിലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ബേസിലിന് വേണ്ടിയുള്ള ആ സ്പെഷ്യൽ ഗാനം ദാ കേൾക്കാം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്രയും നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
6: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു ആസ്വദിച്ചു. അപ്പോൾ നമ്മുടെ അടിമാലയിൽ ഇങ്ങനെ ആഘോഷം തിരികൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ആ ഒരു നല്ലൊരു ദിവസം? നാളെയാണ് അപ്പോൾ നമ്മുടെ വേസിലിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ വളരെ മനോഹരമായി ആഘോഷിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ല അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ, പ്രതീക്ഷയെന്ന് മാത്രം നമുക്ക് പറയണ്ട, അതങ്ങനെ തന്നെയാണ്.
3: അതോടൊപ്പം അവരുടെ സ്നേഹം നോക്കണം അല്ലേ. നാളെയാണ് ബർത്ത്ഡേ. നാളെ നമ്മുടെ ഇത്ര നേരം ഒത്തിരി കാര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളോട് ഇന്നേ വന്ന് അത് പറഞ്ഞു എല്ലാവരും വിഷ് ചെയ്യുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം തന്നെയാണ്.
6: അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.

0: അപ്പോൾ ഇത് പേര് സ്ഥലമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു മെസ്സേജ് എന്തായാലും നമുക്ക് വായിക്കാം. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴികളുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. അതേസമയം നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വിലയിരുത്തൽ. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് പിൻവലിച്ചാലും മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ അപകട സാധ്യതയുള്ള മേഖലകളിലും ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. കടലാക്രമണത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്ന് പറഞ്ഞൊരു മെസ്സേജാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യണം. എപ്പോഴും നമ്മൾ ലൈവിലൊക്കെ പറയാറുണ്ട്.
1: അതെ.
0: അപ്പോൾ എന്തായാലും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയതുകൊണ്ട് നമ്മളത് ലൈവിലൂടെ പറയുകയാണ്.
1: എല്ലാവരും സുരക്ഷിതരായിരിക്കുക.
0: അതെ. അതേപോലെ തന്നെ നമ്മുടെ നാസർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എനിക്ക് തോന്നുന്നു നമ്മൾ തുടക്കത്തിൽ അത് പറയേണ്ടതായിരുന്നു എന്ന് തോന്നി. ഇതാണ് മെസ്സേജ്, ഒരു ശുഭദിനമാണ് കേട്ടോ. കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ബന്ധവും ഒരിക്കലും മുറിഞ്ഞു പോകരുത്. ഒരു പുഞ്ചിരിക്കപ്പുറം, ഒരു തുറന്നു പറച്ചിലിനപ്പുറം വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം മനസ്സിൽ തട്ടിയ നന്മയുള്ള സ്നേഹബന്ധങ്ങൾ. നല്ലൊരു ദിവസം നേരുന്നു അദ്ദേഹം പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരു വളരെയൊരു അല്ലേ, നമുക്ക് സാറെപ്പോഴും നമ്മുടെ നാസർ ചേട്ടൻ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ നല്ലൊരു കോട്ടാണ് അയക്കുന്നത്. എപ്പോഴും നമുക്കൊരു പുഞ്ചിരിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ദേഷ്യങ്ങളൊന്നും ആരുടെയും മനസ്സിലുണ്ടാകാതിരിക്കട്ടെ. ഒരു തുറന്നു പറച്ചിലിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കട്ടെ.
1: എന്നുകൂടി തുറന്നു പറയാൻ ഒരാൾ തയ്യാറാകുമ്പോൾ കേൾക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളും തയ്യാറാവട്ടെ അല്ലേ. യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, ഞാനൊരു കുസൃതി ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് എന്താ കുസൃതി ചോദ്യം എന്താന്ന് ചോദിക്കുന്നത്?
0: ഞാനത് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട് കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് കുസൃതി ചോദ്യം? കാക്ക
1: ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കയിരിക്കുന്നു, ഏതാണ് അക്ഷരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കയിരിക്കുന്നു, ഏതാണ് അക്ഷരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് കറക്റ്റ് ആൻസറൊക്കെ തരുന്നുണ്ട് നമുക്ക്, കുറച്ച് പേർക്കൊക്കെ തെറ്റുന്നുണ്ട്. അപ്പോൾ ആൻസറൊക്കെ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848555785.
0: അപ്പോൾ നമ്മുടെ രാജം ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൻസർ ഒന്ന് തെറ്റിപ്പോയി. എനിക്കിവിടെ ഒരു വളരെയധികം എന്താ കർശനമായ നിർദ്ദേശമുണ്ട്. ആൻസർ തെറ്റിയാലും നമ്മൾ ആ ആൻസർ തെറ്റാണെന്ന് നമ്മൾ പറയും, പക്ഷെ അത് ഏത് അക്ഷരമാണെന്ന് പറയില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജം ചേച്ചി പറഞ്ഞ ആൻസർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. ഒന്നും കൂടി ഒന്ന് ആലോചിക്കൂ,
1: പെട്ടെന്ന് തന്നെ കിട്ടും.
0: നമ്മുടെ സനോജ് ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് റോസാ പുഷ്പങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു സനോജ് ഇരുന്ന് തല മുഖഞ്ഞ് ആലോചിക്കുവാണോ ഇതിന് ആൻസർ കിട്ടിയിട്ട് ലാസ്റ്റ് അയക്കാം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുവാണോ എന്നറിയില്ല. ആൻസർ വന്നിട്ടില്ല. അപ്പൊ ഇന്ന് മിക്കവാറും ആൻസർ വരുമോ അതോ ഇന്നും സനോജ് തോറ്റ് പിൻവാങ്ങുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല.
1: അപ്പൊ എത്രയും പെട്ടെന്ന് ആൻസർ ഒക്കെ അയക്കുക. അതോടൊപ്പം നമുക്ക് വനജ തിരുമല വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ഓഡിയോ ആണ് അയച്ചിരിക്കുന്നത്, നമുക്ക് ഇങ്ങനെയാണ് അയച്ചിരുന്നത്. നമ്മുടെ അടിമാലി ബേസിൽ എല്ലാവിധ ബർത്ത്ഡേ വിഷയം ഒക്കെ നേർന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ റേഡിയോയിലുള്ളവർ എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടിമാലിക്കാർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഒരു നല്ല ദിവസം നേർന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു പാട്ട് ചോദിച്ചു, അത് ഇട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക, ആ പാട്ടൊക്കെ വരുന്നതായിരിക്കും.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി നമ്മളെ ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയ സമയത്ത് നമ്മുടെ പ്രോഗ്രാംസിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതെ, ജ്ഞാനപർവ്വവും കഴിഞ്ഞ ദിവസം കേട്ട ജ്ഞാനപർവ്വവും നിയമവീതിയൊക്കെ കുറിച്ചായിരുന്നു ചേച്ചി പറഞ്ഞത്. അതോടൊപ്പം നമ്മുടെ ഹിരോഷിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആതിര ഒരു ഫില്ലർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആതിര തന്നെയാണ് എഴുതിയതും അത് ചെയ്തതും അതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം ആതിരയുടെ മാത്രം കയ്യിൽ ഒരിതാണ് അല്ലേ. ആതിരയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫില്ലർ അടിപൊളിയായിരുന്നു എന്നും പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആതിരയോട് ഇത് പറയാം, ആതിര കേൾക്കുന്നുണ്ടായിരിക്കും.
0: തീർച്ചയായിട്ടും ആതിര നമ്മളുടെ റേഡിയോ സ്റ്റേഷനിലിരുന്ന് തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ആതിരയെടുത്ത് നമ്മൾ എന്തായാലും ഒന്നും കൂടി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായൊരു ഫില്ലർ ആയിരുന്നു അത്. ആ ഒരു ഹിരോഷിമ ദിവസത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഫില്ലർ ആയിരുന്നു അത്.
1: യെസ്. അതോടൊപ്പം വീണ്ടും ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീകുട്ടി, പാർവതി, പാർക്കുട്ടി എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമാണോ? ചേച്ചി വിളിച്ച സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി.
1: അതെ, ഞാനാണ് സംസാരിച്ചത്. അതെ, അതോടൊപ്പം തുടക്കം തന്നെ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അതോടൊപ്പം നമ്മുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ആൻസർ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ബേസിൽ അടിമാലിക്ക് ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. യെസ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചേച്ചി നല്ലപോലെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കേൾക്കുമ്പോൾ സന്തോഷമാണല്ലേ, നമ്മളെ കേൾക്കുന്നു, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ജ്ഞാനപർവവും നിയമവീതിയൊക്കെ ചെയ്യുന്ന ബിൻ ചേച്ചിയുടെതായാലും നമ്മുടെ രജിസാൻ്റെ അടുത്തൊക്കെ

0: നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും, അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നാലും നമ്മൾ പറയുന്നതായിരിക്കും.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയണ്ടേ പാർവതി?
0: യെസ്, പറയണം.
1: ഇന്ന് ഓഗസ്റ്റ് 8. അപ്പം ഓഗസ്റ്റ് 8 എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ഹാപ്പൻസ് ഡേ ആണ് അല്ലേ പാർവതി? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, നമുക്ക് വലിയ സന്തോഷമൊന്നും കിട്ടുന്നില്ലല്ലോ, പക്ഷെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അത്

0: എന്താ നമ്മളിങ്ങനെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് കിട്ടില്ല, നമ്മൾ മറ്റെന്തോ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു സെൽഫ് ലവ്, അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലും അത് ആ ഒരു സന്തോഷം നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുള്ളൂ.
1: അതെ, ഹാപ്പിനെസ് ഹാപ്പൻസ് ഡേ ആണ്. നമ്മുടെ ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് വലുതായിട്ട് സന്തോഷിക്കാൻ തോന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വലിയ വലിയ സന്തോഷങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ചെറിയ സന്തോഷങ്ങളുടെ ആ ഒരു സന്തോഷമായുള്ളൊരു ഫീല് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്കെപ്പോഴും ആ ഒരു ചെറിയ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കണം.
0: അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മളിങ്ങനെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുക. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് കുറച്ച് നേരം നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ദൂരെ എവിടെയെങ്കിലും പോകാൻ പറ്റുന്നില്ലല്ലോ, നമുക്കൊരു വീട്ടിൽ നമ്മളെ വളരെയധികം പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ നമുക്കൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എത്ര വലിയൊരു ഹാപ്പിനെസ് ആണ്, അത് എത്ര പേർക്കാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന ഓരോ ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണോ എന്നുള്ളത്. കുറച്ച് നേരം രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് നമ്മുടെ വീട്ടിലൊരു ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് ചെടികൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിനോടൊക്കെ അതിനോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കുക. ഈ എന്താ ജസ്റ്റ് ഒന്ന് ഈ മഴ പെയ്ത് തോർന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു തണുപ്പുണ്ട്. ചില സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെറിയ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴും. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല.
1: അതെ, ഇതൊക്കെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഒരു നല്ല പാട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷേ അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകുന്നു, ചിലവർ ബസ്സിലായിരിക്കും, ചിലവർ കാറിലായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ചെറുതായിട്ടൊരു പാട്ടൊക്കെ കേട്ട് സമാധാനപരമായിട്ടൊക്കെ വരുമ്പോൾ ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് നല്ല രസമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്ന ആഹാരമൊക്കെ കഴിക്കുക. ചിലപ്പം രാവിലെ എണീക്കുമ്പോൾ ഇന്ന് തോന്നി ഇന്ന് പുട്ട് കഴിക്കാം എന്നൊരു തോന്നൽ വരും. അപ്പോൾ പുട്ടൊക്കെ കഴിക്കുക അല്ലേ. നമ്മൾ അതൊക്കെ ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ ആ ചെറിയ കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതാണ് ഇന്ന് ഈ ദിവസം കൊണ്ട് നമ്മൾ ആചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാനും ശ്രീലക്ഷ്മി അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ വലിയ സന്തോഷത്തിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു വിളിച്ചിരിക്കുകയാണ്.
0: അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യണം. അതായത് അതൊക്കെ എന്ത് സ്വാഭാവികമാണ്, വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ.
1: അതെ, നമുക്കിപ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എതിരെ നിൽക്കുന്ന ആളെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, തിരിച്ച് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്കറിയൂടി ഇല്ലായിരിക്കും, പക്ഷെ നമ്മളൊന്ന് ചിരിക്കുമ്പോൾ
0: എപ്പോഴും നമ്മുടെ ഫേസിൽ ഒന്ന് വെക്കാറുണ്ടല്ലോ അല്ലേ.
1: അതെ,
0: അതേപോലെ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് കണ്ണാടി നോക്കിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിഷ് ചെയ്യാം.
1: അതെ, നന്നായിട്ട്
0: പറയും, നീ സുന്ദരിയാണല്ലോ കാണാൻ, അല്ലെങ്കിൽ നീ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നീ സൂപ്പർ ആണ് എന്നൊക്കെ നമുക്ക് തന്നെ പറയണം.
1: ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ തലയുടെ മുകളിൽ ഉണ്ടെങ്കിൽ കൂടി ആ കണ്ണാടിയുടെ മുകളിൽ നിന്നിട്ട് നീ ഇത്രയും ഫേസ് ചെയ്യുന്നുണ്ടല്ലോ, നീ വലിയ ആളാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് സൂപ്പറാണ്. അപ്പം എല്ലാവരും സ്വന്തമായിട്ട് സ്നേഹിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളിലെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക.
0: അതെ അതെ, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും നമ്മളെ പരസ്പരം സ്നേഹിക്കാൻ സാധിക്കട്ടെ, അവനവനെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയമായി. അപ്പോൾ നല്ലൊരു പാട്ട് കേൾക്കുക, ഒരുപാട് ശ്രോതാക്കൾ നമ്മളോട് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ പാട്ടൊക്കെ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് ലൈവിനിടയ്ക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും പേടിക്കുക, വിഷമിക്കുക, അല്ലെങ്കിൽ ഒരു വിഷമിക്കുകയൊന്നും വേണ്ട. അതായത് ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് പാട്ട് എടുക്കാൻ സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഈ ഒരു ലൈവിന് ശേഷമൊക്കെ നമുക്ക് ആ ഒരു പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് രാവിലെ തന്നെ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ നമുക്ക് എന്താ പ്ലേ ചെയ്യാൻ സാധിക്കുക ആ ഒരു ലൈവിൻ്റെ സമയത്ത്. മാത്രമല്ല ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ആദരി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് മ്യൂസിക് ബീച്ചിലൂടെ. ആൽബം ഗാനങ്ങളാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചോദിക്കാം. ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 4 മണിക്കാണ് ഈ മ്യൂസിക് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആൽബം ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആദരം പറയും, എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. പലപ്പോഴും നമ്മൾ എപ്പോഴും കുട്ടിക്കാലമാണ് ഈ ആൽബം ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. പല കുട്ടിക്കാലത്തെ പല ഇൻസിഡൻസും ആയിരിക്കും, കാരണം പല എന്താ പാട്ടിൻ്റെ വരികളും നമ്മൾ ചെന്ന് കാണാതെ പഠിച്ചൊക്കെ ഒന്നോ രണ്ടോ തവണ കേൾക്കുകയുള്ളൂ. പക്ഷേ എങ്ങനെയെങ്കിലും നമ്മളത് പഠിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് സ്കൂളിൽ പോയി പാടണം, എന്നിട്ട് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ മറ്റുള്ളവർക്ക് പല പല എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പഠിച്ച സമയങ്ങൾ
1: സമയങ്ങളിൽ കൂടുതൽ ആൽബം സോങ്സിനെ കുറിച്ചായിരിക്കും ക്ലാസ്സിലേക്ക് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് നേരത്തെ വീട്ടിൽ പോകണം, ആ ഡ്യൂ ഡ്രോപ്സ് കാണണം, ഈ ഇത് ചോദിക്കണം, ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് വരെ അയച്ചിട്ടുണ്ട്.

0: ഡോ ഈ പാട്ട് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ ഒരുപാട് ഓർമ്മകളൊക്കെ ഈ ആൽബം സോങ്സിന്റെ പിറകിലുണ്ട്.
1: ഏഷ്യൻ പ്ലസ് മിസ്റ്റ് എന്ന് മറ്റേ ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു
0: 3 മണിക്ക്.
1: അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് അവധിയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ചാനലിന്റെ മുന്നിലും നമ്മൾ മാറില്ല. അപ്പൊ എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു കാലഘട്ടത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആൽബം ഗാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിനി കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ആതിരയുടെ ഒരു പ്രോഗ്രാമാണ് മ്യൂസിക് ബീസ്. അപ്പൊ ആ ഒരു സമയം
0: കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ആതിര വൈകിട്ട് വരുന്നതായിരിക്കും.
1: അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആതിരയോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു നമ്പർ തന്നെയാണ് കേട്ടോ, 8848558785 എന്ന ഈ ഒരു നമ്പറിൽ തന്നെയാണ് നമ്മുടെ ഒരു പാട്ട് ചോദിക്കേണ്ടതും. അപ്പൊ എല്ലാവരും ആ ഒരു സമയത്തും ഇതേപോലെ മെസ്സേജൊക്കെ അയച്ച് നല്ല കട്ടിക്ക് കൂടെ നിൽക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകാം
0: അല്ലേ.
1: നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
1: പാർവതിയാണ്.
0: അതെ, അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, നമ്മളുടെ ആൻസർ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അല്ലെ പാർവതി? ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിക്കൂന്ന്
1: പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കയിരിക്കുന്നു, ഏതാണ് അക്ഷരം എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ചോദിക്കാം, ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കയിരിക്കുന്നു, ഏതാണ് അക്ഷരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് സരസ്വതി അമ്മ നമുക്കൊരു ഓഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, കുസൃതി ചോദ്യത്തിന് ഉത്തരം മാത്രമേ ഉള്ളായിരുന്നു, അല്ല വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. പക്ഷെ ആ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവും ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, അപ്പൊ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അടുത്ത നമുക്ക് ബാബുരാൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന പടത്തിലെ പൂ വേണം പൂപ്പട വേണം എന്ന ഗാനം പ്ലേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതാണോ പാർവതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. അതോടൊപ്പം രജി സാറും രജനി മാഡവും എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരും വരുന്നതായിരിക്കും അല്ലേ?
0: യെസ്, അതെ അതെ അതെ, അവര് തീർച്ചയായിട്ടും വരുന്ന ലൈവുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: കുറച്ച് തിരക്കിലൊക്കെയാണ് അപ്പൊ അവരൊക്കെ വരുന്ന ലൈവുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന്റെ ഫലം എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: അപ്പൊ അതൊക്കെ ഓൺ ദ വേ ആണ് കേട്ടോ, അപ്പൊ നമുക്കറിയാം. അപ്പൊ അതിന്റെ നമ്മളുടെ എന്താ ഒരു ബമ്പർ സമ്മാനം നേടിയ വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ നമ്മൾ അതൊന്നും പറയുന്നില്ല,
1: എല്ലാം ഒരു സസ്പെൻസിൽ നമ്മളിങ്ങനെ നിർത്തുകയാണ്. കാരണം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്ര റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
0: അതേപോലെ തന്നെ അതെ അതെ, അപ്പം ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ഒരു
1: ബമ്പർ സമ്മാനമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്.
0: അതെ അതെ, അപ്പൊ എന്തായാലും നമ്മൾ അതിൽ കൂടുതൽ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുന്നില്ല. അപ്പൊ എന്തായാലും ഓൺ ദ
1: പരിപാടി എല്ലാം നമ്മൾ, അതായത് ആൻസേഴ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്നാണെന്നുള്ള ദിവസമൊക്കെ നമ്മൾ അധികം വൈകാതെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. കല്യാണിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം വിശേഷങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവെക്കണം അല്ലേ?
0: ഇപ്പൊ തീർച്ചയായിട്ടും
1: ആൻസർ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ.
0: എന്താണ് കല്യാണി വിശേഷമൊക്കെ സുഖമാണ്?

0: ആണോ, എവിടെയാണ് താമസിക്കുന്നത്, അതേപോലെ തന്നെ മഴയൊക്കെ ഉണ്ടോ, അതൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കാവുന്നതാണ്. അപ്പൊ ആൻസർ എന്തായാലും തെറ്റിപ്പോയി, പക്ഷെ വിഷമിക്കണ്ട, ഒരുപാട് അക്ഷരങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം, ഞങ്ങൾ പറയാം ഇത് ശരിയാണോ ശരിയാണോ എന്ന് പറയാം.
1: യെസ്, അത് അതോടൊപ്പം നമുക്ക് കവിത ശേഷി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, പാർവതി. എന്താ ശ്രീകുട്ടി, ഞാൻ പാർവതി കുട്ടിയല്ലേ?
0: അങ്ങനെയല്ല. ഗുഡ് മോർണിംഗ് കവിത ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു.
1: യെസ്, കവിത കടപ്പാക്കടയിൽ നിന്നാണ്. അടിമാലി കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു വലിയ പ്രത്യേകത ഒരു ഒത്തൊരുമയാണ്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഉത്തരം അയച്ചിട്ടുണ്ട്, ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്.
0: യെസ്,
1: അതോടൊപ്പം നമുക്ക് ഉണ്ണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് സൂപ്പർ ഫാസ്റ്റ്, ഹായ് പാർവതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എന്നെയാണോ സൂപ്പർ ഫാസ്റ്റ് എന്ന് വിളിച്ചത്?
1: ഇവിടെ ഏറ്റവും പയ്യെ സംസാരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ഇനി ശ്രീലക്ഷ്മിയാണോ എന്നെയാണോ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
0: ടൈം ഞാനൊരു സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കറിയില്ലല്ലോ. അപ്പൊ പുറത്തു നിന്ന് കേൾക്കുമ്പോ ചിലപ്പോ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയി പോകുന്നുണ്ടോ, അപ്പൊ ഞാൻ എന്തായാലും അത് ശ്രദ്ധിക്കാം കേട്ടോ ഉണ്ണി. താങ്ക് യു സോ മച്ച് ഫോർ ദ അപ്ഡേഷൻ.
1: അതെ, ഹായ്. അപ്പോ ഹായ് പാർവതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കിയിരിക്കുന്നു, ഏതാണ് അക്ഷരം എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ വരിക. എനിക്കതല്ല ശ്രീലക്ഷ്മി, ഈ ആൻസർ കേട്ട് കഴിയുമ്പം ഇവരെല്ലാവരും കൂടി എന്നെ ഓട്ടിക്കോ എന്നാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം നമ്മുടെ രാജം ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആദ്യം അയച്ച ഉത്തരം ഒച്ചിരി ഒന്ന് തെറ്റിപ്പോയെങ്കിലും രണ്ടാമത് അയച്ച ഉത്തരം കറക്റ്റ് ആണ്.
0: ആഹാ, അപ്പം ചേച്ചി കൺഗ്രാറ്റ്സ്. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്കൊക്കെ ഫസ്റ്റിലെ തന്നെ കറക്റ്റ് ആൻസർ അയക്കാറുണ്ട്, പക്ഷേ ചേച്ചി ഒരിക്കലും ഇങ്ങനെ ഇൻ കേസ് തെറ്റിപ്പോയാൽ ഒരിക്കലും തോറ്റു കൊടുക്കില്ല, അത് ശരിയാകുന്നത് വരെ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് സത്യം പറയാൻ നമ്മുടെ ജീവിതത്തിലും വേണ്ടതല്ലേ. ചെറിയ തോൽവികളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ അതിനെയൊക്കെ അതിജീവിച്ച് വളരെയധികം സക്സസ്സിലോട്ട് എത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള ചെറിയ ചെറിയ തോൽവികളിലൂടെയല്ലേ നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു തെറ്റ് ആൻസർ അയക്കുന്ന സമയത്ത് അതല്ല എന്ന് മനസ്സിലായി, അപ്പം ബാക്കിയുള്ളതിലൊക്കെയാണ് ഒരു സാധ്യതയുള്ളത് അല്ലേ. അപ്പം എന്തൊക്കെ ആകാം എന്നുകൂടിയുണ്ട്. അപ്പം രാജം ചേച്ചി ഒരു വലിയ പാഠമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് തരുന്നത്.
1: യെസ്, നമ്മുടെ പ്രീത ടീച്ചർ എപ്പോഴും പറയും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണെന്നുള്ളത്. അതോടൊപ്പം നമുക്ക് ഷീജ ചേച്ചിയും പിന്നെയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീജ ചേച്ചി ആദ്യം ഒരു ഉത്തരം പറഞ്ഞത് തെറ്റായിരുന്നു, രണ്ടാമത് തന്ന ഉത്തരവും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ സാരമില്ല, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം സമയം 11:30 ആയിട്ടുള്ളൂ, നമുക്ക് 11:30 വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ ആൻസർ ഒക്കെ പറയുന്നതായിരിക്കും, അപ്പം അതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക.
0: അതെ, അപ്പോൾ നമ്മുടെ കവിത ചേച്ചിയും ആൻസർ അയച്ചു ഒന്ന് തെറ്റിപ്പോയി, പക്ഷേ സാരമില്ല, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ കറക്റ്റ് ആൻസർ ആയിരിക്കും. അതുപോലെ കല്യാണി അയച്ചിരുന്നു, അതും ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, പക്ഷേ സാരമില്ല, നിങ്ങളെല്ലാം ഏകദേശം അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ഏകദേശം നമുക്ക് കിട്ടുന്നതായിരിക്കും.
1: അതോടൊപ്പം ശ്രീലക്ഷ്മി നമ്മുടെ സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആൻസർ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അല്ലേ, നമ്മളോട് വിശേഷം ഒന്നും പറഞ്ഞില്ല, ആൻസർ മാത്രം പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പോയതേ ഉള്ളായിരുന്നു. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാം. അതോടൊപ്പം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ആ പറഞ്ഞ ആൻസർ തെറ്റിപ്പോയെങ്കിൽ അടുത്ത് പറയുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക.
0: അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് പോയാലോ പാർവതി.
1: യെസ്,
0: പാർവതി പഴം ഇഷ്ടമാണോ, പഴം കഴിക്കാൻ?
1: എനിക്കിഷ്ടമാണോന്ന് ചോദിച്ചാൽ കഴിക്കും, ഇഷ്ടമാണോന്ന് പറയാറായിട്ടില്ല.
0: ഐസ്ക്രീം ഇഷ്ടമാണ്?
1: ഐസ്ക്രീം ഫേവറേറ്റ് ആണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഐസ്ക്രീമാണ്. യെസ്, അപ്പോൾ ഐസ്ക്രീമും പഴവും തമ്മിൽ എന്താണ് ശ്രീലക്ഷ്മി ബന്ധം?
0: അപ്പോൾ നമുക്ക് രണ്ടും മാറ്റി വെച്ചാൽ, നമുക്ക് വാനില ഐസ്ക്രീം ഇഷ്ടമാണോ?
1: വാനില അല്ല, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് ഇഷ്ടം. എന്തായാലും ശ്രീലക്ഷ്മി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു
0: വാനില ഇഷ്ടമല്ലാത്തത്, വാനില ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് കാണും കേട്ടോ. അങ്ങനെയല്ല, ഞാനിപ്പോൾ പാർവതിയോട് ചോദിക്കുകയാണ്, കാരണം നമ്മൾ ഈ ലൈവിന് ശേഷം നമുക്ക് നമ്മളെ പരസ്പരം അറിയാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാനും സാധിക്കും.
1: അതെ,
0: അപ്പോൾ ഈ വാനില ഐസ്ക്രീമിൻ്റെ അതേ രുചിയുള്ള ഒരു പഴമുണ്ട് കേട്ടോ, ആ ഒരു വാഴപ്പഴത്തെ പറ്റിയിട്ടാണ് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഇങ്ങനെ പറയാൻ പോകുന്നത്.
1: അപ്പോൾ അതൊരു വിചിത്രമായൊരു കാര്യമാണല്ലോ.
0: ആ, ഞാനും കേട്ടപ്പോൾ വളരെയധികം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് അതൊക്കെ ഒന്ന് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂ എന്ന് പറയാണ്. അയക്കേണ്ട നമ്പർ
1: അല്ല, അതിലെ ഡീറ്റെയിൽസൊക്കെ ഇപ്പം ശ്രീലക്ഷ്മിക്ക് അറിയായിരിക്കും,
0: ഏകദേശം അറിയാം. പക്ഷേ അല്ല, നമുക്കൊരു നേരിട്ടുള്ളൊരു എക്സ്പീരിയൻസും നമ്മൾ വായിച്ചും കണ്ടും കേട്ട് പറഞ്ഞതും അല്ല, ഒരു വ്യത്യസ്തമാണ്.
1: രുചിക്കാനോ അല്ലെങ്കിൽ തൊടാനോ നമുക്കതിൽ സാധിച്ചിട്ടില്ല.
0: അതെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ എന്താണെന്നുള്ളത്, ഈ ഒരു ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വാഴപ്പഴം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇങ്ങനൊരു യഥാർത്ഥൊരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലൂ ജാവ ബനാന എന്നാണ് ഈ ഒരു വാഴപ്പഴത്തിൻ്റെ പേരെന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാം ഈ പഴം ഈ പച്ചയായിരിക്കും, അല്ലെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും അല്ലെ.

0: പക്ഷേ ഈ ബ്ലൂ ജാവ ഈ വാഴപ്പഴം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൻ്റെ കാഴ്ചയിൽ തന്നെ ഇതിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് പഴുക്കുന്നതിന് മുൻപ് ഇതിൻ്റെ തൊലിക്ക് ഒരു ഇളം നീല കളറുണ്ട്. അപ്പോൾ പഴുത്ത് കഴിയുമ്പോൾ ഇത് സാധാരണ പഴങ്ങളെ പോലെ ഒരു മഞ്ഞ നിറത്തിലേക്കൊക്കെ മാറുമെങ്കിലും ഇതിന് ചെറിയൊരു നീല കളർ, ഒരു നീല ഷെയ്ഡുണ്ട്, ഒരു പച്ചയോടൊപ്പം ഒരു ചെറിയ നീല ഷെയ്ഡുണ്ട്. അപ്പോൾ വാനില ഐസ്ക്രീമിനോട് സാമ്യമുള്ളൊരു രുചിയാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന മൃദുവായ ഒരു ഘടനയാണ് ഈ ഒരു പഴത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു
1: കൊതി വരുന്നുണ്ടല്ലേ. യെസ്, അതോടൊപ്പം കഴിക്കാനൊരു ടെംപ്റ്റേഷൻ വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ വാനിലയുടെ ടേസ്റ്റുള്ള പഴമൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാനൊരു കൗതുകം.
0: അതെ അതെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഐസ്ക്രീം ബനാന, അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ ഒരു രുചിയുണ്ട്. ഈ വാനില ഐസ്ക്രീമിനോട് ചെറിയൊരു സാമ്യമുള്ളൊരു രുചിയും ഇത്തരത്തിൽ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നൊരു ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇതിന് ഐസ്ക്രീം ബനാന എന്ന് കൂടി പറയാറുണ്ട്. അതേപോലെ തന്നെ ഐസ്ക്രീമുകൾ, സ്മൂത്തികൾ, പാൻ കേക്ക് അവയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാഴപ്പഴം ലോകത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയാണ് ഇവയുടെ സ്വദേശം എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഹവായ്, ഫിജി, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും ഈ ഒരു ഇത്തരത്തിലുള്ള വാഴപ്പഴം സുലഭമായി കാണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണ വാഴകളെ അപേക്ഷിച്ച് തണുത്ത കാലാവസ്ഥയെ അതിജീവിക്കാൻ ഇവയ്ക്കൊരു പ്രത്യേക ഒരു കഴിവും കൂടി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. കാറ്റിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വലിയ ഇലകളും ഇവയുടെ ഒരു സവിശേഷതയാണ്. ബ്ലൂ ജാവ ബനാന, അപ്പോൾ ഇതാർക്കെങ്കിലും അറിയാമോ, ഇതിനെ പറ്റി കൂടുതലായിട്ടൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം രുചിയിൽ മാത്രമല്ല, നമ്മൾ എന്തൊരു സാധനം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പക്ഷെ അതിനോട് ആരോഗ്യം കൂടി നമുക്ക് അല്ലെ, ആരോഗ്യത്തിന് നല്ലതും കൂടി ആണെന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യരുത്.
1: യെസ്, ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ കൊതി വരികയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം ആരോഗ്യപരമായ കാര്യങ്ങളും കൂടെ നമുക്ക് അറിയണം അല്ലേ. നമ്മളൊരു കാര്യത്തിൻ്റെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകം എല്ലാവർക്കും കാണും. അപ്പോൾ അതും കൂടെ പറയൂ ശ്രീലക്ഷ്മി.
0: അതെ, അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിൽ രുചിയിൽ മാത്രമല്ല, ഇതിൽ ആരോഗ്യത്തിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള കുറേ ഗുണങ്ങളും ഇതിനുണ്ടെന്നാണ്. പൊട്ടാസ്യം, ഫൈബർ, വിറ്റാമിൻ ബി സിക്സ്, വിറ്റാമിൻ സി എന്നിവയൊക്കെ കൊണ്ട് ഒരു വളരെയധികം സമ്പുഷ്ടമായിട്ടുള്ളതാണ് ഈ ഒരു വാഴപ്പഴം. ബ്ലൂ ജാവ ബനാന പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് രുചിച്ച് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ രുചിച്ച് നോക്കിയിട്ടോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒരു
1: സാധിക്കാറുണ്ട്. അപ്പം അങ്ങനെയല്ല ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളിൽ ഒരുവിധം എല്ലാവരും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ആൾക്കാരൊക്കെ അബ്രോഡാണ്, അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കഴിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ പറയാം.
0: നിങ്ങളും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്
1: എന്നുള്ളതും കൂടെ പറയുകയല്ലേ. അതോടൊപ്പം എനിക്ക് ഇത് വാഴപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി, നമുക്ക് ഐസ്ക്രീം ബീൻ എന്ന് പറഞ്ഞൊരു ബീനുണ്ട്, അതായത് നമ്മളുടെ ഈ പയറുവർഗ്ഗം പോലിരിക്കുകയാണ് അത്. അതിൻ്റെ ഉള്ളിൽ നല്ല ടെക്സ്ചറിൽ മറ്റേ വാനില ഐസ്ക്രീം ഇരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അമേരിക്കയിലാണ് ഇത് കൂടുതൽ കിട്ടുന്നത്, അതായത് ഇതിൻ്റെ വൃക്ഷങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ മാവൊക്കെ ഉള്ള പോലെ തന്നെ അതിൻ്റെ വൃക്ഷങ്ങളൊക്കെ അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വ്ളോഗസൊക്കെ അമേരിക്കയിലൊക്കെ പോയതിന് ശേഷം ഇവരിത് കഴിക്കുന്നതൊക്കെ കാണാറുണ്ടായിട്ടുണ്ട്. അപ്പോൾ
0: കാണാറുണ്ട്.
1: അപ്പൊ ശ്രീലക്ഷ്മി ഇപ്പൊ എനിക്കിത് പറഞ്ഞപ്പോ എനിക്ക് അതാണ്
0: ഓർമ്മ വന്നത്.
1: അതോടൊപ്പം ഈ വിയേർഡ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ, സോറി വിയേർഡ് ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടാത്ത ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് അത് നട്ടുപിടിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കുറച്ച് പേര് ഇങ്ങനെ ഈ ഒരു ഐസ്ക്രീം ബീൻ കൊണ്ടുവന്നിട്ട് അത് നട്ടുപിടിപ്പിച്ചിട്ട് അത് നമ്മുടെ ക്ലൈമറ്റിൽ അത് വളർത്തിക്കൊണ്ടുവന്ന് അത് പിടിച്ചതായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീലക്ഷ്മി ഈ വാഴപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്.
0: അതെ, അപ്പോൾ നമുക്ക് ഓരോ ഫ്രൂട്ടിനും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട് അല്ലെ, രുചികളുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലൂ ജാവ ബനാന,
1: അതെ, ബ്ലൂ
0: ജാവയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാഗം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇത് ഏറെ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. വിചിത്രമായൊരു നിറവും അതിശയകരമായൊരു രുചിയും കാരണം ലോകമെമ്പാടുമുള്ളൊരു ഭക്ഷണ പ്രേമികൾക്ക് അവർക്കൊക്കെ ഇടയിൽ ഒരു താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്ലൂ ജാവ ബനാന അല്ലേ. അപ്പോൾ ഇത് കേരളത്തിലെ കാലാവസ്ഥയിലൊക്കെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്നൊരു അന്വേഷണത്തിലാണ് പല കർഷകരും എന്നുള്ളൊരു അറിയിപ്പൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലൂ ജാവ ബനാന? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തിലുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ ഒരു വെറൈറ്റി ഫ്രൂട്ടിനെ പറ്റിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മളോട് പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുമുള്ള എന്താ നമ്മുടെ പ്രകൃതി പല കാര്യങ്ങളും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, പലപ്പോഴും നമ്മളതിങ്ങനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ വളരെയധികം നമ്മളിങ്ങനെ അതിശയത്തോടു കൂടിയാണ് ഇങ്ങനെ കേൾക്കുന്നത്. പക്ഷെ ഒരു ഒരു ഭാഗത്തെ ജനങ്ങൾക്ക് ഇത് എന്താ നോർമൽ ആയിരിക്കും അവർക്ക്, പക്ഷെ കുറച്ച് ഭാഗത്തുള്ളവർക്ക് ഇത് വളരെ ഒരു അത്ഭുതമായിരിക്കും.
1: അതെ അതെ, അങ്ങനെ

0: ഓരോരോ തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ കാറ്റ് ഡേ ആണ്.
1: അതെ അതെ, ഇന്ന് ഇന്റർനാഷണൽ കാറ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പാർവതി ചെറുതായിട്ട് കയറി അങ്ങ് ഗോളടിച്ചു. അപ്പോൾ പൂച്ച ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് അല്ലേ? എല്ലാവർക്കും പൂച്ചക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ വീട്ടിലൊരു പ്രധാന കഥാപാത്രം തന്നെയാണ് നമുക്ക് പറയാം. പലപ്പോഴും നമുക്ക് എന്താ നമ്മുടെ വളരെയധികം നമ്മുടെ നമ്മളെക്കാട്ടിലും പ്രയോറിറ്റി ഈ പൂച്ചക്കുട്ടികൾക്കാണ്.
0: എനിക്ക് തോന്നുന്നു മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ പേടിയാണ്. എനിക്കറിയില്ല എനിക്ക് എന്തുകൊണ്ടാണ് പേടിയെന്ന്. വളരെ ചെറിയ പ്രായത്തിൽ പൂച്ച എന്നെ ഒന്ന് അള്ളിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് പൂച്ച ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ ഈ പൂച്ചാവട്ടിനെയൊക്കെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചില വീട്ടിലാണെങ്കിൽ പൂച്ചയോട് പ്രത്യേക സ്നേഹമാണ്. അവരുടെ ഫാമിലിയിലൊരു അംഗത്തെ പോലെയാണ്. ഇപ്പോൾ അവർ വീട്ടിനുള്ളിൽ തന്നെയായിരിക്കും പൂച്ചേനെ ഇടുന്നത് അല്ലേ. നമുക്കിപ്പം ഡോഗ് ആണെങ്കിൽ കൂടി അവർ പുറത്തായിരിക്കും അതിന് എപ്പോഴും ഒരു ഒരു കൂടൊക്കെ തയ്യാറാക്കുന്നത്. പക്ഷെ പൂച്ച അങ്ങനല്ല. പൂച്ച ഇനി ഏത് സമയത്തും വീട്ടിന് അതെ യെസ് പൂച്ച എപ്പോഴും വീട്ടിനകത്ത് ഇങ്ങനെ നടക്കും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ പൂച്ച സാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്.
1: അതെ, പക്ഷേ വേറൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൂച്ചയ്ക്ക് വല്ലാത്തൊരു ധൈര്യമാണ്.
0: ഭയങ്കര ആക്യുറേറ്റ് ആണ് ആള്. പെട്ടെന്നാണ് സഡൻ ആണ് റിയാക്ഷൻ വരുന്നത്.
1: അടിയൊക്കെ പെട്ടെന്ന്
0: നല്ല ഫോഴ്സിനൊക്കെ അടിക്കാറുണ്ട്.
1: നമ്മൾ അടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ ക്ഷമിക്കും, കാരണം അല്ലെങ്കിൽ അടുത്ത അള്ള് മാന്ത് എന്നുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടാൻ.
0: പൂച്ച കുറച്ച് ഭയങ്കര അഗ്രസീവ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളെ അടിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അതോടൊപ്പം നമ്മൾ ഇപ്പം നന്നായിട്ടൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ പ്രാണി പോലും കയറാനായിട്ട് പൂച്ച സമ്മതിക്കില്ല. പൂച്ച അപ്പോഴും അത് കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലൊക്കെ അടിക്കുന്നതായിട്ടുള്ള വീഡിയോകളും രസകരമായ വീഡിയോസൊക്കെ നമ്മൾ പൂച്ചയുടെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് അല്ലേ. പൂച്ചയുടെ രൂപമുള്ള വേറെ എന്തിനെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് ഭയങ്കര കുശുമ്പാണ്. പൂച്ച അതിനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം ഈ പാമ്പൊക്കെ വരുമ്പം സാധാരണ ഈ പൂച്ച കൈ കൊണ്ടൊക്കെ അടിക്കുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ വളരെ രസകരമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഭയങ്കര ആക്യുറേറ്റ് ആണ്.
1: അപ്പം വളരെയധികം പേടിയില്ലാതെ തന്നെ നമ്മൾ പേടിച്ച് നിൽക്കുന്ന പല സാഹചര്യങ്ങളിലും പൂച്ച ഇങ്ങനെ പേടിക്കാതെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അവയ്ക്കും സംരക്ഷണവും ഒക്കെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെയാണ് ഒരു ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത.
0: അപ്പം വീട്ടിൽ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആ പൂച്ചയുടെ വിശേഷങ്ങളൊക്കെ പറയുക, അതോടൊപ്പം പൂച്ചയുടെ ചെല്ലപ്പേര് എന്താണെന്നും കൂടെ പറയുക അല്ലേ. എല്ലാ മിക്ക വീട്ടിലും പൂച്ചയ്ക്കൊക്കെ നല്ല ചെറിയ ചെറിയ ചെല്ലപ്പേരുകളൊക്കെ കാണും. കിറ്റി, ചപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക വീട്ടിലൊക്കെ കാണും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് അറിയിക്കുന്ന ഇന്റർനാഷണൽ കാറ്റ് ഡേയും കൂടിയാണ്.
1: അതെ, അപ്പം നമുക്കൊരു ഇപ്പോൾ സമയം 11:13 ആയിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള ഒരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീഡ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ

സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, അങ്ങനെ ശ്രീലക്ഷ്മി നമ്മൾ പൂച്ച വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പൂച്ച വിശേഷമുള്ളൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടത്. അപ്പം നിങ്ങളോടൊപ്പം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു ഞാൻ പാർവതി, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ പാർവതി നമുക്ക് 11:21 ആയിരിക്കുകയാണ്.
0: അതെ,
1: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ അവർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ മെസ്സേജ് നോക്കുന്ന സമയത്ത് നമ്മുടെ മൻസൂർ ചേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് എന്താ വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു സ്നേഹം നമുക്ക് പറയേണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ടീച്ചർ എന്നതിലുപരി നമ്മുടെയൊക്കെ ആരൊക്കെയാണല്ലേ, ചിലപ്പോൾ അമ്മയെ പോലെയോ ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു കോളേജ് ലെവലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും നല്ലൊരു ഒരു ഫ്രണ്ടായിരിക്കും നമ്മളെ ഒരു ടീച്ചർ എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ അത്രത്തോളം നമ്മുടെ ടീച്ചർമാരെ പേടിച്ചല്ല നിൽക്കുന്നത്, അവരുടെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ നമുക്ക് എന്താ ഒരുപാട് രീതിയിൽ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. അത് കുഞ്ഞുനാൾ മുതൽ തന്നെ നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഏതൊരു സ്കൂളിൽ ചെന്നാലും അവിടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നത്, ചില സമയത്ത് വിശക്കുമ്പോഴൊക്കെ നമുക്ക് ആഹാരം തരും, അതേപോലെ തന്നെ നമ്മുടെ ചില വിഷമങ്ങളൊക്കെ ടീച്ചറിനത് മനസ്സിലാവും. അപ്പോൾ ഇതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ തോന്നും. നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടനൊരു എന്താ ഒരു ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു എന്നിട്ടൊരു കുറച്ച് കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നമ്മൾ എൻ്റെ പഴയ ടീച്ചർമാരെയൊക്കെ പെട്ടെന്നൊന്ന് ഓർത്തുപോയി. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു സ്നേഹത്തിന് ഒരിക്കലും ഒരു ഒരു ചെറിയൊരു ഇടിവ് പോലും വരില്ല. എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. നമ്മളുടെ ഒരു കുട്ടിക്കാലം ഒരു മനോഹരമാക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സും വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കോളേജ് തലത്തിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ആണ്. ഒരു കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വേറൊരു ലെവലാണല്ലേ. എന്ന്
0: വെച്ചാൽ നമ്മൾ അത്രത്തോളം നമ്മുടെ ടീച്ചേഴ്സും നമ്മളോടൊപ്പം എല്ലാത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്നു. ഒരു ഒരു ടീച്ചർ എന്നതൊരു ഒരു ആജ്ഞാപിക്കുന്നതിനുപരിയായിട്ട് നമ്മളോട് ചേർന്ന് നിന്ന് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കംഫർട്ട് സോണാണ് നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്.
1: അതെ, അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ ഇന്ന് അയച്ചിരിക്കുന്നത് ഒരു ഒരു ഒരു ഗ്രേസ് ടീച്ചറിനെ പറ്റിയാണ്. ടീച്ചർ വിട വാങ്ങി എന്നുള്ളൊരു മെസ്സേജാണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കെല്ലാം നമസ്കാരമുണ്ട്. ഗ്രേസ് ടീച്ചർ ഇന്നലെ വിട വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ടീച്ചറിൻ്റെ അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടാണല്ലേ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കൊട്ടുകാട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് അവിടെയുള്ള പ്രദേശത്തുള്ള ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഈ ടീച്ചറിനെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളത് ഇപ്പോൾ പറയുകയാണ്. അതേപോലെ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാഹചര്യവും സമയവും ആളുകളും കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു, പക്ഷേ നല്ല സ്വഭാവം, നല്ല ധാരണ, ആത്മീയ പാത, യഥാർത്ഥ ആത്മാവ് എന്നിവ ജീവിതത്തിൽ എപ്പോഴും നമ്മളുമായി സഹകരിക്കും. ഞാനാണ് നീയാണ് ഞാൻ ആരും ഉന്നതരല്ല, ആരും തരുന്നവരുമല്ല, പക്ഷേ ആരും തുല്യരുമല്ല. ആളുകൾ അതുല്യരാണ്. സമാനതകളില്ലാത്തവരും സന്തോഷത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം സ്വന്തമായുള്ളതിനെ കുറച്ച് കാണുകയും മറ്റുള്ളവരുടെ കൈവശമുള്ളതിനെ അമിതമായി വിലമതിക്കുകയും ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ദിവസം ടീച്ചറിനെ കുറിച്ച് ഓർത്തു, അതേപോലെ തന്നെ നമ്മളുമായിട്ട് അത് ആ ഒരു കാര്യം പങ്കുവച്ചു. അപ്പോൾ ടീച്ചറിൻ്റെ ആത്മാവിന് നമ്മൾ നിത്യശാന്തി നേരുകയാണ്.
2: അതെ, അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് കുറേ മെസ്സേജസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച കുസൃതി ചോദ്യത്തിനാണ് മെസ്സേജൊക്കെ വരുന്നത്. നമുക്ക് ഉണ്ണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് അക്ഷരമാണോ വാക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമായിരുന്നു, എന്നിട്ട് വാക്കാണെന്ന് കരുതി ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്, ഞാൻ അക്ഷരമാണ് ചോദിച്ചത്. അതോടൊപ്പം നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ണി നല്ലതുപോലെ കേട്ടില്ല എന്നുള്ളതാണ്. ഉണ്ണിക്ക് അടി.
2: യെസ്, അതെ. അതേപോലെ തന്നെ നമുക്ക് ബുഷ്ര ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ഓഡിയോ

0: ആണ് അയച്ചത്. ചേച്ചി ചേച്ചിയുടെ വീട്ടിലെ പൂച്ചയുടെ വിശേഷങ്ങളൊക്കെ പറയാനാണ് അയച്ചത്. പണ്ട് മുതലേ വീട്ടിൽ പൂച്ചയുണ്ട്, ഭയങ്കര സ്നേഹമാണ് പൂച്ചയോട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പൂച്ചയുടെ ഒരു ചെറിയ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹമാണ് പൂച്ചയെന്ന് പറയുമ്പോൾ, പൂച്ചയുടെ കാര്യം പറയുമ്പോൾ നല്ല എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളെ ഒരുപാട് സ്നേഹിക്കും, തിരിച്ചും നമുക്ക് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ ബുഷ്ര ചേച്ചി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കല്യാണി മെസ്സേജ് അയക്കുന്നു, രാവിലെ മുതൽ FM കേൾക്കാറുണ്ട്, നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടാണ് തുടക്കം. അത് തന്നെ ഒരു പോസിറ്റീവ് ഫീല് നൽകാറുണ്ട്. എല്ലാവരും ഹാപ്പിയായി ഇരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻസർ കറക്റ്റ് ആണ്.
1: അതെ, അപ്പൊ നമ്മളുടെ പൂച്ച വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അതെ, അതോടൊപ്പം
1: ബാബുരാജൻ സാറും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, പൂച്ചകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ചെയ്യുന്നത് കാണണം, വളരെ രസമാണെന്നുണ്ട്.
0: പക്ഷെ
1: നമ്മളൊക്കെ എങ്ങനെ എന്റെ ഇടയ്ക്കാണ് പെട്ടുപോയാൽ പെട്ടു.
0: അതെ, അതോടൊപ്പം പാർവതി ഉത്തരം ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കറക്റ്റ് ആണ് അയച്ചിരിക്കുന്നത് ബാബുരാജൻ സാറ്. അതോടൊപ്പം അയച്ചിരിക്കുന്നത് സനോജ് ഉത്തരം അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ്, ഇത് ചെറുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: തല കറങ്ങിപ്പോയി
0: എന്നിട്ട് ലാസ്റ്റ് ഹോ തല കറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ബേസിലെ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശരിയാണോ ഉത്തരം, ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. അതോടൊപ്പം താങ്ക് യു എവരി വൺ ഫോർ യുവർ വാല്യുബിൾ വിഷസ് ആൻഡ് പ്രേയേഴ്സ് എസ്പെഷ്യലി ടീം അടിമാലി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയുള്ള ബർത്ത്ഡേക്കൊക്കെ അടിപൊളി ആയിരിക്കട്ടെ, നന്നായിട്ടൊക്കെ ആഘോഷിക്കാനൊക്കെ പറ്റട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ നമുക്കൊക്കെ താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ഒരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ബാബുരാജൻ സാറ് പാട്ട് കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണോ എന്നൊക്കെ ചോദിച്ച് ആൻസർ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ്. അടിക്കണ്ട, ഒന്ന് വിരട്ടിയാൽ മതി, ഞാൻ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിക്കുക
1: പാവമാണ്,
0: യെസ്, പാവം എന്താ പറയാ, പാവമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്, അടിക്കുക ഒന്നും വേണ്ട, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്.
1: അതെ അതെ, അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ നവാസ് ചേട്ടൻ കടക്കിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശുഭദിനം മൂന്ന് പേർക്കും, നല്ലൊരു ദിവസം നേരുന്നു. എനിക്കുണ്ടൊരു പൂച്ച, പേര് അപ്പൂസ്. അപ്പം ഡാ അപ്പൂസെ എന്ന് വിളിച്ചാൽ ഓടി വരും, നല്ല അറിവുണ്ട്. ഇതാണ് അവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്പെഷ്യലി പൂച്ചകൾ നമുക്ക് വീട്ടിൽ വളർത്തുന്നില്ലെങ്കിലും നമ്മുടെ വീടിനടുത്തുള്ള പൂച്ചകളൊക്കെ ഉണ്ടല്ലേ, നമ്മൾ കാണാതെ നൈസിന് വന്നിട്ട് വീട്ടിലകത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക, എന്നിട്ട് അവിടെ ഒന്ന് ഇരിക്കുക, നമ്മളെ കാണുമ്പോൾ ഓടും. ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോൾ ഇറങ്ങി ഒന്ന് ഓടും, പിന്നീട് പിന്നീട് ഇതൊന്നുമില്ല, ഇതൊക്കെ എന്ത്, ഇപ്പൊ നമ്മുടെ സനോജ് പറഞ്ഞത് ചെറുത് എന്ന് പറഞ്ഞ പോലെ അവിടെ നമ്മളെ കണ്ട് നമ്മളൊന്ന് വരട്ടിയാൽ പോലും ആൾക്കൊരു ഒരു എന്താ ഒരു പേടിക്കുക, ഒരു പേടി വരുന്നില്ല. ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്.
0: ചില പൂച്ചകൾ അങ്ങനെ കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്, ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരിക, നമ്മുടെ കാലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ചില പൂച്ചകൾ ഭയങ്കര അക്രമമാണ്, എനിക്ക് ഭയങ്കര അനുഭവമുണ്ട്, എനിക്ക് നല്ല പേടിയാണ് പൂച്ചേനെ. അതോടൊപ്പം നമുക്ക് സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോളെ ശരിയാണ് പറഞ്ഞത്, നമുക്ക് ഓടിയാണ് ഇട്ടിരുന്നത്, ശരിയാണ് പറഞ്ഞത്, പൂച്ച ഭയങ്കര സ്പീഡാണ്, ഇവിടെ ചേര വന്നായിരുന്നു, അപ്പോൾ ചേരേനെ പൂച്ച അടിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതോടൊപ്പം ഒരു ദിവസം മൂർഖൻ വന്നു, ആ മൂർഖൻ എൻ്റെ പറമ്പിൽ വന്ന മൂർഖനെ ചുറ്റി ചുറ്റി കറങ്ങി കറങ്ങി നിന്നു, അത് വീട്ടിലേക്കൊന്നും വരാതെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ പൂച്ച വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു. പൂച്ച ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്, അതോടൊപ്പം നല്ല കാണാൻ നല്ല ചന്തമാണ്, നല്ല അഴകാണ് എന്നാണ് സരസ്വതി അമ്മ പറഞ്ഞത്. നല്ല രസമാണ് കാണാൻ, 2 വർഷത്തിന് മേലെയായി പൂച്ചയൊക്കെ ഉണ്ട് എന്നൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അപ്പം അതേപോലെ തന്നെ ബാബുരാജൻ സാറൊക്കെ പറയാണ്, എൻ്റെ വീട്ടിൽ 2 പൂച്ചകളുണ്ട്, എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പൂച്ച എന്നുള്ളത് അല്ലേ.
0: അതെ,
1: അപ്പം ഇനിയും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഇത്തരത്തിലുള്ള പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇപ്പം 11:29 ആയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ സമയം നോക്കാതെയാണ് ആ മെസ്സേജ് അയക്കാൻ
0: പറഞ്ഞത്. അതോടൊപ്പം നമുക്ക് ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻസർ ഇതാണോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചത്, കറക്റ്റ് ആണ്. എൻ്റെ വീട്ടിൽ 5 cats ഉണ്ടായിരുന്നു, ബ്രൗണി, പൂപ്പി, പാലു, കാത്തു, കിട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 5 cats ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പൂച്ചകളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ അയക്കുകയാണല്ലേ.
1: പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കാത്തുവിനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ കാത്തുവിനെ ഓർമ്മയുണ്ടോ? ആര് പറഞ്ഞു മ്യാവു, ഞാനാ നിങ്ങളുടെ കാത്തു.
0: യെസ്,
1: അപ്പോൾ എക്കോ ഉണ്ട്, കാത്തു കാത്തു എന്നൊക്കെ പറഞ്ഞിട്ട്.
0: യെസ്, അപ്പോൾ കൊച്ചുകുട്ടികൾ പോലും ആദ്യം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആരാ കാത്തു എന്നൊക്കെ പാടി പൂച്ചേനെയാണ് എല്ലാവരും ആദ്യം കണ്ട്. ഇപ്പോൾ ചെറിയ വാവയൊക്കെ ആണെങ്കിൽ തന്നെ ഒന്ന് ഒരു ഒന്ന് കാമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ കാത്തു ആണ് ആദ്യം പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. വലിയവരും അതിനോടൊപ്പം ഇരുന്ന് പാടുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പൂച്ച വിശേഷങ്ങളൊക്കെ പറയാണ്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു

0: ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്കയിരിക്കുന്നു, ഏതാണ് അക്ഷരം എന്ന് ചോദിച്ചു.
1: ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചു, അപ്പം ഒരുപാട് പേര് തെറ്റിച്ച് അയച്ചു, പിന്നെ കറക്റ്റ് ആക്കുകയും ചെയ്തു.
0: അപ്പൊ ആ ആൻസർ എന്ന് പറയുന്നത് എച്ച് ആണ്.
1: എങ്ങനെയാണ് വരുന്നത് ഒന്നുകൂടി പറയാം.
0: എച്ചിലാണ്
1: ഇരിക്കുന്നത്. അപ്പൊ എച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എച്ചിൽ എന്ന് പറയാം,
0: എച്ചിലാണ് കാക്ക ഇരിക്കുന്നത്. അപ്പോ അതാണ് ആൻസർ. എല്ലാരും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ എനിക്ക് പ്രത്യേകം മെസ്സേജുകളൊക്കെ അയക്കേണ്ടത്
1: 8484855
0: നമ്പറിലേക്ക്.
1: എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ എച്ചിൽ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ ഒന്ന് പറയേണ്ടതായിരുന്നു കറക്റ്റ് ആൻസർ.
0: ചിലപ്പോ വിചാരിക്കും അയ്യേ ഇതായിരുന്നു ആൻസർ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. തികച്ചും എന്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോ നമുക്കിപ്പോ പോകാനുള്ള സമയം ഇപ്പോൾ 11:31. നമ്മളിപ്പോ ഇച്ചിരി സമയം കൂടുതൽ എടുക്കാറുണ്ടോ എന്നൊരു ഡൗട്ട്.
1: അതെ, ഡൗട്ട് അല്ല, സത്യമാണ്. ഇപ്പൊ 11:31 ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ പോകാനുള്ളൊരു സമയമായി. അപ്പൊ എന്തായാലും നമ്മുടെ സനോജ് മെസ്സേജ് അയക്കുന്നു, ശ്രീയും പാർവതിയും ചേർന്ന് അവതരിപ്പിച്ച ഇന്നത്തെ പ്രോഗ്രാം വേറെ ലെവലായിരുന്നു. താങ്ക് യു സോ മച്ച്. അത്രയും പുതിയ അറിവുകളുമായി വരാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിനിടയിൽ നിങ്ങൾ കൊണ്ടുവന്ന കുസൃതി ചോദ്യത്തിന് ഇപ്പോൾ എല്ലാവരും കിടിലൻ ഉത്തരവും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മളുടെ ആ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്.
0: അതെ, അപ്പൊ ഇനി മുതലും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക, അതോടൊപ്പം കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർ പുതിയ പുതിയ, ഇപ്പൊ ഞങ്ങൾക്കും ഒരു എക്സൈറ്റ്മെന്റ് ആണ്, എന്താണ് പുതിയ കുസൃതി ചോദ്യം
1: കൊണ്ടുവരുന്ന. കുസൃതി ചോദ്യം എന്താണ് എന്നുള്ളത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇവിടെ തന്നെ ഒന്ന് സംസാരിച്ച് നമ്മൾ ചോദിക്കും. ഇവിടെ ആരും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കോൺഫിഡന്റ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ
0: സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വേറെ തപ്പും. കാരണം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആരെങ്കിലും ഒക്കെ ഉത്തരം തരുമോ എന്നുള്ള ടെൻഷൻ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ഒക്കെ ഓടിപ്പോയി തപ്പി എടുക്കുന്നത്
1: കിട്ടുമോ എന്നുള്ളത് നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കാനും കൂടിയാണ് നമ്മൾ ആ ഒരു കുസൃതി ചോദ്യമൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇപ്പോൾ 11:32 ആയിരിക്കുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പോകേണ്ട സമയം. അപ്പൊ മറക്കണ്ട, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആൽബം ഗാനങ്ങളുമായി ആതിരെ എത്തുന്നതാണ് മ്യൂസിക് ബീറ്റ്സിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പോയാലോ പാർവതി?
0: യെസ്, നമുക്ക് പോവാം. അപ്പൊ നിങ്ങളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞാൻ പാർവതിയും.
1: പാർവതിയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയുമാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1

0: 3971 അല്ലെങ്കിൽ 8121212680.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പകർച്ചവ്യാധികളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറാണുള്ളത്. ഡോക്ടറിനെ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, പേവിഷബാധ റാബീസ് നമ്മുടെ നാട്ടിൽ സാധാരണമാണല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ ഡോക്ടർ?
7: തീർച്ചയായിട്ടും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100% മരണം ഉറപ്പായിട്ടുള്ള ഒരു രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ്. നായ്ക്കളിൽ നിന്ന് അഥവാ പട്ടികളിൽ നിന്നാണ് ഈ രോഗം സാധാരണയായിട്ട് കൂടുതൽ പകരുന്നത് എങ്കിലും പൂച്ചയും വവ്വാല് അണ്ണാൻ പോലുള്ള ജീവികളിൽ നിന്ന് ഇത് പകർന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങളായ ആട്, പശു എന്നിവയിൽ നിന്നും പേവിഷബാധ പകരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന കേസുകൾ വളരെ കുറവാണ് എങ്കിലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ ഈ പറഞ്ഞ മൃഗങ്ങളുടെ സലൈവയിൽ അഥവാ ഉമിനീരിലാണ് ഈ രോഗാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമിനീര് മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്തുള്ള ചെറിയ പാടുകളിലൂടെയോ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു കുത്തിവയ്പ് ഇതിന് നിലവിലുള്ളതുകൊണ്ട് ഇത്തരം രോഗികൾ വളരെ കുറവാണ്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ കൃത്യമായ കുത്തിവയ്പ് എടുക്കാതിരിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ കുത്തിവയ്പ്പിന് നമ്മുടെ ശരീരം കൃത്യമായി പ്രതിരോധം സൃഷ്ടിക്കാത്തത് കൊണ്ടോ പലപ്പോഴും രോഗികൾ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
6: മാരകമായ പകർച്ചവ്യാധികൾ എന്ന വിഭാഗത്തിൽ വരുന്ന മറ്റ് പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്?
7: നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു രോഗമാണ് നിപ്പ. നിപ്പ ഒരു താരതമ്യേന പുതിയ രോഗമാണ്. 1996 ഈ രോഗം ആദ്യമായിട്ട് മലേഷ്യയിലെ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിന്റെ പേര് സിംഗായ് നിപ്പ എന്നാണ്, ആ ഗ്രാമത്തിന്റെ ഓർമ്മയ്ക്കാണ് ഈ നിപ്പ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാമത്തിലെ പന്നി വളർത്തൽ തൊഴിലാക്കിയ കുറച്ച് കർഷകരിലാണ് ഈ രോഗം ആദ്യമായിട്ട് കണ്ടത്. പന്നികളിലാണ് ഈ രോഗാണുവിനെ ആദ്യം കാണുന്നത്. പക്ഷെ പിന്നീട് 2001 നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ കേസ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്ത് കണ്ടു. അതിനുശേഷം നമ്മൾ ഈ രോഗം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് 2018 കാലഘട്ടത്തിൽ. 2018 കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം കേസുകൾ കാണുകയുണ്ടായി. ഏകദേശം 2018 27 കേസുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിപ്പ രോഗാണുക്കൾ ഒരു റിസർവയർ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ രോഗാണുക്കൾ വളരുന്ന ഒരു ജീവി എന്ന് കണ്ടെത്തിയത് പഴന്തീനി വവ്വാലുകളാണ്. ഈ വവ്വാലുകളിൽ നിന്നാണ്, വവ്വാലുകൾക്ക് പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, വവ്വാലുകളിൽ ഇത് ഒരു റിസർവയർ എന്നുള്ള രീതിയിൽ ഈ രോഗാണുക്കൾ വളരുകയും വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും മനുഷ്യരിലേക്കും നേരിട്ട് അവയുടെ ഉമിനീരിലൂടെയാണ് ഇത് പകരുന്നത്. വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും പന്നികൾ, പശു അതുപോലുള്ള ജീവജാലങ്ങൾക്ക് ഈ രോഗം പകരാമെന്നും അവരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം നിപ്പ രോഗികൾ കുറച്ചുപേര് ആശുപത്രിയിൽ ഇതറിയാതെ ആ രോഗികളെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഈ അസുഖം പിടിപെടുകയുണ്ടായി. ഏതാണ്ട് 40 മുതൽ 75% വരെ മരണ നിരക്കുള്ള ഒരു രോഗമായിട്ടാണ് നിപ്പ കണ്ടെത്തിയിട്ടുള്ളത്. 1996 ലോകത്ത് കണ്ടു, 2001 ഇന്ത്യയിൽ വന്നു, 2018 കേരളത്തിൽ വന്നു, പിന്നീട് 2020 21 25 കോഴിക്കോട് അതേ സ്ഥലത്ത് തന്നെ ഈ രോഗം

0: ഉപകാണുവിനെ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ പിന്നീട് കേസുകൾ ഉണ്ടാകുകയും ഇപ്രാവശ്യങ്ങളിലെല്ലാം മരണനിരക്ക് 50% അധികം ഉയർന്നു നിൽക്കുകയും ചെയ്ത ഒരു രോഗമാണ് ഈ പറഞ്ഞ നിപ്പ. പിന്നെ അതുപോലെ നമ്മൾ ഭയപ്പെട്ട ഒരു രോഗമാണ് എബോള എന്ന് പറയുന്നത്. പക്ഷേ എബോളയ്ക്കും ഏതാണ്ട് 90% വരെയും മരണനിരക്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭാഗ്യവശാൽ ഇന്ത്യയിലേക്ക് ഈ രോഗം വന്നിട്ടില്ല. പശ്ചിമ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലാണ് എബോള കാണുന്നത്. അവിടെയും വവ്വാലുകളാണ് ഈ രോഗത്തിന്റെ രോഗാണുക്കളെ വഹിക്കുന്നവർ, ഇല്ലെങ്കിൽ രോഗാണുക്കളുടെ റിസർവയർ. ഈ രോഗാണുക്കൾ വവ്വാലുകളിൽ പകരുകയും ഇവിടെ കുരങ്ങുകളിലേക്ക്, കുരങ്ങുകൾ, ചിമ്പാൻസി, ഗറില്ല ഇതിലേക്കൊക്കെ പകർന്നിട്ട് അതുവഴിയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഈ രോഗം എബോളയും ഏതാണ്ട് 90% മരണനിരക്കുള്ള ഒരു രോഗമാണ് ഇന്ത്യയിൽ. പക്ഷേ എബോള രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതുപോലെ മറ്റൊരു നമ്മൾ ഭയപ്പെടുന്ന ഒരു രോഗമാണ് H1N1 അഥവാ സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്ന പേരിലും നമ്മൾ വിളിക്കുന്നത്. ഈ രോഗാണുവിനെയും പന്നികളിലാണ് ആദ്യം കണ്ടെത്തിയത്, അതുകൊണ്ടാണ് പന്നിപ്പനി എന്ന് പറയുന്നത്. പക്ഷെ ഈ രോഗം ഈ പറഞ്ഞതുപോലെ വവ്വാലുകളിൽ റിസർവയർ ആയിരുന്ന എബോളയെ പോലെയോ നിപ്പയെ പോലെ പന്നികളിൽ നിന്നല്ല ഈ രോഗം പകരുന്നത്, മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. മനുഷ്യരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഈ സ്വൈൻ ഫ്ലൂ. ഇതും നല്ല മരണനിരക്കുള്ള ഒരു ഇൻഫ്ലുവൻസ വൈറസിന്റെ, ഇൻഫ്ലുവൻസ ഗ്രൂപ്പിൽപ്പെട്ട H1N1 വൈറസിന്റെ രോഗമാണ്. ഇൻഫ്ലുവൻസയുടെ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എൻകഫലൈറ്റിസ് പോലുള്ള മസ്തിഷ്ക ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മരണനിരക്ക് കൂടിയിട്ടുള്ളത്. സ്വൈൻ ഫ്ലൂവും കേരളത്തിൽ അധികമായിട്ട് കണ്ടിട്ടില്ല, ഇന്ത്യയിൽ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: ഡോക്ടർ, അതേ ഗണത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ COVID-19 എന്ന് പറഞ്ഞ് ഉള്ള രോഗം, അതിനെ കുറിച്ചും കൂടെ.
0: COVID-19 കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുള്ള ഒരു രോഗമാണ്. 2019 ചൈനയിൽ വുഹാൻ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. 2019 തന്നെ, അല്ലെങ്കിൽ 19 അവസാന ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ലോകം മുഴുവൻ ഇതൊരു പാൻഡമിക് എന്നുള്ള രീതിയിൽ, പാൻഡമിക് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായത് ഈ COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ്, കൊറോണ വൈറസ് ഡിസീസ് എന്നുള്ളതിന്റെ ചുരുക്ക എഴുത്താണ് കോവിഡ് എന്നുള്ളത്. 2019 വന്നതുകൊണ്ടാണ് അതിനെ COVID-19 എന്ന് പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വൈറസ് ആണ്, ഇൻഫ്ലുവൻസ വൈറസ് പോലെ ഒരു വൈറസാണ് കൊറോണ വൈറസ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അതിന്റെ തീവ്രത കുറച്ചുകൂടി കൂടുകയും ആദ്യഘട്ടങ്ങളിൽ കുറച്ചേറെ, ആദ്യത്തെ ഒരു ജനുസിൽപ്പെട്ട വൈറസുകൾ കുറച്ചേറെ വിറുലന്റ് ആയിട്ട് വരികയും രോഗലക്ഷണങ്ങൾ കൂടുതലായി വന്ന് കുറേയേറെ മരണം സംഭവിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മറ്റ് സ്ഥായിയായ രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റീസോ കിഡ്നി ലിവർ രോഗങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന രോഗികളിൽ മരണം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഒരു 3-4 ആ രോഗം നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭീതി വരുത്തിയിട്ട് ഇപ്പോഴും കൊറോണ കേസുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അത്ര തന്നെ തീവ്രത രോഗത്തിന് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കൊറോണ രോഗം ഇവിടെ ഉണ്ടാക്കി വെച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം ചെറുപ്പക്കാരായ പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നതിനുമൊക്കെ പിന്നിൽ ഈ പറഞ്ഞ കൊറോണ വന്നതുമൂലം ശ്വാസകോശങ്ങൾക്കുണ്ടായ, ശ്വാസകോശങ്ങളുടെ ഭിത്തികളിലുണ്ടായ ബലക്കുറവ് മൂലമാണെന്നും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ അതിനെ തുടർന്നുണ്ടായിട്ടുണ്ടെന്നും ഒക്കെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
1: ജലജന്യ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ഡോക്ടർ?
0: ജലജന്യ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു, മഞ്ഞപ്പിത്തമൊക്കെ ജലജന്യ രോഗങ്ങളിൽ വരുന്നതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനം ഡയറിയൽ ഡിസീസസ് അഥവാ വയറിളക്ക രോഗങ്ങൾ എന്നുള്ളതാണ്. വൈറസ് രോഗങ്ങൾ, വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ തന്നെ വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. റോട്ടാ വൈറസ്, നോവോ വൈറസ് എന്ന രണ്ട് വൈറസ് വിഭാഗങ്ങളാണ് വൈറസ് വിഭാഗത്തിൽ നിന്ന് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്ടീരിയൽ വിഭാഗത്തിൽ നിന്ന് വിബ്രിയോ കോളറ, എസ്ട്രീഷ്യ കോളൈ, സാൽമണല്ല, ഷിഗല്ല, കംഫൈലോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകളൊക്കെ തന്നെ വയറിളക്ക രോഗങ്ങളും അതിനെ തുടർന്ന് വയറുകടി പോലെ, അതായത് രക്തത്തോടുകൂടിയ രക്താതിസാരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസംസിന്റെ കൂട്ടത്തിൽ വരുന്നത് എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക, ജിയാഡിയ, ലാംഡോയിഡ് തുടങ്ങിയ പാരസൈറ്റുകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസും ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറിളക്ക രോഗങ്ങൾ പലപ്പോഴും നമ്മളുടെ നിർജ്ജലീകരണം വഴി അഥവാ ഡീഹൈഡ്രേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിന്റെ അംശവും മറ്റ് ഇലക്ട്രോലൈറ്റുകളും നഷ്ടപ്പെടുത്തുന്നു. അതുമൂലം പലപ്പോഴും മരണം സംഭവിക്കാറും ഉണ്ട്. നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് വയറിളക്കത്തിലൂടെ പുറത്തു പോകുന്ന വെള്ളം ആണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. വെള്ളം മാത്രമല്ല, പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള മൂലകങ്ങളും പല ഇലക്ട്രോലൈറ്റുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മൂലം, ഈ ഇലക്ട്രോലൈറ്റുകളുടെ ഇല്ലായ്മ മൂലം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും മറ്റ് കിഡ്നി, ലിവർ പോലെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും തകരാറിലാകുകയും

0: മരണം സംഭവിക്കുകയും ചെയ്യാം. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് OR സൊല്യൂഷൻ WHO നിർദ്ദേശിക്കുകയും OR സൊല്യൂഷൻ അല്ലെങ്കിൽ OR സാൾട്ട് വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. OR കലക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയും നാരങ്ങാവെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും മരണം ഒഴിവാക്കുവാനും നമുക്ക് കഴിയും.
1: സന്നിവാത ജ്വരം അഥവാ ടെറ്റനസ്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ടെറ്റനസ് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ്. കാര്യം ചെറിയ മുറിവുകൾ വന്നാലും നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് പോയി ടെറ്റനസ് ടോക്സോയിഡ് അഥവാ TT എടുക്കാറുണ്ട്. ടെറ്റനസ് ഒരു മാരകമായ രോഗം തന്നെയാണ്. പക്ഷെ ഇപ്പോ താരതമ്യേന അത് കുറവാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലുള്ള ടെറ്റനസ് വാക്സിൻ വളരെ കോമൺ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് കാര്യമായി ടെറ്റനസ് അണുബാധ ഉണ്ടാകാറില്ല. ഒരു ബാക്ടീരിയയാണ് മൈക്രോബാക്ടീരിയം ടെറ്റനെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 ദിവസങ്ങൾക്കകം ശരീരത്തിലെ പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്ന ഒരു ലക്ഷണമാണ് ടെറ്റനസിന് ഉള്ളത്. അത് ഈ പറഞ്ഞ മുറിവുകളിലൂടെ അല്ലെങ്കിൽ മുറിവുകളിൽ അഴുക്ക് പുരളുന്നതിലൂടെ മണ്ണിൽ നിന്നും തുരുമ്പിൽ നിന്നും ഒക്കെ ഈ ടെറ്റനസ് അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായ ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ടോക്സോയിഡിനെ കുത്തിവെച്ചിട്ട് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ പ്രതിരോധ ശേഷി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ വേറെ കുറച്ചുകൂടെ ഫലപ്രദമായ രീതി എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ടെറ്റനസിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുത്തിവെക്കുക എന്നുള്ള രീതിയും ഇപ്പോൾ നിലവിലുണ്ട്. ടെറ്റനസ് ടോക്സോയിഡ് ഒരു പക്ഷേ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുവാൻ 5 ദിവസങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഫെയിലുവറായി പരാജയപ്പെട്ടിട്ട് ടെറ്റനസ് പിടിപെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് കൂടുതലായി കുത്തിവെക്കുന്നത്. അത് പ്രതിരോധ ശേഷി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് മൂലം ടെറ്റനസ് രോഗം ഉണ്ടാകുന്നത് തടയാൻ കഴിയുന്നുണ്ട്. ടെറ്റനസിന് പിന്നെ നമ്മുടെ നോർമൽ വാക്സിനേഷൻ പാറ്റേണിൽ തന്നെ ബൂസ്റ്റർ ഡോസുകളും ഒക്കെ അതിന്റെ കാലാകാലങ്ങളിൽ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ടെറ്റനസ് രോഗം താരതമ്യേന വളരെ കുറവാണ് എന്ന് പറയാൻ കഴിയും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ IR അശോക് കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, അതുപോലെ ത്വക്കിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെ പറ്റി കൂടെ പറയണം.
0: അത് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കണ്ടേജിയസ് ആയിട്ട് കോണ്ടാക്റ്റിലൂടെ ഒരാളുടെ രോഗാണു ബാധയുള്ള ഒരാളുടെ ശരീരത്തിൽ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അക്കൂട്ടത്തിൽ ധാരാളം രോഗങ്ങളുണ്ട്. ഫംഗസ് രോഗാണുക്കളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. വട്ടച്ചൊറി അഥവാ റിങ്ങിവോം എന്ന് പറയുന്ന കൃത്യമായി വട്ടത്തിൽ ഒരു നാണയത്തിന്റെ വലിപ്പത്തിലൊക്കെ ചൊറിച്ചില് പോലെ വരികയും അതിന്റെ നടുഭാഗം അതിന്റെ മിഡിൽ ഭാഗം ഹെൽത്തി ആയിട്ടിരിക്കുകയും അതിന്റെ വശങ്ങൾ ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഈ വട്ടച്ചൊറി എന്ന് പറയുന്നത്. അതൊരു ഫംഗസ് ഡിസീസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫംഗസുകളും ഈർപ്പമുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ട് വളരുന്നത്. നമ്മുടെ ശരീരം ഈർപ്പമില്ലാതെ സൂക്ഷിക്കുകയും നമ്മളുടെ വ്യക്തി ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയും ചെയ്താൽ, കൃത്യമായി സമയങ്ങളിൽ കുളിക്കുക, ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നന്നായിട്ട് കൈകഴുകുക, നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള രോഗികളുടെ ഈ പറഞ്ഞ രോഗഭാഗത്തു നിന്ന് പറ്റിയ സ്രവങ്ങളൊക്കെ അവിടെ പറ്റിയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം യാത്രകളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ശരീരം മൊത്തത്തിൽ ഒന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ കഴുകുകയോ ചെയ്യുക. ഇതുപോലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ പറഞ്ഞ ത്വക്ക് രോഗങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയും.
1: ഡോക്ടർ, അതുപോലെ തന്നെ എയ്ഡ്സ് HIV എന്ന് പറയുന്ന വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണല്ലോ, അതിനെ പറ്റി ഒന്ന്.
0: എയ്ഡ്സ് വളരെ മാരകമായ ഒരു രോഗം തന്നെയാണ്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ രോഗികളുടെ എണ്ണം ഈ അടുത്ത കാലത്ത് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം രോഗങ്ങളുടെ, അതുകൊണ്ടാണ് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം രോഗങ്ങളാണ്. HIV എന്ന് പറയുന്ന രോഗാണ് അല്ലെങ്കിൽ ആ വൈറസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ലിംഫോസൈറ്റുകൾ വെളുത്ത രക്താണുക്കളുടെ ഒരു ഘടകങ്ങളാണ്. ന്യൂട്രോഫിൽസും ലിംഫോസൈറ്റ്സും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും അതിൽ തന്നെ T4 ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ഈ T4 ലിംഫോസൈറ്റുകളുടെ ന്യൂക്ലിയസ് ഇത് കീഴടക്കിയിട്ട് ആ ന്യൂക്ലിയസിൻ്റെ നിയന്ത്രണം ഈ HIV രോഗാണു കൈക്കലാക്കുകയും പിന്നീട് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി അതുമൂലം നഷ്ടപ്പെടുകയും ഏത് രോഗങ്ങൾ വേണമെങ്കിലും നമുക്ക് പിടിപെടാവുന്ന ഒരു അവസ്ഥ നമ്മളിലേക്കുണ്ടാകുകയും ചെയ്യും. നമ്മൾ മുമ്പേ പറഞ്ഞ ക്ഷയരോഗം, അതുപോലെയുള്ള ചെറിയ ചെറിയ സ്കിൻ ഡിസീസസ്, വായിൽ പൂപ്പൽ, അതുപോലെയുള്ള എന്ത് രോഗങ്ങളും നമുക്ക് പിടിപെടാം. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് കുറയാം, നമുക്ക് ക്ഷീണം വരാം, പതുക്കെ പതുക്കെ നമ്മൾ പൂർണ്ണമായും രോഗിയായി മരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എയ്ഡ്സിൽ സംഭവിക്കുന്നത്. പക്ഷേ എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ വളരെ കൃത്യമായി നമുക്കറിയാവുന്നതുകൊണ്ടും അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളായതുകൊണ്ടും കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഇന്ന് നമുക്ക് എയ്ഡ്സ് രോഗം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികളുടെ എണ്ണം താരതമ്യേന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറഞ്ഞ് കാണുന്നുണ്ട്. എയ്ഡ്സ് പകരുന്ന 3 രീതികളിലൂടെ തന്നെയാണ്. 1, ലൈംഗിക ബന്ധത്തിലൂടെ, ഉത്തരവാദിത്വമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. കൃത്യമായ ഒരു പാർട്ണർ മാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും എയ്ഡ്സ് പിടിപെടില്ല. എയ്ഡ്സ് ഉള്ള രോഗികളുമായിട്ട് ഇല്ലെങ്കിൽ അതുപോലുള്ള സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയും എയ്ഡ്സ് രോഗമുള്ളവരുടെ രക്തം സ്വീകരിക്കുന്നതോടോ അവരോടൊപ്പം ഈ മരുന്നുകൾ കുത്തിവെക്കുന്ന സൂചികൾ ഷെയർ ചെയ്യുന്നതിലൂടെയും എയ്ഡ്സ് രോഗം പകരുന്നുണ്ട്. പിന്നെ 3rd മാർഗം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ്. അപ്പോൾ ഈ മാർഗങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ടോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഹസ്തദാനം ചെയ്തതുകൊണ്ടോ ഒന്നും ഇല്ലെങ്കിൽ വായുവിലൂടെയോ ഒന്നും ഈ രോഗം പകരില്ല എന്നുള്ളത് കൊണ്ട് എയ്ഡ്സ് രോഗം കൃത്യമായി പകരുന്ന മാർഗങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ടും അത് കൃത്യമായ രീതിയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എയ്ഡ്സിന് ഫലപ്രദമായ ചികിത്സ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും എയ്ഡ്സ് വൈറസിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആൻറ്റി എയ്ഡ്സ് വൈറസ് അല്ലെങ്കിൽ ആൻറ്റി HIV വൈറസ് മരുന്നുകൾ ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് ഒരു പരിധിവരെ ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ ജീവിതകാലം നീട്ടിയെടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പകർച്ചവ്യാധികളെ കുറിച്ച്, അതിൻ്റെ പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: തീർച്ചയായിട്ടും ഈ പകർച്ചവ്യാധികളെല്ലാം ഇത്ര മാരകമായ പകർച്ചവ്യാധികളാണെങ്കിൽ പോലും അത് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ, ഇല്ലെങ്കിൽ ഈ പകർച്ചവ്യാധികൾ എങ്ങനെയൊക്കെയാണ് പടരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ രോഗങ്ങൾ പിടിപെടാതിരിക്കുവാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് മുമ്പേ ആദ്യം പറഞ്ഞ കൊതുകുജന്യ രോഗങ്ങൾ, കൊതുകുകളോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള സൂക്ഷ്മജീവികൾ പടർന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേറൊന്നും ചെയ്യേണ്ട, നമ്മളുടെ വീടിനും പരിസരത്തും കൊതുകുകൾ ഇല്ലാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കൊതുകുകടി ഏൽക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ കൃത്യമായ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്, അതായത് ഞായറാഴ്ചകളിൽ വീടിൻ്റെ പരിസരത്തുള്ള വെള്ളക്കെട്ടുകൾ പരിശോധിക്കുക, സ്കൂളുകളിലാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ, ഓഫീസുകളിൽ ശനിയാഴ്ചകളിൽ. പക്ഷേ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു ദിവസം നിശ്ചയിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലും ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് സാഹചര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും അതുപോലുള്ള രോഗങ്ങളെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ എലിപ്പനി, അത് വെള്ളത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിലല്ലാതെ കുളിക്കാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള വെള്ളക്കെട്ടുകളിൽ എലിമൂത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക, കുളങ്ങളിലും മറ്റും കുളിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എലിപ്പനി ഒഴിവാക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ മുമ്പ് പറഞ്ഞതുപോലെ വായുജന്യ രോഗമാണ്. ഇൻഫ്ലുവൻസ മാത്രമല്ല, ചിക്കൻ പോക്സും മീസിൽസും ഒക്കെ വായുവിലൂടെയാണ് പകരുന്നത്. അത്തരം രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുമായിട്ട് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ഇല്ലെങ്കിൽ തൂവാലയോ, നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ ഉപയോഗിച്ച മാസ്ക് ഉപയോഗിക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ ആ രോഗം ഒഴിവാക്കാൻ കഴിയും. അതുപോലെ എല്ലാ പകർച്ചവ്യാധികളും ഏതൊക്കെ രീതിയിലാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കി ആ പകരുന്ന മാർഗങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഇത്ര വലിയ മാരകമായ പകർച്ചവ്യാധികളാണെങ്കിൽ പോലും

0: അതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ റാബീസ് ഒക്കെ നമ്മൾ സംശയിക്കുന്ന കേസുകളിൽ പോലും കൃത്യമായ അതിൻ്റെ വാക്സിനേഷൻ എടുക്കുക. പലരും അതിന് മടി കാണിക്കാറുണ്ട്. ഇപ്പോൾ പട്ടി കടിച്ചാൽ മാത്രമേ റാബീസ് എടുക്കാവൂ എന്നൊന്നുമില്ല. ആ പട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുകയാണെങ്കിൽ പോലും പട്ടിക്ക് പേവിഷബാധയുണ്ട് എന്ന് സംശയം തോന്നിയാൽ നമ്മളും കുടുംബാംഗങ്ങളും എല്ലാവരും അതിനുള്ള വാക്സിൻ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ ആദ്യം പറഞ്ഞതുപോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ രോഗപ്രതിരോധം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാൻ കഴിയും. ഒപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവാണ് പലപ്പോഴും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടുവാനും മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള അവസരം ഉണ്ടാക്കുന്നത്. ആ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. നല്ല കൃത്യമായ ഭക്ഷണം സമയക്രമങ്ങളിൽ കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, കൃത്യമായ ഉറക്കം ശീലമാക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യ നിലവാരം പൊതുവിൽ മെച്ചപ്പെട്ടു നിൽക്കും. അങ്ങനെ നിന്നാലും പലപ്പോഴും രോഗങ്ങൾ നമ്മൾ പിടിപെടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്.
1: ഹോമിയോപ്പതിയിലെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: തീർച്ചയായും ഈ പറഞ്ഞ നമ്മളിവിടെ സൂചിപ്പിച്ച എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ ഔഷധം ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഹോമിയോപ്പതി വകുപ്പ്, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ തന്നെ ഒരു പ്രതിരോധ സംവിധാനം നിലവിലുണ്ട്. ഒരു സർക്കാർ ഉത്തരവ് വഴി 2004 റീച്ച് എന്ന ഒരു സംവിധാനം സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ നിലവിലുണ്ട്. സർക്കാർ ഡോക്ടർമാർ മാത്രമല്ല, സ്വകാര്യ ഡോക്ടർമാരും കേരളത്തിലെ ഹോമിയോപ്പതി സമൂഹം മൊത്തത്തിൽ ഈ റീച്ചിന്റെ കീഴിൽ വരുന്നതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ ഹോമിയോപ്പതി, RAECH എന്നാണ്. റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ ഹോമിയോപ്പതി, അല്ലെങ്കിൽ ഹോമിയോപ്പതി പകർച്ചവ്യാധി നിയന്ത്രണ ദ്രുതകർമ്മ പദ്ധതി എന്നാണ്. അതായത് കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ, അത് ഈ പറഞ്ഞ ഏത് പകർച്ചവ്യാധി ആയാലും പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രദേശത്തുള്ള സ്വകാര്യ ഡോക്ടർമാരും ഗവൺമെൻറ് ഡോക്ടർമാരോട് സംയുക്തമായി അവിടെ പോയി കേസുകൾ പഠിക്കുകയും അതിന് ഏത് പ്രതിരോധ മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് അത് കൃത്യമായി സംസ്ഥാന തലത്തിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരടങ്ങുന്ന സംസ്ഥാന സമിതിയെ, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പിനെ അറിയിക്കുകയും ഈ എക്സ്പേർട്ട് ഗ്രൂപ്പ്, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഇതിനാവശ്യമായ പ്രതിരോധ ഔഷധം, അതിനെ ഹോമിയോപ്പതി ടേംസിൽ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയും, ആ പ്രതിരോധ, ആ പകർച്ചവ്യാധിയുടെ പ്രതിരോധ ഔഷധമായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ഡോക്ടർമാരും സർക്കാർ ഡോക്ടർമാരും എല്ലാവരും ആ ഒരു പ്രതിരോധ ഔഷധമായിരിക്കും ആ പ്രദേശത്ത് വിതരണം ചെയ്യുന്നത്. ഇത് സർക്കാർ സംവിധാനം വഴി 2004 മുതൽ നടപ്പിലാക്കി വരുന്നതാണ്. അതിനുശേഷമാണ് ഇവിടെ ഡെങ്കിപ്പനി വന്നത്, ചിക്കൻഗുനിയ വന്നതും. ഈ പകർച്ചവ്യാധികളെയൊക്കെ കൃത്യമായിട്ട് പ്രതിരോധിക്കുവാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് ഹോമിയോപ്പതി വകുപ്പും ഇവിടുത്തെ സ്വകാര്യ ഡോക്ടർമാർക്കും ചേർന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ചിക്കൻ പോക്സും മീസിൽസും ഒക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഹോമിയോ ഡോക്ടർമാരുടെ അടുക്കിലേക്കാണ് പോകുന്നത്. കൃത്യമായ പ്രതിരോധ ഔഷധം ഹോമിയോപ്പതി ഡോക്ടർമാർ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട്. ആ ഹോമിയോപ്പതി ഔഷധം രോഗാണുബാധ ഉണ്ടാകുന്നതിന് മുമ്പ് കഴിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് പ്രതിരോധം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പകർച്ചവ്യാധികളും പ്രതിരോധിക്കുന്നതിന് ഹോമിയോപ്പതിയിൽ ഔഷധങ്ങളുണ്ട്. പ്രതിരോധിക്കുന്നതിന് മാത്രമല്ല, ഈ രോഗങ്ങളൊക്കെ കൃത്യമായി ചികിത്സിക്കുന്നതിനും ഹോമിയോ ഔഷധങ്ങൾ ഫലപ്രദമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗികളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്താറുണ്ട്. ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും ഒക്കെ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്നതാണ്.
1: വളരെ സന്തോഷം ഡോക്ടർ. ഇത്രയും നേരം നമ്മളെ ഏവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന പകർച്ചവ്യാധികളെ കുറിച്ച് നമ്മളോട് ഇത്ര വിശദമായും വളരെ ലളിതമായും സംസാരിച്ച ഡോക്ടർ IR അശോക് കുമാറിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും പകർച്ചവ്യാധികളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMsuryaghar.gov.in.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഐഐടിയുടെ 50-ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് നിർവഹിക്കും. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. വെല്ലുവിളികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഐഐടിയുടെ 57-ാമത്

0: ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹർ സ്റ്റുഡന്റ് കെ മൻ മേ ആനേ വാലേ കൽ കി അപ്നി അപ്നി തസ്വീർ ഹോഗി. കൈ ഛാത്ര അപ്നി പെഹലി സാലറി കാ ഇന്തജാർ കർ രഹേ ഹോംഗേ. കോയി നയേ ശഹർ മേ നയി ശുരുആത് കി തയാരി മേ ഹോഗാ. കൈ സാഥി അപ്നെ പെഹലെ സ്റ്റാർട്ടപ് കാ സപ്നാ ദേഖ് രഹേ ഹോംഗേ. ഹർ കിസി കാ റാസ്താ അലഗ് ഹൈ.
0: ഐഐടിയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. 441 ക്യാമ്പുകളിലായി 42,493 പേരാണുള്ളതെന്നും മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. മഴയിൽ സംസ്ഥാനത്ത് 4 വീടുകൾ പൂർണ്ണമായും 20 വീടുകൾ ഭാഗികമായും തകർന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്കാവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി സി ടി ആർ നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരത്തെളുപ്പിൽ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. 10-ലേറെ വീടുകൾ വെള്ളം കയറി. സമീപത്തെ റോഡും തകർന്നു. സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹതയുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ തോതിൽ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം ഇറങ്ങിത്തുടങ്ങി. നദികളുടെ ജലനിരപ്പിലും വലിയ രീതിയിൽ കുറവ് അനുഭവപ്പെടുന്നു. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലാ ഭാഗങ്ങളിൽ 6 അടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ തിരുവാർപ്പ്, ചെങ്ങളം, കുമരകം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയായ മലരിക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,620 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി സി പി ജോൺ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊല്ലം പൂയപ്പള്ളി പുന്നക്കോട് ആരംഭിച്ച ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്യാമ്പയിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 2019 ഓഗസ്റ്റ് 8 നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പുത്തുമല ദുരന്തം സംഭവിച്ച് 7 വർഷം പിന്നിടുമ്പോഴും ഇനിയും കാണാമറിയത്തുള്ളത് 5 പേരാണ്. 2019 ഓഗസ്റ്റ് 8 വൈകുന്നേരമാണ് നാടിന് നടുക്കിയ പുത്തുമല ദുരന്തം ഉണ്ടായത്. ദുരന്തത്തിൽ 17 ജീവനുകളാണ് നഷ്ടമായത്. ഉരുൾപൊട്ടലിൽ പുത്തുമലയുടെ സമീപത്തെ പച്ചക്കാട് മലയുടെ ഒരു ഭാഗം താഴേക്ക് ഒലിച്ചിറങ്ങിയതോടെ ഈ പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി. 54 വീടുകളാണ് ദുരന്തത്തിൽ തകർന്നത്.
0: സംസ്ഥാനത്ത് അനധികൃത ക്വാറികളുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. അതേസമയം മലപ്പുറം പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ പാണക്കാട് ഏടായിപ്പാലത്ത് അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് മലയിടിഞ്ഞ പശ്ചാത്തലത്തിൽ 14 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഓറഞ്ച് ജാഗ്രതയുള്ള ദിവസങ്ങളിൽ 24 മണിക്കൂറും മറ്റ് ദിവസങ്ങളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെയും ഗതാഗതം നിരോധിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് ആശിഷ് വിജയം നേടിയത്. 2016 നീരജ് ചോപ്രയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആശിഷ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം നൽകുന്ന MBS പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമടങ്ങിയ പുരസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് സമ്മാനിക്കും. ചടങ്ങിന്റെ ഭാഗമായി സംഗീത സന്ധ്യയും ഉണ്ടാകും. സംസ്ഥാന കൈത്തറി വസ്ത്ര കരകൌശല മേളയ്ക്ക് കണ്ണൂരിൽ തുടക്കം. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന മേള TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരു ബിടതായിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ KSRTC ബസ്സാണ് ഇന്ന് രാവിലെ 7 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിലിന് ജന്മനാടായ മലപ്പുറത്ത് ഉജ്ജ്വല സ്വീകരണം. മുഹമ്മദ് ബാസിലിനെയും പരിശീലകനായ അനസ് മാസ്റ്ററെയും ജനപ്രതിനിധികളും കായിക പ്രേമികളും നാട്ടുകാരും ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. പൊന്നാനി MLA KP നൌഷാദ് അലി ബാസിലിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. പത്തനംതിട്ട ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 5,000 രൂപ പിഴ ചുമത്തിയ സംഭവത്തിൽ അടൂർ സ്ക്വാഡിലെ 2 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി CP ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മുൻവശത്ത് നിയമവിരുദ്ധമായി അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചതിനാണ് പിഴ ഈടാക്കിയത്. അതേസമയം ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെയല്ല ജീപ്പിന് പിഴയിട്ടതെന്ന് സസ്പെൻഷനിലായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി IIT 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് നിർവഹിക്കും. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.

0: நடா
1: ஒன் லாஸ்ட் டான்ஸ்.
0: ஓகேடா படே.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്, ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:59. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരംഭിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് ആ വെല്ലുവിളികൾ മികച്ച അവസരങ്ങളായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠിക്കാനുള്ള ആഗ്രഹത്തെയും അന്വേഷണ തൃഷ്ണയെയും നിരന്തരം നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രാജ്യത്ത് യുവജനങ്ങൾക്കായി പുതിയ മേഖലകൾ ഉയർന്നു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: लेकिन साथियों, जब जब बदलाव का दौर आता है तब तब चुनौतियां भी आती है और नए अवसर भी पैदा होते. दुनिया बदलेगी, टेक्नोलॉजी

0: भी बदलेगी, इंडस्ट्रीज बदलेगी, प्रोफेशंस भी बदलेंगे, लेकिन इन सब के बीच मेरी बात याद रखिएगा, जो सीखेगा वो जीतेगा, जो नए चैलेंजेस के नए सॉल्यूशंस खोजने का साहस रखेगा, चैलेंजेस उसके लिए चांसेस बन जाएंगे। और आपने यही तो आईआईटी दिल्ली से सीखा है।
1: കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സമയബന്ധിതവും ഫലപ്രദവുമായ പരിപാടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ കേന്ദ്രമന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കിട്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് തയ്യാറായതും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തി. റാഞ്ചിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ച് 8-അംഗ സംഘമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായി തലസ്ഥാനത്ത് നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഭോപ്പാലിൽ നടക്കുന്ന ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികൾ പൈതൃക പ്രദേശങ്ങളായ ഗോഹർമഗൽ, ഇക്ബാൽ മൈതാനം, മോത്തി മസ്ജിദ് എന്നിവ സന്ദർശിച്ചു. ഭോപ്പാലിലെ വന്യജീവികളെയും സമ്പന്നമായ ജൈവ വൈവിധ്യതയും പ്രതിനിധികൾ അടുത്തറിഞ്ഞു. മധ്യപ്രദേശിന്റെ പ്രകൃതി, സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശ പ്രതിനിധികൾ എടുത്തുകാട്ടി. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85-ാം ചരമവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഗുരുദേവ് എന്ന് ജനപ്രിയനായി അറിയപ്പെടുന്ന ടാഗോർ 1941 ഓഗസ്റ്റ് 7-നാണ് അന്തരിച്ചത്. ഈ അവസരത്തിൽ പശ്ചിമബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി വ്യാപകമായ കനത്ത മഴയാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി.

0: മോശം കാലാവസ്ഥയും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ തടസ്സങ്ങളും കാരണം ജമ്മുവിൽ നിന്ന് ബാൽത്തലിലേക്കുള്ള അമർനാഥ് യാത്ര നിർത്തിവച്ചു. അതേസമയം ബാൽത്തലിൽ നിന്ന് വിശുദ്ധ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതിവുപോലെ തുടരും. ദർശനം നടത്തിയ യാത്രക്കാർക്ക് ബാൽത്തലിലേക്ക് പുറപ്പെട്ട് ജമ്മുവിലേക്ക് പോകാനും അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകകളും തിരംഗ പ്രമേയമാക്കിയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്ന 30 വനിതകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക തയ്യൽ പരിചയം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി മെഡൽ. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് വെള്ളി നേട്ടം. നീരജ് ചോപ്രയ്ക്ക് ശേഷം ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആശിഷ് മാറി. ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാൻസിനാണ് സ്വർണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ കീവിന്റെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്റെ പ്രഥമ സന്ദർശനത്തിനായി സെർബിയയിലെത്തി. യുക്രൈന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനാണ് സെലൻസ്കിയുടെ ശ്രമം. റഷ്യൻ ഇന്ധനവും അവരുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങളെയും ഉപരോധിക്കുന്നതിനുള്ള ബില്ലിന് US സെനറ്റിന്റെ അംഗീകാരം. സാങ്ഷനിങ് ആക്ട് ഓഫ് 2026 എന്ന പുനർനാമകരണം ചെയ്ത ബിൽ 11 86 വോട്ടുകൾക്കാണ് സെനറ്റ് അംഗീകരിച്ചത്. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ബിൽ അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരംഭിച്ച്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
10: ടെക്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക്ബൈറ്റ്സ്.

നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക്. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. The Union Cabinet approved Govardhan, the National Circular Bioenergy Scheme, with a total outlay of 23,731 crore rupees. Briefing media in New Delhi this afternoon, Information and Broadcasting Minister Ashwini Vaishnav said this will create 1.5 lakh jobs. Govardhan marks a defining moment in India's clean energy journey. It will transform the country's abundant agricultural residue, cattle dung, press mud, municipal organic waste and other biomass resources into clean fuel, organic manure, rural income and national economic value. Finance Minister Nirmala Sitharaman moved the Taxation and Other Laws Amendment Bill 2026 for consideration and passing in Lok Sabha. The bill was passed amid din without any discussion. It seeks to amend the Payment and Settlement Systems Act 2007, the Income Tax Act 2025 and the Finance Act 2026. The bill will replace the Income Tax Amendment Ordinance 2026, which was promulgated on 5th June this year. NITI Aayog has released a report titled Reimagining Care, Strategies for Empowering Caregivers in Vikasit Bharat 2047. The report envisions a comprehensive caregiving ecosystem as a key pillar of inclusive growth and social development by strengthening India's potential as a global hub for skilled caregiving professionals. The Kerala government has decided to restore the charge of police stations to sub-inspectors, reversing the previous system under which inspectors served as station house officers. The change will take effect from August 15. Union Minister J.P. Nadda assures centers full support to flood-hit Assam. Telangana will begin distributing 1.05 crore newly sanctioned laminated public distribution system ration cards from 15 August 2026. India Meteorological Department IMD has forecast heavy to very heavy rainfall along with thunderstorms, gusty winds,

0: from August 30 to September 13. That's all for today's current affairs updates. Thank you for listening.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജ

പ്രണയ പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം കുതിരും.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together. Tech Bytes, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം. നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി Tech Bytes. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. Tech Bytes, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഹലോ നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് അഖില് നമ്മളുടെ കൂടെ ഇല്ല, ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഫോണുകളുടെ ലോഞ്ചുകളുണ്ട്, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സാധാരണയുള്ള രണ്ടു മൂന്ന് അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഫേസ്ബുക്ക് മെറ്റ പുതിയ കുറെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ അകത്ത് പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഫോണിന്റെ ലോഞ്ചുകളിലേക്ക് പോവാം. ഇതിപ്പം ജൂൺ മാസമാണ്, ഇനി തൊട്ട് അങ്ങോട്ട് പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ, ഈ വർഷത്തെ പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ ഒരു നിര തന്നെ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഈ പ്രീ ലോഞ്ച് സീരീസ് എന്നുള്ള നിലയിൽ കുറെ കോൺഫറൻസസ്, പുതിയ കുറെ കമ്പനികളുടെ എല്ലാം പുതിയ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് ആദ്യമേ ലോഞ്ച് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിളിന്റെ IO എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് May 19 നടക്കുന്നുണ്ടായി. ആൻഡ്രോയിഡിനെ കുറിച്ചും ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. അതിനകത്ത് ഗൂഗിളിന്റെ AI ജെമിനായുടെ പുതിയ 3.5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ പുതിയൊരു AI കോഡ് ഡെവലപ്മെന്റിന്റെ ഒരു AI ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്.

അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഗൂഗിൾ എഐയുടെ ഇതിൻ്റെ അകത്ത് ഐഒയുടെ കോൺഫറൻസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഈ മാസം 8-ാം തീയതി ആപ്പിളിൻ്റെ WWDC എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതിൽ iOS ഐപാഡ് OS മാക് OS ഒക്കെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഈ മാസം തൊട്ട് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാട്സാപ്പ് വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പുതിയ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലും എല്ലാം നമ്മൾ തരുന്നതായിരിക്കാം. ഇനിയും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക, അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മെസ്സേജായി നമുക്ക് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ് 8848558785. ഞാനൊന്നുകൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദ്യമേ വിവോ ഒരു 3 സീരീസ് ഫോണുകൾ ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ ഇതിപ്പം ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അടുത്ത മാസത്തോടുകൂടി നമുക്ക് ഈ മോഡലുകളെല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. കുറേ നാളുകൾക്ക് ശേഷം വിവോ S-സീരീസിൻ്റെ പുതിയ ഒരു മോഡലുമായിട്ട് രംഗത്ത് വരികയാണ്. അത് S60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. S60 രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് S60 ഒന്ന് വിവോ S60 വൈറ്റാലിറ്റി എഡിഷൻ. അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു ഒരു പവർഫോൺ ആണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ക്യാമറ ഫോട്ടോ ഇതെല്ലാം എടുക്കത്തക്ക രീതിയിലുള്ള ഓൾറൗണ്ടർ ഫോണാണ്. ഇതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ പറയാനുള്ള 7200mAh ഒരു വലിയ ബാറ്ററിയാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ 144Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പം ശരിക്കും ഇതൊരു ഹൈ എൻഡ് ഫോൺ ആണെങ്കിൽ പോലും അതിൽ ശരിക്കും ഒരു പവർ പാക്ക് ചെയ്തിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാമറകൾ ഇതിൻ്റെ അകത്ത്, 3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 50MP 2 ക്യാമറയും ഒരു 8MP നോർമൽ ക്യാമറയും. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50MP ക്യാമറ 4K തന്നെയാണ്. നമുക്ക് 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസർ 4nm സീരീസിലുള്ള ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അതിൽ ശരിക്കും 2 GHz 3 കോറുള്ള ഒരു ക്യാമറയും ഒരു പ്രോസസറും അതേപോലെ 2.8 GHz പ്രൈം കോർ ഡെലിവറി ചെയ്യുന്ന മറ്റൊരു കോറുമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പം ടോട്ടലി നമുക്ക് 3 GHz ഒരു ഓവറോൾ സ്പീഡാണ് നമുക്ക് ഈ പ്രോസസറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ അഡ്രനോയുടെ 735GB കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. വിത്ത് ടോപ്പ് എൻഡിൽ 16GB റാമും 512GB സ്റ്റോറേജും ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അത് UFS 4.1 ആണ്. അപ്പം ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള റിവ്യൂവും അത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ആ ഒരു പവർ സീരീസിലായതുകൊണ്ട് തന്നെ പ്രൈസിങ് പോയിന്റ് ശരിക്കും ഒരു ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ഇച്ചിരി കടന്നിട്ടുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിലെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സീരീസ് നമുക്ക് 50,000 രൂപ തൊട്ട് മുകളിലോട്ട് പോകും. അതായത് സ്റ്റാർട്ടിംഗ് സീരീസ് എന്ന് പറയുന്നത് 12GB റാം 256GB സ്റ്റോറേജ് വരുന്ന ഫോണുകൾക്കാണ്. അതല്ലാതെ അതിൻ്റെ ഹൈ എൻഡ് ഫോണുകൾ അതായത് 12GB 512GB അത് വന്നിട്ട് ഏകദേശം 56,000 രൂപ ഇന്ത്യൻ മണി 56,000 രൂപ വരും. 16GB 512GB ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 62,000 രൂപയോളം വില വരുന്നുണ്ട്. അത് S60 ആണ്. പിന്നെ വൈറ്റാലിറ്റി എഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിൽ ഡൗൺ വേർഷനുണ്ട്. അതിൻ്റെ ബേസ് മോഡൽ വന്നിട്ട് 8GB 256GB ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈസിങ് ഏകദേശം 41,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി 49,000 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പം ഒരു ഒരു പ്രീമിയം സെഗ്മെൻറ്റും ഒരു മീഡിയം സെഗ്മെൻറ്റും എന്നുള്ള നിലയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് Android 16 OS ആണ്. AMOLED ഡിസ്പ്ലേ ആണ്, 6.59 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 144Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ 459 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. 1.07 ബില്യൺ കളേഴ്സിൻ്റെ കളർ ഗാമൗട്ട് ഉണ്ട്. DCPI 3 ആണ്. അതെല്ലാം സ്റ്റാൻഡേർഡ് ഫോണുകളിൽ വരുന്ന അതേ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് IP69 ഉം 68 ഉം റേറ്റിംഗ്സ് ഉള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ല ഫോഴ്സിലുള്ള വെള്ളം ചെന്ന് വീണാൽ പോലും അതിൻ്റെ ഡാമേജ് വാട്ടർ ഡാമേജ് വരാത്ത രീതിയിലാണ് അവരതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, അതെല്ലാം നമ്മൾ നോക്കി. അതേപോലെ തന്നെ അടുത്ത ഇതിൻ്റെ വൈറ്റാലിറ്റി എഡിഷൻ അതായത് സ്കെയിൽ ഡൗൺ വേർഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ക്യാമറയുടെ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 50MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഇല്ല, അതിന് പകരം അവർ ഡബിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ വൈറ്റാലിറ്റി എഡിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസർ വന്നിട്ട് മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആണത്. പിന്നെ GPU വന്നിട്ട് ARM Mali G625 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12GB റാമും 512GB ആണ് ടോപ്പ് എൻഡിൻ്റെ വരുന്നത്. അത് പക്ഷേ UFS 3.1 ആണ്. സ്റ്റോറേജിൻ്റെ സ്പീഡിൻ്റെ അകത്ത്

0: വ്യത്യാസം ഉണ്ട്.
1: അപ്പൊ നമുക്ക് പക്ഷെ ആ പ്രൈസിങ്ങും അവര് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് അവര് ഈ വൈറ്റാലിറ്റി എഡിഷൻ പ്രൈസിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇത് ഏത് ഫോൺ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത മാസം തൊട്ട് ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. നമ്മുടെ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. സ്പേസലിലൊക്കെ നമുക്ക് ഇത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് വിവോയുടെ മറ്റൊരു സീരീസ് ആണ് T5 എന്ന് പറഞ്ഞ സീരീസ്. അതും ഇതേപോലെ തന്നെ 7200 mAh ബാറ്ററി വെച്ച് 50 MP റിയർ ക്യാമറ പക്ഷേ അത് ഡ്യുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഈ ടി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ വിവോയുടെ ഒരു ലോ എൻഡ് ഫോണുകളാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗൻ്റെ 6 series ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണ്. പ്രോസസ്സിംഗ് പവർ അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 60 അത്രയും ഇല്ല. എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് അത്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു T-Series T5 T5X T5X 5G മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് വിവോ T5 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ 44 watts വയർ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എന്ന് നമുക്ക് കിട്ടുന്നത് 8GB LPDDR4 RAM ആണ്. പ്രൈസിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 32,000 തൊട്ട് നമുക്കൊരു 40,000 റേഞ്ചിലാണ് ഈ ഫോണിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവോയുടെ ബാക്കി ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 16 എല്ലാ ഫീച്ചേഴ്സും 60K ഫീച്ചേഴ്സ് അതായത് ആൻഡ്രോയിഡ് 16 ഒറിജിനായ 6 ആണ് വന്നേക്കുന്നത്. പിന്നെ 6.75 ആണ്, മറ്റേത് 5.9 ആയിരുന്നു, ഇത് 6.75 ആണ്. LCD ടച്ച് സ്ക്രീൻ ആണ്, മറ്റേത് AMOLED ആയിരുന്നു. അപ്പം അതിൻ്റെ നമുക്ക് ശരിക്കും നിറ്റ്സും ഒക്കെ കുറച്ച് കുറവുണ്ട്. മറ്റേത് 850 ആയിരുന്നു, ഇത് മറ്റേ 1250 നിറ്റ്സ് വരെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 850 വരെയുള്ള കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ IP68 and 69 റേറ്റിംഗ് ഇതിനും ഉണ്ട്. പിന്നെ എടുത്തു പറയത്തക്കുള്ള രീതിയിലുള്ള വലിയ കാര്യമായ മാറ്റങ്ങൾ T5 series നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. LED ഫ്ലാഷ് കൂടെ ഉണ്ട്, ക്യാമറയുടെ കൂടെ LED ഫ്ലാഷ് അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7200 mAh ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇത് മൂന്നുമാണ് വിവോയുടെ ഈ മാസം നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോൺ. അടുത്തത് ഇനി ഷൗമിയുടെ ഒരു 17 series പുതിയ ഫോണുകൾ ലോഞ്ച് ആകാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് വിവോയുടെ മോഡൽസ് ആയിരുന്നു. ഇനി ഷവോമി അവരുടെ പുതിയ രണ്ട് മോഡലുകളായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 17T Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം അവർ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ യൂറോപ്പിലും ചൈനയിലും മാത്രമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷവോമി 17T എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ആകുകയാണ്. അത് June 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റുകളിലെല്ലാം അത് ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഷവോമിയുടെ 15 സീരീസിന് ശേഷം ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ് 17T. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇത് ശരിക്കും ഈ ഷവോമിയുടെ സീരീസ് 17, 15 എല്ലാം നല്ലൊരു ഒരു ഹൈ എൻഡ് പ്രീമിയം ഫോണായിട്ട് അവർ ശരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്ന, അവര് കമ്പനി പറയുന്നത് തന്നെ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഫോണിനെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്ത, ഞാൻ റിവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അവർക്ക് മീഡിയ ടെക് ഡയമൻസിറ്റി പ്രോസസറിന് പകരം ശരിക്കും സ്നാപ് ഡ്രാഗന്റെ ഒരു പ്രോസസറും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ പ്രീമിയം പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ഒരു തോന്നല, അതിന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. പക്ഷേ മീഡിയ ടെക് ഡയമൻസിറ്റി ഒട്ടും പുറകിലല്ല. ഇപ്പോഴത്തെ പുതിയ പ്രോസസേഴ്സ് എല്ലാം ശരിക്കും നല്ല പെർഫോമിംഗ് പ്രോസസേഴ്സ് തന്നെയാണ്. എങ്കിലും സ്നാപ് ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ എപ്പോഴും സ്നാപ് ഡ്രാഗൺ തന്നെയാണ്. കാരണം പല ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും ഡയമൻസിറ്റി പ്രോസസേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്നാപ് ഡ്രാഗൺ പല പെർഫോമൻസ് മൾട്ടികോർ പെർഫോമൻസിലൊക്കെ ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ട്. മാർക്കിംഗ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അത് സ്കോഴ്സ് ഒരുപാട് മുന്നിലെത്തിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 17T ശരിക്കും പ്രോസസർ സ്നാപ് ഡ്രാഗൺ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ, ഐ മീൻ ഒരു ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. 17 സീരീസ് ശരിക്കും കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ലോഞ്ച് ആയത്. അതിൻ്റെ അത് രണ്ട് മോഡൽസാണ്, 17T യും 17T Pro യും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇത് ജർമ്മൻ കമ്പനിയായ ലൈക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. രണ്ട് ഫോണുകൾക്കും ശരിക്കും 50 MP രണ്ട് ക്യാമറാസും പിന്നെ ഒരു 32 MP ഒരു ട്രഷറി ക്യാമറയാണ് ഇവരിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്നാപ്ഷോട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 1.5K AMOLED സ്ക്രീൻ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ്. അത് HyperOS ശരിക്കും ആപ്പിളിൻ്റെ iOS ആയിട്ട് കടപിടിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈസ് ഓഫ് യൂസ് ആണ് അതിനുള്ളത്. പിന്നെ രണ്ട് ഫോണുകൾ അതിൻ്റെ അകത്ത് 17T യൂസ് ചെയ്യുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 8500 അൾട്രാ എന്ന് പറഞ്ഞൊരു സീരീസ് ചിപ്സെറ്റാണ്. 17T Pro-യ്ക്കകത്ത് ഡയമൻസിറ്റി 9500 ചിപ്സെറ്റുമാണ്. പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ മണി ഇതിൻ്റെ 17T ബേസ് വേരിയൻ്റ് ആയ 12GB 256GB ഏകദേശം 83,500 വില വരുന്നത്. 512GB വേരിയൻ്റ് ശരിക്കും നമുക്ക് ഇന്ത്യയിലിപ്പം എനിക്ക് തോന്നുന്നു അവർ രണ്ട് വേരിയൻസ് ആണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്, 256GB 512GB. അതിൽ 12GB ആണ് സ്റ്റാൻഡേർഡ് റാം. 12GB മുകളിലുള്ള റാം സീരീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 512GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 89,000 17T പ്രൈസിങ് വരുന്നത്. കളർ ഓപ്ഷൻസ് 3 ബ്ലാക്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ബ്ലൂ സീരീസ്. ഇത് 3 നമുക്ക് കളർ സീരീസ് ആയിട്ട് വരുന്നത്. പിന്നെ 17T Pro-യിൽ വരുമ്പം

രണ്ട് വേരിയൻ്റ് ഉണ്ട് അതിനും. അത് വന്നിട്ട് 12GB 512GB പിന്നെ 12GB 1TB സ്റ്റോറേജും. അതിൽ ബേസ് വേരിയൻ്റ് 512GB ആണ്. അതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ഏകദേശം 100,000 രൂപ വരും. 1TBക്ക് ഏകദേശം 122,500 രൂപയാണ് വില വരുന്നത്. അതിനും ഈ കളർ വേരിയൻസ് 3 എണ്ണമാണ്, ബ്ലൂവും വയലറ്റും ബ്ലാക്കും. ഇതിപ്പം ശരിക്കും ഇന്ത്യയിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 17T Pro പകരം 17T ഒരു പക്ഷേ ചിലപ്പം 17T Pro പകരം അവർ വേറെ ഏതെങ്കിലും ഒരു വേരിയൻറ്റ് കൂടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്ന് വെബ്സൈറ്റുകൾ പല വെബ്സൈറ്റിലും അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് 17T മാത്രമേ ലോഞ്ച് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ എൻ്റെ ഡിസ്പ്ലേ നോക്കാം. 17T ശരിക്കും 6.59 inch ആണ് ഡിസ്പ്ലേ, അമോലഡ് ഡിസ്പ്ലേ ആണ്. 17T Pro എന്ന് പറയുന്നത് 6.83 inch അമോലഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിനും 144Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 3500 nits പീക്ക് ബ്രൈറ്റ്നെസ്സും ഉണ്ട്. ഈ മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റിന്റെ കൂടെ ഷൗമിയുടെ തന്നെ സർജ് ചിപ്സെറ്റുകളോട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. T1+ T15 T1S എന്ന് പറയുന്ന ചിപ്സെറ്റുകളും. അത് ശരിക്കും ഈ സർജ് ചിപ്സെറ്റുകൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പവർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇമേജ് പ്രോസസിങ്ങിനും പിന്നെ അതേപോലെ സിഗ്നൽ കൺട്രോളിങ് സിഗ്നൽ പ്രോസസിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളാണ് ഷൗമിയുടെ സർജ് T1 and T1S എന്ന് പറയുന്ന ചിപ്പുകൾ. അതിപ്പോ ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഐഫോണൊക്കെ ഐഫോണിന്റെ സിഗ്നൽ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഷൗമിയും. അത് അവരുടെ പേറ്റന്റ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അപ്പൊ അതിൽ സ്പെഷ്യൽ അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണുകളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി. ഷൗമിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അതിന്റെ അതിലുപരി ഇതിൽ 3D ice loop കൂളിംഗ് സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആകുന്നത് തീരെ ലോ ആയിരിക്കും. കാരണം ഗെയിമിങ്ങിനൊക്കെ ഇത് ശരിക്കും പവർ ഫോൺ ആയതുകൊണ്ട് പവർ സീരീസ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഗെയിമിങ്ങും അതേപോലെ ഇമേജ് പ്രോസസിങ്ങും ഒക്കെ ചെയ്യുമ്പം പ്രോസസ്സർ കൂടുതൽ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ice looping അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ശരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സിഗ്നൽസ് ശരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ വളരെ താത്തി കൊണ്ടുവരാൻ ചാൻസ് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആസ്ട്രോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1.3 kilometers വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ വിളിക്കാൻ സാധിക്കും എന്നതാണ് ഷൗമി അവകാശപ്പെടുന്നത്. പക്ഷെ ഇന്ത്യയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും അതുകൊണ്ട്, കാരണം നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അത് അതിന്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഫീച്ചർ എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കയുടെ ക്യാമറ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ്, ലൈക്ക ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. അതിൽ 50MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്, ഒരു 5x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട് അതിന്റെ കൂടെ. പിന്നെ 12MP ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 50MP ഒരു നോർമൽ ക്യാമറയും അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17T ഇത് വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ സെൻസേഴ്സിന്റെ അകത്തുള്ള വ്യത്യാസമാണ്. 17T 50MP ലൈറ്റ് ഫ്യൂഷൻ 800 sensor ആണ് വരുന്നത്. 17T Pro ലൈറ്റ് ഫ്യൂഷന്റെ 950 sensor ആണ് വരുന്നത്. അപ്പൊ പിക്ചർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് 17T Pro ആയിരിക്കും. പക്ഷേ എങ്കിലും 17T കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് 17T സെൻസേഴ്സ് ഉള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ആ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും 950 sensor ലൈറ്റ് ഫ്യൂഷൻ 950 sensor ആണ് കുറച്ചും കൂടെ പിക്സൽ ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും HDR quality 17T Pro ക്യാമറാസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. ഈ രണ്ട് ഫോണുകളിലും 17T 17T Pro 32MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വിത്ത് 4K HDR10 വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത്. അത് അപ് ടു 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 16 HyperOS 3 ആണ്, 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ് റൺ ചെയ്യുന്നത്. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പം 17T 17T Pro 17T 6500 mAh 17T Pro 7000 mAh ആണ് ബാറ്ററി ഉള്ളത്. അതിൽ 100W വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 50W വയർലെസ് ചാർജിങ്ങുമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷൗമിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്കും 17T വരുന്ന പ്രോസസ്സർ എന്ന് 17T വരുന്ന പ്രോസസ്സർ മീഡിയ ടെക് ഡയമൻസിറ്റി 8500 17T Pro 9500 ആണ്. ബാറ്ററി 6500 mAh 17T 17T Pro 7000 mAh ബാറ്ററി. സ്ക്രീൻ സൈസ് വന്നിട്ട് 17T 6.59 17T Pro 6.83 inch ആണ്. രണ്ടും അമോലഡ് തന്നെയാണ്. ഇതാണ് ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ ഈ ഫോണുകളുടെ, രണ്ട് ഫോണുകളുടെയും സ്നാപ്ഷോട്ട് സ്പെക് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈസിംഗ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസിംഗ് എത്ര ആവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. എങ്കിലും റഫ്ലി ഒരു 80,000 to 122,000 വരെയുള്ള വില ഇപ്പം ചൈനീസ് മാർക്കറ്റിലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ട്. എങ്കിലും അത് ഏകദേശം ആ റേഞ്ചിലായിരിക്കും പ്രൈസിങ്ങും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു 14-15 രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം.

പറ്റും. പവർ ഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഷാമി 17T 17T Pro. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഇനി വൺ പ്ലസിന്റെ ഒരു ലീക്ക് ആണ് വന്നിട്ടുള്ളത്. വൺ പ്ലസിന്റെ പുതിയ സീരീസ് ആയിട്ടുള്ള 16 സീരീസ് ഉടനെ ലോഞ്ച് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അടുത്തൊരു ചെറിയ ബ്രേക്കിന് ശേഷം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: ഉടനെതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസിൻ്റെ കാര്യത്തിലായിരുന്നു. വൺ പ്ലസ് ശരിക്കും കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. വൺ പ്ലസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വൺ പ്ലസിൻ്റെ സെയില് അവർ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാത്രമാക്കി, അവരുടെ സർവീസ് സെൻറ്റേഴ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്തു അങ്ങനെയൊക്കെ കുറേ. കാരണം സർവീസ് സെൻറ്റർ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെൻറ്റേഴ്സിൽ മാത്രമാക്കി വൺ പ്ലസിൻ്റെ, ഇത് എക്സ്ക്ലൂസീവായിട്ട് വൺ പ്ലസിന് സർവീസ് സെൻറ്റേഴ്സ് ഇല്ലാതായി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വൺ പ്ലസിൻ്റെ പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൺ പ്ലസ് 15 കഴിഞ്ഞ നവംബറിലാണ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാർക്കറ്റിലെല്ലാം ചൂടപ്പം പോലെ വിട്ടുകഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കുകൾ പലർക്കും കിട്ടുന്നില്ല, എന്നാൽ പോലും അതിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വൺ പ്ലസ് 16, ശരിക്കും അത് ഈ വർഷം അവസാനത്തോട് അടുത്ത നവംബറിലായിരിക്കും ലോഞ്ച് വരിക. അതിൻ്റെ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അത് കുറേ നാളായിട്ടേ നമുക്ക് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൺ പ്ലസ് 16നെ കുറിച്ചുള്ള സംസാരങ്ങൾ നെറ്റിലെല്ലാം ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആധികാരികമായ കുറേ ലീക്കുകൾ ഇപ്പോഴാണ്, വിത്ത് ഫോട്ടോസ് നമുക്ക് ഇപ്പം ഇപ്പോഴാണ് നമുക്ക് വന്നു തുടങ്ങിയത്. ആ റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സിൽ അവർ പറയുന്നത് വൺ പ്ലസ് 16 ശരിക്കും ഒരു 185 Hz ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനും അതേപോലെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വെച്ച് ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികരമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അത് ശരിക്കും ഈ 185 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സീരിയസ് ഫോണുകളിലെ ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് അത്. വൺ പ്ലസിന്റെ ഫോണുകൾ മാത്രമല്ല ബാക്കിയുള്ള ഫോണുകൾ എടുത്താൽ പോലും 185 റിഫ്രഷ് റേറ്റുള്ള സ്ക്രീൻ റിഫ്രഷ് റേറ്റുള്ള ബാക്കി ഒരു മറ്റൊരു സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാർക്കറ്റിലില്ല, നിലവിലില്ല, അപ്പൊ ഇനി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. നേരത്തെ പക്ഷേ അത് 240 Hz എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്, എങ്കിൽ പോലും ഇപ്പൊ അത് പക്ഷേ 185 Hz ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പൊ അത്രയും റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും സ്ക്രീനിന് അത്രത്തോളം ബട്ടറി സ്മൂത്ത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ അത് അതിന്റെ കൂടെ തന്നെ ഈ 200 MP പെരിസ്കോപ്പ് ലെൻസ്, അത് 3x അൾട്രാ ഡിജിറ്റൽ സൂം മാത്ര 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ലെൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ

നോക്കുമ്പം ശരിക്കും വൺ പ്ലസ് സിക്സ്റ്റീന് പുറത്തിറങ്ങുമ്പം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പൈസ ഒരുപക്ഷെ ആ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ നിർത്താനായിരിക്കും അവരുടെയും ചാൻസ്. ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും പ്രീമിയം ആ സ്പെക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ വൺ പ്ലസ് സിക്സ്റ്റീനും അവർ ഇറക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഈ ടിപ്സ് പറയുന്നത് നമുക്ക് ലീക്ക് ചെയ്ത് തന്ന വ്യക്തി പറയുന്നത് അൾട്രാ നാരോ ബെസൽസ് ആയിരിക്കും ആണ് അവരത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി LTPO അല്ലെങ്കിൽ ലിപ്പോ പാക്കേജിങ് ആണ് സ്ക്രീനിന് വേണ്ടിയിട്ട്. അപ്പം അത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെസൽ സൈസ്. അപ്പം അത് കാരണം വളരെ തിന്നായിട്ടുള്ള ബെസൽ സൈസിലായിരിക്കും ഫോൺ വരുന്നത്. അത് മാത്രമല്ല OLED ഡിസ്പ്ലേ ആണ്, 1.5K റെസൊല്യൂഷൻ ഉണ്ട്. ഒബിയസ്ലി HDR10+ HDR11 ആയിരിക്കാം ഒരുപക്ഷെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ HDR10+ ഉണ്ടാവും വിത്ത് ഡോൾബി വിഷൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും ഐഫോണേക്കാളിലൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ടാണ് വൺ പ്ലസ് അവർ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കൂടെ നമുക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ അല്ലെങ്കിൽ വൺ പ്ലസ് പൊതുവേ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുകയാണെന്നുള്ളൊരു റൂമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം അവസാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ശേഷം ഒരുപക്ഷെ 8 Elite Gen 6 Pro അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 9 സീരീസോ ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്നുള്ളതാണ്. അത് അപ്പം ശരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ 5 GHz സ്പീഡ് പ്രോസസ്സറിനുണ്ടാകും. അത്രത്തോളം പവർ പാക്ഡ് ആയിരിക്കും ആ ഫോണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LTPO ആൻഡ് ലിപ്പോയ് പാക്കേജിങ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്ക്രീൻസ് അവർ യൂസ് ചെയ്തേക്കുന്നത്, AMOLED സ്ക്രീൻസ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബെസൽ സൈസിൻ്റെ സൈസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, വളരെ വളരെ തിന്നായിരിക്കും അത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഒരു പക്ഷേ 7000 mAh അല്ലെങ്കിൽ 8000 mAh ബാറ്ററി ഉണ്ടാകും. കാരണം ഇത്രയും സ്ക്രീൻ സൈസും പ്രോസസ്സറും വരുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ബാറ്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ മിക്കവാറും ബിറ്റ്വീൻ 7000 to 8000 അല്ലെങ്കിൽ ഈവൻ 10000 mAh വരെ പോകാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്വാർട്ടർ ഈ വർഷം അവസാനം നവംബർ അതായത് 4th quarter നോർമലി വൺ പ്ലസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മാസങ്ങളിൽ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് പുതിയ പുതിയ റൂമേഴ്സ് വൺ പ്ലസിൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സ്ആപ്പ് പ്ലസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് അത്, യൂട്യൂബിന് വന്നതുപോലെ തന്നെയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4.

0: സുനിത, ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ മെറ്റ പുതിയ കുറച്ച് പ്ലാനുകളുമായിട്ട്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റഗ്രാം പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നൊക്കെ ഉള്ള പേരുകളിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ യൂട്യൂബ് പ്രീമിയം പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളിലാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കയറി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിതമായും ഈ പ്ലാനുകളിലേക്ക്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പം ഇത് ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സിന്, ഐ മീൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിത് റോൾ ഔട്ട് ചെയ്യുന്നത്. അതും പല രാജ്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ഇപ്പം പ്രീമിയം പ്ലാനുകളിലുള്ളത് പോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസ്സിലും ഇൻസ്റ്റാഗ്രാം പ്ലസ്സിലും വാട്സാപ്പ് പ്ലസ്സിലും സാധാരണ യൂസേഴ്സിന് കിട്ടാത്ത രീതിയിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കുന്നത് മെറ്റ 1 എന്ന് പറയുന്ന, ഗൂഗിൾ 1 പോലെ മെറ്റ 1 എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്കാണ് അവർ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റ 1-ന്റെ കീഴിലാണ് ഈ ഫേസ്ബുക്ക് പ്ലസ്സും ഇൻസ്റ്റാഗ്രാം പ്ലസ്സും വാട്സാപ്പ് പ്ലസ്സും എല്ലാം വരിക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഇപ്പം ഇൻസ്റ്റാഗ്രാം പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പ്ലേസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് റീവാച്ച് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും പ്ലസ് പ്ലാനിൽ. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അത് റീവാച്ച് ചെയ്തത് അറിയാൻ പറ്റില്ല. നമുക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രമേ, ഒരു തവണ ആരൊക്കെ കണ്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ പ്ലസ്

പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എത്ര തവണ നമുക്ക് ആ സ്റ്റോറി കണ്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അതേപോലത്തെ കണ്ടന്റ് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോറികളും ഹൈലൈറ്റ്സും എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്കെല്ലാം നമുക്ക് ഈ സ്റ്റോറീസ് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വൺസ് ഒരു അഡീഷണൽ വ്യൂ അല്ലെങ്കിൽ വൺസ് എ വീക്ക് നമുക്ക് ഒരു സ്പോട്ട്ലൈറ്റിനെ നമുക്ക് അഡീഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഫീച്ചർ സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല, കാരണം സ്പോട്ട്ലൈറ്റ് 24 hours അല്ലെങ്കിൽ 2 days കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പോട്ട്ലൈറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറി വ്യൂവർ ലിസ്റ്റ്, നമ്മൾ സ്റ്റോറീസ് എത്ര പേര് ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് അവർ ആദ്യമേ തന്നെ നമുക്ക് അവരറിയാതെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് അറിയാതെ തന്നെ അവരുടെയൊക്കെ ലിസ്റ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റോറീസിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ നൂതനമായ ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്രയും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും വാട്സാപ്പിൻ്റെ അകത്തും അവർ കൊണ്ടുവരും. പിന്നെ അത് കൂടാതെ തന്നെ കുറേ കസ്റ്റം ഐക്കൺസ്, കസ്റ്റം ആപ്പ് ഐക്കൺസ്, പിന്നെ പ്രൊഫൈൽ ബയോസ്, അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ബയോസ്, പിന്നെ അഡീഷണൽ പിന്നുകൾ, ഇതെല്ലാം ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ അകത്തും ഫേസ്ബുക്ക് പ്ലസിൻ്റെ അകത്തും, വാട്സാപ്പ് പ്ലസിലും ഫേസ്ബുക്ക് പ്ലസിലും എല്ലാം ഇത് ഇതേ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ തന്നെയാണ്. പക്ഷെ കൂടാതെ വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് ടീമുകൾ, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ ആപ്പ് ടീമുകൾ, പിന്നെ കസ്റ്റം റിംഗ് ടോൺസ്, പിൻഡ് ചാൻസ്, ലിസ്റ്റ് കസ്റ്റമൈസേഷൻ, പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം വാട്സാപ്പ് പ്ലസിൻ്റെ അകത്ത് അവൈലബിൾ ആയി ഇതെല്ലാം. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഫേസ്ബുക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല പ്ലാനിൻ്റെ പ്രൈസിങ്ങും കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടി ടെക് ക്രഞ്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലസിനും ഇൻസ്റ്റാഗ്രാം പ്ലസിനും ഏകദേശം $3.99 റഫ്ലി അറൗണ്ട് $350 ഒരു മാസം ചാർജ് ചെയ്യാനാണ് ചാൻസ് എന്നുള്ളതാണ്. അതേപോലെ വാട്സാപ്പ് പ്ലസിന് വന്നിട്ട് റഫ്ലി $270, അതായത് $2.99 റഫ്ലി അറൌണ്ട് $270 ഇപ്പോഴത്തെ കൺവേർഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൈസിങ് പക്ഷേ ഒഫീഷ്യലി ലോഞ്ച് ഫേസ്ബുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നതല്ല, നമുക്കൊരു വെബ്സൈറ്റ് വഴി, ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ അറിയില്ല. എങ്കിൽ കൂടി കമ്പനി ഉടനെ തന്നെ ഈ പ്ലാനുകളെല്ലാം എല്ലായിടത്തേക്കും റോൾ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അവരാദ്യമേ ശരിക്കും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, നോർമൽ യൂസേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് AI പ്ലാനും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ മെറ്റ, അതായത് ഫേസ്ബുക്ക് പ്ലസും വാട്സാപ്പ് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും മെറ്റ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് ആപ്പിളിൻ്റെ iOS 27 എന്ന് പറയുന്ന പുതിയ OS ലോഞ്ച് ആകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

എത്താം ടെക് ബൈറ്റ്സ് ലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM. iOS അവരുടെ പുതിയ ഒരു അപ്ഡേറ്റുമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലീക്സ്, അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. WWDC 2026, അതായത് ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് June 8 നടക്കാനിരിക്കെ iOSൻ്റെ പുതിയ അപ്ഡേറ്റ് ആയ 27 കുറിച്ചുള്ള കുറച്ച് ലീക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെ പ്രധാന താരം സിരി തന്നെയാണ്. കാരണം സിരി ഇതുവരെ ശരിക്കും ആപ്പിള് AI ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അവർക്ക് സ്വന്തം ഗൂഗിളും ChatGPT-യും ക്ലൗഡും ഒക്കെ വളരെ മുൻപന്തിയിലെത്തിയിട്ട് പോലും ആപ്പിളിന് അവരൊത്ത് കിടപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ AI കൃത്യമായ ഒരു ഒരു ടാർഗറ്റ് ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്. അപ്പോൾ അത് കാരണം അവരുടെ സിരി എന്ന് പറഞ്ഞ ആപ്പ് ഏറ്റവും ആദ്യമേ അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് തന്നെ ആപ്പിളാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസിനും സിരി കൃത്യമായി റിപ്ലൈ തരാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള മീംസ് തന്നെ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവർ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി ഗൂഗിളുമായിട്ട് ടൈപ്പ് ആകുകയും ഗൂഗിളിൻ്റെ ജെമിനായി അവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിന് വേണ്ടിയിട്ട് AI ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യുകയും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പം റീവാമ്പ് ചെയ്ത് സിരിയെ ഒരു സ്റ്റാൻഡേർഡ് ആപ്പായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരികയാണ് iOS-ൻ്റെ അകത്തും. എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഐപാഡ് വയസ്സിലും മാക് വയസ്സിലും എല്ലാം ഇനിയിപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിരി ശരിക്കും ഒരു പ്രധാന താരമായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് പുതിയ iOS-ൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം സിരി ശരിക്കും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ആസ്ക് സിരി എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത് സിരിയെടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളിടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിരിയെടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ്, കോമൺ ആയിട്ടുള്ള നമ്മൾ ജെമിനായി ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും സിരിയിലും കൂടെ വരത്തക്ക രീതിയിലാണ് ഇപ്പം ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് ആയ ചാറ്റ് GPT-യോ അല്ലെങ്കിൽ ജെമിനായിയോ അല്ലെങ്കിൽ ക്ലോഡോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി iOS-ൻ്റെ അകത്ത് സിരി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. മൾട്ടിപ്പിൾ AI ഏജൻസിൻ്റെ ഫീച്ചേഴ്സും അവൈലബിലിറ്റി അവർ ഉറപ്പാക്കിയിട്ടുണ്ട്, ആപ്പിൾ ഇത്തവണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ AI ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പല ആപ്പുകളും, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സിരി മോഡുണ്ട്. അത് അവർ വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എഡിറ്റ് ചെയ്യാൻ ക്യാമറയ്ക്കകത്ത് നമുക്കിപ്പം ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർട്രേറ്റ് മോഡലോ ലാൻഡ്സ്കേപ്പ് മോഡലോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. അതെല്ലാം നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേപോലെ അടുത്തത് ആഡിങ് വിഡ്ജറ്റ്സ്, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, ക്യാമറ ആപ്പിൻ്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, അത് ഇതെല്ലാം ഇങ്ങനത്തെ ഡേ ടു ഡേ ഈവൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഓരോ ആപ്പുകൾ, ഇപ്പോൾ ഫോട്ടോ ആപ്പിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് പവർഡ് നമുക്ക് അപ്ഡേറ്റ്സ്, അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സെപ്പറേറ്റ് ഫീച്ചറാണ്, സിരി ഇൻക്ലൂഡഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ഫീച്ചർ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ റീഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് അവർ ഓരോ ആപ്പിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോംസ്, അതായത് iOS-ൽ മാത്രമല്ല ഐപാഡ് വൈസിലും മാക് വൈസിലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഫ്രെയിമും എക്സ്റ്റെൻഡും ഒക്കെ ഓരോരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്, ഇപ്പം റീഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റാൻ സാധിക്കും. മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത് മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് മിസ്സിംഗ് പോർഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ലെൻസ് ഇപ്പം സിരി പോലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ, അവിടെ ആ മിസ്സിംഗ് പോർഷൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും June 8 പക്ഷേ നമുക്ക് ഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസസിലേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ സമയമെടുക്കും, ഏകദേശം 1 മാസത്തോളം സമയമെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും എല്ലാ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിലേക്കും വരിക. ഇത് iOS 27 എനിക്ക് തോന്നുന്നു iPhone 11 തൊട്ടുള്ള താഴോട്ടുള്ള ഫോണുകളിലെല്ലാം അവൈലബിൾ ആണ്. ഐപാഡ് OS അതേപോലെ തന്നെ ഐപാഡ് എയർ തൊട്ട് താഴോട്ടുള്ള എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിരിക്കും. മാക് OS-ൻ്റെ ശരി
ആയിരിക്കും അവർ അതിന്റെ ഡീറ്റെയിൽസ് അവർ ഇതുവരെ വെളിവാക്കിയിട്ടില്ല. എങ്കിലും ഈ ആഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും മാക് ഓഎസിന്റെ ഏതൊക്കെ വേർഷൻസിന്റെ അകത്ത് അല്ലെങ്കിൽ മാക്കിൽ ഏതൊക്കെ വേർഷൻസ് ഓഫ് മാക്കിന്റെ അകത്ത് നമുക്ക് പുതിയ ഓഎസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ്

തയ്യാറായിരിക്കുക. പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ അത് കൊണ്ടുവന്നേക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരത് കൊണ്ടുവന്നേക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പുതിയ iOS യൂസ് ചെയ്യുക, അതിന്റെ റിവ്യൂസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിന്റെ വന്നിട്ടുള്ളത്. അടുത്ത ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, വാട്സാപ്പിന്റെ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചറിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

0: എട്ടാം ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുന്ദരം 90.4 FM. ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സാപ്പിന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ്, അത് ഉടനെ തന്നെ റോൾ ഔട്ട് ആവും വാട്സാപ്പിലേക്ക് എന്താണെന്നല്ലേ. അത് ശരിക്കും നമ്മൾ ടെലഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷെ വാട്സാപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് റീഡ് ചെയ്തതിന് ശേഷം മെസ്സേജസ് ഡിലീറ്റ് ആകുക. iOSലും ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങും. ടെലിഗ്രാമിൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ വൺസ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിൻ്റെ അകത്ത് അത് അവൈലബിൾ ആണ്. നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇതുവരെ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ എന്തുകൊണ്ടോ മെറ്റ ഇത് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. 24 hours അല്ലെങ്കിൽ 1 day 2 days എന്ന് പറഞ്ഞ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇതങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ആ കിട്ടുന്ന വ്യക്തി എപ്പോഴാണോ അത് കാണുന്നത്, കാണുന്നതിന് തൊട്ട് പുറകെ തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പം അത് ശരിക്കും മെസ്സേജസിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് വാട്സാപ്പ് അത് പുറത്തിറക്കാൻ പോകുന്നത്. ശരിക്കും അതിൻ്റെ പേര് തന്നെ അവർ ഗോൺ ഇൻ 60 seconds എന്നാണ് പേരിട്ട് ആ പ്രൊജക്ടിൻ്റെ പേരിട്ടിരിക്കുന്നത്. അതായത് 60 seconds അകത്ത് തന്നെ അത്, പക്ഷേ 60 seconds എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മീൻസ് യൂസേഴ്സിൻ്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പം അയക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ മറ്റൊരു വ്യക്തി അത് കാണുന്നത്. കണ്ടതിന് ശേഷം മാത്രമേ ആ മെസ്സേജസ് ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. അപ്പോൾ ഇത് പുതിയ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കൂടെ എപ്പം ഏത് അപ്ഡേറ്റിൻ്റെ കൂടെ വരും എന്നുള്ളതിനെ കുറിച്ച് കമ്പനി വ്യക്തമായ ഒരു ഐഡിയ തന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള വാട്സാപ്പ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതുതാക്കി വെക്കുക. ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം മെസ്സേജസ് നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഈ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ആയി പോകും എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക് ബൈറ്റ്സിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം ഇവിടെ തീരുകയാണ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാൻ ഒന്നുകൂടി പറയാം, 8848558785. അതുവരെ സൈനിങ് ഓഫ് അനു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212120.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
11: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ മനോഹരമായിട്ടുള്ള വൈകുന്നേരത്തിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം മഴയുള്ള ഒരു വൈകുന്നേരമാണ്, അപ്പം എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. നല്ല നല്ല പാട്ടുകളും വൈകുന്നേരത്തെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടി ഓണേ സീറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം സമയം 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. മ്യൂസിക് ബീറ്റ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു മ്യൂസിക്കൽ ലൈവ് ജേണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ നമ്മൾ ആൽബം സോങ്സ് ആണ് കേൾക്കുന്നത് അല്ലേ. അപ്പം കൂടുതലും നല്ല നല്ല ആൽബം സോങ്സുകൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സോങ് സജഷൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ. ഐ കൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പം കൂടുതലും നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് മഴപ്പാട്ടുകളൊക്കെ ഒരുപാട് ആസ്വദിക്കാറുണ്ടല്ലേ. പ്രത്യേകിച്ചും നല്ല നല്ല സിനിമാ ഗാനങ്ങളൊക്കെ, മലയാള സിനിമാ ഗാനങ്ങൾ, തമിഴ് സിനിമാ ഗാനങ്ങൾ, ഹിന്ദി, എല്ലാ ലാംഗ്വേജസിലും മഴ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, സിനിമകളിലാണെങ്കിലും മഴപ്പാട്ടുകൾ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഈ ആൽബം കാറ്റഗറിയിലും ഒരുപാട് നല്ല മഴപ്പാട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മഴപ്പാട്ട് ഏതായിരിക്കും? എൻ്റെ ഏറ്റവും വൺ ഓഫ് ഫേവറേറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഒരു പാട്ട്, ഇന്നത്തെ ആദ്യത്തെ, അതായത് മ്യൂസിക് ബീറ്റ്സിൻ്റെ ആദ്യത്തെ പാട്ടായിട്ട് ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് മഴക്ക.

നല്ല രസമായിട്ട് ഇങ്ങനെ കേട്ട് രസിക്കാൻ പറ്റിയൊരു പാട്ടാണ്. അതിൻ്റെ വിഷ്വൽസും അതിമനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈക്കിളിൽ ഇങ്ങനെ രണ്ടുപേര്, ഒരു ടീനേജ് പ്രായമാണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു ടീനേജിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് തോന്നും. അത്തരത്തിലുള്ളൊരു ഗാനമാണ്. അപ്പം മഴയും അവരുടെ ഒരു അഭിനയത്തിൻ്റെ ചാരുതയാണെങ്കിലും ആ ഒരു സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാം കൊണ്ടും മികച്ചതായിട്ട് നിലനിൽക്കുന്ന മഴക്കാലമല്ലേ മഴയല്ലേ എന്ന പ്രണയത്തിൻ ഓർമ്മയ്ക്കായ എന്ന ആൽബത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അത് പാടിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വിധു പ്രതാപും ജോൽസിനെയും ചേർന്നിട്ടാണ്. അപ്പോൾ ആ പാട്ടിന് കുറച്ചും കൂടെ അതിമധുരമായിട്ട് നിലനിൽക്കണം. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി മ്യൂസിക് ബീറ്റ്സിലെ ആദ്യ ഗാനം ഞാനാണ് അങ്ങോട്ടത്തേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. നല്ലൊരു പാട്ട് കേട്ടോ അല്ലേ, മനോഹരമായിട്ടുള്ള പ്രണയത്തിൻ ഓർമ്മയ്ക്കായ ആൽബത്തിലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പം എല്ലാവരും കേട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ കൂടിയും എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വീടുകളിൽ സേഫായിട്ടിരിക്കുക എന്ന് കൂടി പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ മഴയുമായിട്ട് റിലേറ്റഡായിട്ട് ഒരുപാട്

സോങ്സ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റീജ ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ റീജ. എനിക്ക് കളിക്കൂട്ടുകാരി ഒന്നും മറന്നില്ല ഞാൻ എന്ന ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത പാട്ട് നമ്മുടെ റീജ ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കൂടി എന്ന രീതിയിൽ ആ ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബാബുരാജൻ സാറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അടുത്തത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാബുരാജൻ സാർ പറയാണ്, തണുത്ത ഒരു വൈകുന്നേരം ഒരു ചൂട് ചായയും പരിപ്പുവടയും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചേട്ടാ. ഇപ്പോൾ പറയുമ്പോൾ തന്നെ കൊതി വരുവാണ്. ഈ ഒരു തണുപ്പ് ടൈമിലൊക്കെ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുടിക്കാനും നല്ല രീതിയിൽ എല്ലാവരുടെ കൂടി ഇരുന്ന് കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ കൂടെ സാന്ത്വനം റേഡിയോയിലൂടെ ഒഴുകി വരുന്ന സുന്ദര ഗാനങ്ങളെന്നൊക്കെ ബാബുരാജൻ സാർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നല്ലൊരു വൈകുന്നേരം തന്നെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി സമ്മാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് റീച്ച് ചേച്ചിയുടെ ഒരു സോങ് സജഷനാണ് കളിക്കൂട്ടുകാരി എന്ന ഒരു മനോഹരമായ ഗാനം. അത് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ വൈകുന്നേരത്തെ വിശേഷങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കണം വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ മനോഹരമായ ആ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

104 FM മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സമയം എന്തായിരിക്കുന്നു, 4 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നല്ല നല്ല ആൽബം സോങ്സുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കളും ഈ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഒരുപാട് നല്ല നല്ല സോങ് സജഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്ലേ ലിസ്റ്റിൻ്റെ റണ്ണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രാങ്കോടെ ഒരു ബ്യൂട്ടിഫുൾ വോയിസിൽ കേട്ടൊരു നല്ലൊരു പാട്ടായിരുന്നു അല്ലേ, നമ്മുടെ ഒരു എൻ്റെ ഒരു ടീനേജ് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. പലർക്കും അത് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു ആ ഒരു കാലം. അപ്പോൾ ഈ 2026 ഈ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഇഷ്ടമുള്ളൊരു ശബ്ദമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇന്നും അത് അങ്ങനെ തന്നെ ഒരു ഫ്രഷ് ഫീലോട് കൂടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് അടുത്ത് പ്ലേ ചെയ്യാം അല്ലേ. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ബാബുരാജൻ സാർ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്, സംശയമില്ല. തരംഗിണി ഓൺ ആൽബമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആവണി പൊൻപുലരി എന്ന ഗാനം, ഓണത്തപ്പൻ എഴുന്നള്ളും എന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാസേട്ടനാണ് അത് ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ദാസേട്ടനില്ലാതെ എന്ത് ഓണപ്പാട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദാസേട്ടൻ്റെ ആ ഒരു ശബ്ദത്തിൽ എല്ലാ ടൈപ്പ് സോങ്സും കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എങ്കിലും ഓണത്തിൻ്റെ ഒരു വൈബിലേക്കൊക്കെ എത്തുമ്പോൾ ദാസേട്ടൻ്റെ ശബ്ദവും നല്ല ബീജിയംസും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ പാട്ടിനൊപ്പം നമ്മളിങ്ങനെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ ബാബുരാജൻ സാർ ഇങ്ങനെ ഓണപ്പാട്ടുകളായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് നമ്മൾ ആ മനോഹരമായ ഗാനം തന്നെയായിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണത്തപ്പനെഴുന്നള്ളും എന്ന ആ ഒരു ഗാനം എന്ന് പറയുന്നത് 1997 റിലീസായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ഇന്നും ഒരുപാട് ആരാധകരുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? യെസ്, സ്പെഷ്യലി ആ ഒരു ഡെഡിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ബാബുരാജൻ സാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും

0: സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

90.4 FM മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മുടെ സമയം 4:32. നല്ല നല്ല പാട്ടുകളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഓരോരുത്തരും ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സോങ് സജഷൻസ് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അല്ലേ? യെസ്. അപ്പോൾ ബാബുരാജൻ സാറ് എന്താ പറയുകയാണ് എന്താ ഈ പാട്ട് പാടിയിരിക്കുന്നത്. ദാസേട്ടനും വിജയ് യേശുദാസും ചേർന്നിട്ടാണ്, ദാസേട്ടൻ്റെ മകൻ വിജയ് യേശുദാസും ചേർന്നിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് പാടിയിരിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ടു ഹാപ്പിയായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഞാൻ ടോംസ് ആൻ്റണി നെല്ലിമുക്കുന്നാണ്. യുണീക്ക് ഓട്ടോ സൊല്യൂഷനിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് കേൾക്കണോ? പലവട്ടം കത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ആ ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോങ് വെച്ച് തരുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയായിരിക്കും നമ്മൾ അടുത്തതായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് യുണീക്ക് ഓട്ടോ സൊല്യൂഷനിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു നല്ല രസമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ വരികൾ കേൾക്കുമ്പോഴും ഒരു 18 വർഷങ്ങൾക്ക് മുൻപ് റിലീസായിട്ടുള്ള ഷാൻ റഹ്മാൻ സംഗീതത്തിലെത്തി ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. വിനീതാണ് അത് പാടിയിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വേഴ്സറ്റൈൽ ആക്ടർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന സലീം കുമാർ ചേട്ടനാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഏത് റോളും കൈകാര്യം ചെയ്യാൻ അബ്സല്യൂട്ട്ലി ഒരു ബ്രില്യൻ്റ് ആക്ടറാണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹമാണ് അതിൽ നല്ല രസമായിട്ട് ഇങ്ങനെ ചുവടുവയ്പ്പുകളും രസമുള്ളൊരു ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ രസമാണ്. ഒരു ലവ് ഫെയിലിയറിൻ്റെ ഒരു കഥ പോലാണ് അതിങ്ങനെ പോകുന്നത്. അത് ഇങ്ങനെ സ്റ്റാൻഡ് ബൈ ചെയ്യുന്നത് ഒരു ഹിപ്പ് ഹോപ്പ് രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ടൈമിൽ സലീം കുമാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇമേജ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ആ ഒരു റോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അന്നും ട്രെൻഡാണ്, ഇന്നും ട്രെൻഡായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മുടെ ടോംസ് ആൻ്റണി ചേട്ടൻ നെല്ലിമുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് യുണീക്ക് ഓട്ടോ സൊല്യൂഷൻ അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സോങ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനോഹരമായ ഗാനം നമുക്ക് അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുത്താലോ? യെസ്. ആ ഒരു സൂപ്പർ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: കഴിഞ്ഞു പാട്ട്
1: ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഇനിയും രണ്ടു മൂന്ന് ഭാവങ്ങൾ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മ്യൂസിക്കൽ ലൈവ് ജേർണിയിൽ നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ ആതിരയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചോളൂ, നിങ്ങളുടെ പാട്ടുകളൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൽബം സോങ്സ് ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആൽബം സോങ്സിൻ്റെ കാറ്റഗറി പ്ലേലിസ്റ്റ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ചോദിച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. സുധീഷ് കേരളപുരത്ത് നിന്ന് അയച്ചിരിക്കുന്നു, പുത്തിലഞ്ഞി താഴ്വരയിൽ എന്ന ഗാനം പ്ലേ ചെയ്യുമോ? മ്യൂസിക് ബീറ്റ്സ് ഇടയ്ക്ക് കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്മൈലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്? എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 4 മണി മുതൽ ആൽബം സോങ്സിൻ്റെ സ്പെഷ്യൽ ഒരു ലൈവ് ജേണിയാണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. അതുമാത്രമല്ല, വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് രസമായിട്ട് ഈ ഒരു ഈവനിങ് പോകാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സുധീഷ്, ഇനി സ്ഥിരമായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ പ്രോഗ്രാം കേൾക്കുക, മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ സുധീഷിന് വേണ്ടിയിട്ടുള്ള അടുത്ത പാട്ട് തീർച്ചയായിട്ടും പുത്തിലങ്ങി താഴ്വരയിൽ എന്ന ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയാലോ? യെസ്, ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: You're listening to Radio Swandanam 90.4 FM. Stay tuned.

റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ബീറ്റ്സ് ആണ്. ഈ ഒരു ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സമയം 4:45 ആയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സോങ് സജഷൻസിനനുസരിച്ച് നമ്മൾ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് പറയുന്ന ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ, ഈ ഒരു ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതലുള്ള ഈ ഒരു മ്യൂസിക്കൽ ജേണി എന്ന് പറയുന്നത് ആൽബം സോങ്സ് കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആൽബം സോങ്സ് ആയിരിക്കും കൂടുതലും പ്ലേ ചെയ്യുന്നത്. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഒരു ലൈവ് ജേണിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ആൽബം സോങ്സിൻ്റെ റണ്ണാണ് നടക്കുന്നത്. അപ്പോൾ ഇൻ കേസിൽ നിങ്ങൾ മറ്റ് ഗാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈവിന് ശേഷം നിങ്ങൾക്കത് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. യെസ്, അപ്പോൾ ആൽബം സോങ്സ് ഒക്കെ ചോദിച്ചോളൂ. അപ്പോൾ ഐ കൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം. AV വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്, ആൽബം സോങ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഗാനം പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മനോഹരമായൊരു ഗാനം നമുക്ക് പ്ലേ ചെയ്യാം അല്ലേ. അപ്പോൾ മൻസു ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേൾക്കാം. കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിയാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം 4 മണി മുതൽ ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് വേണ്ടി മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഇപ്പോൾ ആതിരയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഗായത്രിയാണ് അടുത്തതായിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഹായ് ആതിര ചീച്ചി, എനിക്ക് ഒരു തമിഴ് ഗാനം, പാവേ എന്ന ഒരു തമിഴ് ഗാനമാണ്, മാർഷൽ റോബിൻസന്റെ ഒരു നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗായത്രി ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ ഗായത്രി നല്ലൊരു ഗുഡ് ഈവനിങ് ഒക്കെ നൽകിക്കൊണ്ട് ഒരു സൈൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗായത്രി, നല്ലൊരു ദിവസം ഗായത്രിക്ക് ഞാൻ നേരാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മഴക്കാലമൊക്കെയാണ്, എല്ലാവർക്കും മഴ എന്നുള്ളത് ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിൽ മാത്രമല്ല ഉള്ളത്, ഒരുപാട് മഴ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല രീതിയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മൂവ് ചെയ്യുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വൈകുന്നേരം എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർന്നുകൊണ്ട് ഗായത്രിയുടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ് നമ്മൾ ഇതാ കേൾക്കാൻ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. Signing off, this is RJ Adira.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളിയായ ഗൗതം കൃഷ്ണയെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനു ശേഷമാണ് അറിയിച്ചത്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ഇതര സർക്കാർ സംവിധാനങ്ങളും തിരച്ചിലിനായുണ്ട്. ദുരന്ത നിവാരണ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവുറ്റ സംവിധാനങ്ങളും പരിഗണനയിലാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലയിലെ തീരദേശ മേഖലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി ഊർജിത തിരച്ചിൽ നടപടികൾ തുടർന്നു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിപ്പ്. മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവയും ഫിഷിംഗ് പെട്രോൾ സ്പീഡ് ബോട്ടുകൾ, ലൈഫ് ഗാർഡുകൾ, കോസ്റ്റൽ പോലീസ് ബോട്ടുകൾ തുടങ്ങിയ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് തിരച്ചിൽ. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ കടൽ, പുഴിമുഖം, വ്യോമമാർഗം എന്നിങ്ങനെയും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഫിഷറീസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നീണ്ടകരയിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഏകോപന നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്ന് അഡീഷണൽ ഡയറക്ടർ സ്മിത ആർ നായർ വ്യക്തമാക്കി. തീരദേശ പ്രദേശത്ത് ഓഗസ്റ്റ് 8 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കളക്ടർ ആനി ജൂല തോമസ്. ഓഗസ്റ്റ് 8 വരെ കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും മത്സ്യബന്ധനത്തിന് പ്രതികൂലമാണെന്നും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ ഉയർന്നേക്കാമെന്നും മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള തൊഴിലാളി മോട്ടോർ ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ സംസ്ഥാന ദേശീയതലത്തിൽ കലാ കായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തിയവരിൽ നിന്നും 2024-25 അധ്യയന വർഷത്തെ സ്പെഷ്യൽ റിവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2024 മാർച്ച് 31 വരെ അംഗത്വമെടുത്ത തൊഴിലാളികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 5. വിശദ വിവരങ്ങൾക്ക് 0474-2749-334 നമ്പർ ഒരിക്കൽ കൂടി 0474-2749-334. കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും A+, CBSE വിഭാഗത്തിൽ A1, ICC വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും 90% കൂടുതൽ മാർക്ക് ലഭിച്ചവർക്കും ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ 60% കുറയാത്ത മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയവർക്കും കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ pidiga.kerala.gov.in മുഖേന ഒക്ടോബർ 31 സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474-2792-248 നമ്പർ ഒരിക്കൽ കൂടി 0474-2792-248 സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി നടത്തുന്ന കേറ്റഡ് പരീക്ഷയിൽ മാറ്റമില്ല. പ്രതികൂല കാലാവസ്ഥ മൂലം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകാൻ സ്കൂൾ ഗുണനിലവാര മേൽനോട്ട സമിതി യോഗത്തിൽ ധാരണയായി. പൊതുവിദ്യാലയങ്ങളിലെ 1-ാം പാദ പരീക്ഷകൾ മാറ്റിവെക്കില്ല. എന്നാൽ ഹൈസ്കൂളിലെ പരീക്ഷാ ടൈം ടേബിൾ പുതുക്കി പ്രസിദ്ധീകരിച്ചു. 8-9 ക്ലാസുകളിലെ പരീക്ഷകൾ ഒരേ ദിവസം വരുന്നത് ഒഴിവാക്കാനാണിത്. നേരത്തെ നിശ്ചയിച്ചതുപ്രകാരം 13 തുടങ്ങി 20 പരീക്ഷകൾ പൂർത്തിയാക്കാൻ ഇന്നലെ ചേർന്ന ഗുണനിലവാര മേൽനോട്ട സമിതി യോഗം തീരുമാനിച്ചു. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
0: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളുടെ വളരെ ആഴത്തിലുള്ള കുറേയധികം വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. കൂടാതെ അക്ഷരമുദ്രയിൽ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളെയും നിരവധി ലേഖനങ്ങളെയും ആത്മകഥകളെയും കവിതാ സമാഹാരങ്ങളെയും ഒക്കെ കുറിച്ചുള്ള കുറേ വിശേഷങ്ങളുമായാണ് അക്ഷരമുദ്ര ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ, രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് GR ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയുടെ ആഴത്തിലുള്ള വിശദീകരണങ്ങളാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും നിറഞ്ഞു നിന്നത് GR ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയുടെ കുറേയധികം പ്രത്യേകതകളാണ്. ചില അധ്യായങ്ങളിൽ അദ്ദേഹം പരാമർശിക്കുന്ന നിരവധി കാര്യങ്ങളെ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. നിത്യജീവിതത്തിൽ നാമെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നിരവധിയായ ആത്മബന്ധങ്ങളെയും ഹൃദയസ്പർശിയായ നിരവധി ഓർമ്മകളെയും

ജീവിതത്തിൽ നമ്മിൽ ഓരോ വ്യക്തിയുടെയും സിരകളിൽ അലിഞ്ഞുചേർന്ന വ്യത്യസ്തമായ നിരവധി വാസനകളെ അഥവാ ഗന്ധങ്ങളെ ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ നമുക്കായി കോർത്തിണക്കിയിരിക്കുകയാണ് ജി ആർ ഇന്ദുഗോപൻ വാസന എന്ന ഈ കൃതിയിലൂടെ. ഇന്ദുഗോപന്റെ വ്യക്തിജീവിത വിശേഷങ്ങളും എഴുത്ത് ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാലും ആദ്യമായി കേൾക്കുന്നവർക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ജി ആർ ഇന്ദുഗോപൻ ശ്രദ്ധേയനായ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമാണ് അദ്ദേഹം. ഏകദേശം 10 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 1974 വർക്കലയിൽ അദ്ദേഹം ജനിച്ചു. എന്നാലോ തുടർ ജീവിതം പിന്നീട് ചിലവിട്ടത് ഇരവിപുരത്ത് വാളത്തെങ്കിലായിരുന്നു. നഗരത്തിലെ തീരഗ്രാമമായിരുന്നു ഇരവിപുരം വാളത്തെങ്കിൽ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ റോസ്ഡെയിൽ സ്കൂളിലും മയ്യനാട് ഹൈസ്കൂളിലും ഒക്കെയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തും കൊല്ലം എസ് എൻ കോളേജിലുമായി കോളേജ് വിദ്യാഭ്യാസം അവസാനിച്ചുവെങ്കിലും തുടർന്നും പ്രസ് ക്ലബിൽ അദ്ദേഹം പത്രപ്രവർത്തന മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ഡിപ്ലോമ നേടി. പഠനകാലത്തു തന്നെ മലയാള മണ്ണ് ദിനപത്രത്തിൻ്റെ കൊല്ലം ലേഖകനായാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നീടിങ്ങോട്ട് 1996 മുതൽ മലയാള മനോരമയിൽ അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ മണിയൻപിള്ള എന്ന തസ്കരൻ്റെ ജീവചരിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട കൃതിയാണ്. ഈ പുസ്തകത്തിൻ്റെ തമിഴ് മൊഴിമാറ്റത്തിന് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ കാളിഗന്ധകി എന്ന നോവൽ ടി വി സീരിയലായിട്ടുണ്ട്. ഈ ഒരു കഥയ്ക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ഉൾപ്പെടെ 7 സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഗദ്യശാഖകളിലായി അദ്ദേഹം 30 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 2005 അദ്ദേഹം ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതി. 2007 ഒറ്റക്കയ്യൻ എന്ന ചലച്ചിത്രം അദ്ദേഹം എഴുതി നിർമ്മിച്ചു, സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇതിന് 2 അവാർഡുകളും അദ്ദേഹത്തിന് ലഭിക്കുകയും മികച്ച നവാഗത സംവിധായകനുള്ള JC ഫൗണ്ടേഷൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ടാകട്ടെ നിരവധി ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് അടുത്തറിയാവുന്ന സിനിമകളാണ്. അതിൽ ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമയും ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ വിലായത്ത് ബുദ്ധ എന്ന നോവൽ ചിത്രീകരണ ഘട്ടത്തിലാണ്. ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന കൃതിയാണ് പൊന്മാൻ എന്ന പേരിൽ ഈ അടുത്ത് പുറത്തിറങ്ങിയ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ചലച്ചിത്രം. ഇങ്ങനെ നിരവധി വിശേഷങ്ങളാണ് ഈ കൃതിയുടെ കഥാകൃത്തായ ജി ആർ ഇന്ദുഗോപനെ കുറിച്ച് പറയാനുള്ളത്. സമയപരിമിതി മൂലം വളരെ ചുരുക്കിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എങ്കിലും നമ്മുടെ കൊല്ലംകാരുടെ അഭിമാനമായ വ്യക്തിത്വമാണ് ജി ആർ ഇന്ദുഗോപൻ. ഈ അടുത്തു തന്നെ നമ്മുടെ കൊല്ലംകാരുടെ നിരവധി പ്രത്യേകതകൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കൃതിയിൽ നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നമ്മുടെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന നിരവധി ഗന്ധങ്ങളെയാണ് അദ്ദേഹം കൂടുതലായും പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൃതിയിലൂടെ തൻ്റെ ദേശത്തിലെ തൻ്റെ ഗ്രാമത്തിലെ നിരവധി വ്യക്തികളെ ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു കൃതിയാണ് വാസന എന്നത്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് അദ്ദേഹം ഈ കൃതിയെ വിശേഷിപ്പിച്ചത്. ഇന്ദുഗോപന്റെ ആദ്യ പുസ്തക പ്രസാധകരായ സൈന്ധവ ബുക്സ് തന്നെയാണ് ഈ കൃതിയുടെയും പ്രസാധകർ. ജി ആർ ഇന്ദുഗോപൻ എന്ന കഥാകൃത്ത് തന്റെ ജീവിതയാത്രയിൽ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച നിരവധി ഗന്ധങ്ങളെ ഒന്നൊന്നായി ഓർത്തെടുക്കുകയാണ് വാസന എന്ന ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ചിരപരിചിതമായ നിരവധി ഗന്ധങ്ങളാണ് അതൊക്കെ തന്നെ. ചിലപ്പോൾ നാം ഒക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ വാസസ്ഥലത്തെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേശത്തോട് ചേർന്ന് കിടക്കുന്ന ചില വാസനകളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ സമ്പൽ സമൃദ്ധമായി നിലനിന്നിരുന്ന ചില വ്യവസായ യൂണിറ്റുകളും

അതിനോടനുബന്ധിച്ച് നമ്മിലേക്കെത്തുന്ന ചില ഗന്ധങ്ങളും കൊല്ലങ്കാർക്ക് പ്രത്യേകിച്ച് കശുവണ്ടിയുടെ മണം എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അതിനെയൊക്കെ തന്നെ വളരെ മനോഹരമായി, എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചില ചിത്രങ്ങൾ വരച്ചിട്ടു തരികയാണ് ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. വളരെ ഹൃദയസ്പർശിയാണ് ഈ ഒരു കൃതി. ഈ ഒരു കൃതിയുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ ചില അധ്യായങ്ങളിലെ ചില പ്രത്യേക ഭാഗം ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി ഞാൻ ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേയധികം എപ്പിസോഡുകളിൽ ഈ കൃതിയുടെ കുറേയധികം അധ്യായങ്ങൾ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. ജി ആർ ഇന്ദുഗോപൻ തന്റെ ജീവിതയാത്രയിൽ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച നിരവധി ഗന്ധങ്ങളെയാണ് ഈയൊരു കൃതിയിലൂടെ നമുക്കായി അദ്ദേഹം വാർത്തെടുക്കുന്നത്. തന്റെ ഓർമ്മയിലൂടെ കടന്നുപോകുന്ന ബാല്യകാലവും ആ ഓർമ്മകളോട് ചേർന്നു നിൽക്കുന്ന ഹൃദയസ്പർശിയായ നിരവധി ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ഒരാത്മകഥ എന്നാണല്ലോ ഈയൊരു കൃതിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അധ്യായം 3 അദ്ദേഹം കുറേയധികം ഗന്ധങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതില് മാമ്പൂവിന്റെ മണവും തോട്ടണ്ടി മണക്കുന്നതും അങ്ങനെ കുറേയധികം വാസനകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്ന പറങ്കിമാമ്പൂവിൻ്റെത് മാത്രമല്ല തോട്ടണ്ടി കരിയുന്ന ഗന്ധവും ഞങ്ങൾ കൊല്ലത്തുകാർക്ക് പരിചിതമാണ് എന്നും പറയുന്നു. അതുപോലെ തന്നെയാണ് വേലിപ്പത്തലിന്റെ മണവും. വേലിപ്പത്തലും കമ്മ്യൂണിസ്റ്റ് പച്ചയും രണ്ടും അധിനിവേശ ചെടികളാണ്. അധിനിവേശം എന്ന വാക്കു തന്നെ പൊളിറ്റിക്കലി കറക്റ്റഡ് അല്ല എന്നും അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. അതിഥി തൊഴിലാളി പ്രവാസി എന്നൊന്നും പറഞ്ഞുകൂടാ. ആർക്കും എവിടെയും കഴിയാം. ആ നിലയ്ക്ക് ഇവർ ഇപ്പോൾ നമ്മുടെ നാട്ടുചെടികൾ തന്നെ ഗന്ധമുള്ള ചെടികളാണ് രണ്ടും. കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ പൊന്തക്കാട്ടിൽ പന്തു പോകും. വേലിപ്പത്തലിൽ നിന്നൊരു കമ്പ് ഊരിയെടുത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചക്കിടയിൽ ചികയുമായിരുന്നു. രണ്ടും കൂടി ചേരുമ്പോഴുള്ള ആ ഗന്ധം അത്ര ഹൃദ്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പച്ച കൊണ്ട് വലിയ ഗുണമില്ല. പക്ഷേ വേലിപ്പത്തൽ മലയാളികളെ തമ്മിൽ തല്ലിച്ചു. അതിരുകളിൽ വേലിപ്പത്തൽ കൊണ്ട് വേലി കിട്ടും, തളിർക്കും, പച്ചപ്പാകും. പക്ഷേ പതിയെ പതിയെ പത്തൽ തടിവെച്ചു തുടങ്ങും. സ്വന്തം പുരയിടത്തിലേക്ക് മാത്രമല്ല അയൽക്കാരന്റെ അതിരിലേക്ക് കൂടി അത് വണ്ണം വെച്ചങ്ങനെ കയറി നിൽക്കും. പിൽക്കാലത്ത് അത് ഒരു തർക്കമാകും. അതോടെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി, പറ്റില്ല, വേലിപ്പത്തൽ കൊണ്ട് അതിരിടാൻ പറ്റില്ല. മതിലുകൾ വന്നതോടുകൂടിയാകട്ടെ വേലിപ്പത്തൽ വേലികൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നു. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ഗന്ധങ്ങളെയാണ് അദ്ദേഹം നമുക്കായി ഇതിലൂടെ വിവരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ ഇഞ്ചിപ്പുല്ലിന്റെ ഗന്ധത്തെക്കുറിച്ച് പറയുന്നത്. പരവൂരിലെ കായൽവാരത്ത് നിൽക്കുന്ന അരിയോര പുല്ലിന്റെ പൂവ് വലിയൊരു കമ്പിന്റെ തുമ്പിലാണ് ഉണ്ടാകുന്നത്.

0: ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു. അത് നല്ലതാണത്രേ. ഞാൻ മട്ടാഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ സുഗന്ധ നിർമ്മാണ ഫാക്ടറിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് രോഗം മൂലം കിടുകിട വിറയ്ക്കുന്ന ദേവിനെ കണ്ട് ഭയന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് അദ്ദേഹം ഒറിജിനൽ രാമച്ച തൈലം തന്നയച്ചു. പക്ഷേ ഞാൻ കുറേ നാൾ സൂക്ഷിച്ചു തുറന്നു നോക്കുമ്പോൾ അത് ആവിയായി പോയിരുന്നു. ഇങ്ങനെ അദ്ദേഹം നിരവധി കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ നമ്മോട് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഒരിക്കലും ഒഴിച്ചു മാറ്റാനാകാത്ത നിരവധി വാസനകളെ ഗന്ധങ്ങളെ ഒക്കെ ചേർത്തിണക്കിക്കൊണ്ടാണ് ഈ കൃതി നമ്മുടെ മുന്നിലേക്ക് എടുത്തുവെക്കുന്നത്. അധ്യായം 4 അദ്ദേഹം പോകുന്നിടത്തെല്ലാം പിന്തുടരുന്ന പാലമണം എന്നാണ് ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അധ്യായത്തിന്റെ കുറെ വിശേഷങ്ങൾ ഞാൻ വായിക്കാം. ഇലഞ്ഞിപ്പൂക്കളുടെ മണം. അപ്പൂപ്പന്റെ ജന്മവൃക്ഷം അതായിരുന്നു. അപ്പൂപ്പൻ മരിക്കും വരെ അച്ഛൻ വീട്ടിൽ ആ മരം അങ്ങനെ നിന്നു. ഓരോ വർഷവും നിറയെ മണമുള്ള പൂക്കളുമായി തൊട്ടടുത്ത് ഒരു കുടമുല്ലയും ഉണ്ടായിരുന്നു. ഒപ്പം ഈഴച്ചെമ്പകത്തിന്റെയും രാത്രി നിശാഗന്ധിയുടെയും ഗന്ധം. പക്ഷേ ഒക്ടോബർ നവംബറിലുള്ള ഒരു രാത്രി ഗന്ധം, അതിനോടൊപ്പം മറ്റൊന്നും വരില്ല. മരം നിറയെ പൂത്തു നിൽക്കുന്ന പാലപ്പൂവിന്റെ ഗന്ധം. വയലിന്റെ പിന്നിൽ പുറംപോക്കിൽ ഒന്ന് രണ്ടെണ്ണം നിൽപ്പുണ്ടായിരുന്നു. പകൽ ഗന്ധം തിരിച്ചറിയാനാകില്ല. ഞാൻ പോയിടത്തെല്ലാം ഗന്ധവുമായി പാലമരങ്ങൾ പിന്തുടർന്നു എന്നും ഇന്ദു ഗോപൻ ഈ അധ്യായത്തിൽ പറയുന്നു. കൊല്ലം എസ് എൻ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ചത്. കോളേജ് മതിൽ പങ്കുവയ്ക്കുന്നത് തൊട്ടപ്പുറത്ത് വിശാലമായ കന്റോൺമെന്റ് മൈതാനവുമായിട്ടായിരുന്നു. ഇപ്പോൾ അവിടെ കെട്ടിടമുയർന്നു. തുറസായ സ്ഥലങ്ങൾ കെട്ടിയടയ്ക്കുന്നതിൽ എനിക്ക് കുണ്ഠിതമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. നഗരത്തിലെ ടീമുകളുമായി ചേർന്ന് ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കൊല്ലത്ത് പ്രധാന പ്രദർശനങ്ങളൊക്കെ നടന്നിരുന്നത് ഈ മൈതാനത്തായിരുന്നു. വർഷാവർഷം അവിടെ സർക്കസ് വരുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ പോലെയല്ല വന്യമൃഗങ്ങൾക്കുള്ള സർക്കസ്. സിംഹങ്ങൾ, കടുവകൾ, ഹിപ്പോപ്പൊട്ടാമസ്, ഇവയുടെ ചൂരിന്റെ ഒരു ഗന്ധം ആ ഒരു മതിലിനപ്പുറം ക്ലാസ് മുറിയിൽ നമുക്ക് കിട്ടുമായിരുന്നു. മൃഗങ്ങളുടെ വിസർജ്യവും പുല്ലും മാംസഭക്ഷണവും ഒക്കെ അഴുകുന്ന ഒരു ദുർഗന്ധം. അതിൽ തമ്പിലെ മനുഷ്യരുടെ വിയർപ്പ് പടരുന്നു. ടാർപോളിൻ പകലിൽ ഉരുകുന്ന ഗന്ധവും ചേർന്ന് സമ്മിശ്രമായ ഒന്ന്. അങ്ങനൊരു ഗന്ധം മറ്റൊരിടത്തുമില്ല എന്നും അദ്ദേഹം പറയുന്നു. അത്തരമൊരു കാഴ്ചയിലാണ് ഞാൻ ആദ്യമായി കരിമ്പുലിയെ കണ്ടത്. അതിനെ കൂട്ടിലിട്ട് കുളിപ്പിക്കുകയായിരുന്നു. ആ ജന്തുവായിരുന്നു അത്തവണ സർക്കസിന്റെ ശ്രദ്ധാകേന്ദ്രം. ഞാൻ സർക്കസ് കാണാൻ ചെന്നു. 12 ഉയരത്തിൽ കെട്ടിയ രണ്ട് കയറുകളിലൂടെ കാൽ വെച്ചു ശ്രദ്ധാപൂർവം നടന്നു നീങ്ങുന്ന കരിമ്പുലി. പകുതി വഴിക്ക് അതൊന്ന് നിൽക്കും. നീല കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊന്ന് നോക്കും. നാക്ക് പുറത്തിടും. അങ്ങനെ എത്രയെത്ര പറഞ്ഞാലും തീരാത്തത്ര നിരവധി വിശേഷങ്ങളാണ് വാസന എന്ന ഈ കൃതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം ഈ കൃതിയുടെ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ജി ആർ ഇന്ദു ഗോപന്റെ വാസന എന്ന ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് കുറേയധികം എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏ ഗോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
10: ഗായത്രി കല്യാണ പെണ്ണിനെ കാളും സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
11: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
11: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ചരിത്രത്തിൽ ഇന്ന് August 8. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും റാവൽപിണ്ടി സമാധാന കരാറിൽ ഒപ്പുവെച്ചതും ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടന്നതും ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ആണവ റിയാക്ടർ ധ്രുവ പ്രവർത്തനം ആരംഭിച്ചതുമൊക്കെ ഒരു August 8. August 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 8. 1919 August 8 അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും റാവൽപിണ്ടി

0: സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. August 8 ബോംബെ ഗവാലിയ ടാക് മൈതാനത്ത് വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. സമരം നിരോധിച്ചുകൊണ്ടുള്ള അവശ്യ സർവീസ് സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1960 August 8. തെക്കുകിഴക്കൻ ഏഷ്യയിലുള്ള 10 രാജ്യങ്ങളുടെ സാമ്പത്തിക സംഘടനയായ ആസിയാൻ രൂപീകരിച്ചത് 1967 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ആണവ റിയാക്ടർ ധ്രുവ പ്രവർത്തനം ആരംഭിച്ചത്. 2016 August 8 മലബാർ വന്യജീവി സങ്കേതത്തെ കേരളത്തിലെ 16th വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 'ക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ചിലിന്റെ ഓഗസ്റ്റ് ഓഫർ ലഭിച്ചത് 1940 ഇന്നേ ദിവസമായിരുന്നു. മഹാവീര ചക്രം നേടിയ ആദ്യ മലയാളിയായ ക്യാപ്റ്റൻ ഫിലിപ്പോസ് തോമസിന്റെ ജന്മദിനമാണ് ഇന്ന്. 1940 August 8 അദ്ദേഹം ജനിച്ചത്. യുദ്ധകാലത്തെ സേവനത്തിന് സൈനികർക്ക് നൽകുന്ന പരംവീര ചക്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ ബഹുമതിയാണ് മഹാവീര ചക്രം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്ത

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2nd Battalion പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ് യുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
2: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും

0: ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10 മുതൽ 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശക്തമായ മഴയിൽ അടിമാലി ടൗണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റൽ

ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: और आज अमूल विश्व का खाद्य पदार्थों का सबसे ज्यादा लोकप्रिय ब्रांड बन व्यापार कर रहा है।
1: ഇന്ത്യൻ സമുദ്രമേഖലയുടെ വളർച്ചയിൽ നാവികർ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മുംബൈയിൽ നാവികരുടെ സുരക്ഷയും ക്ഷേമവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ നാവികന്റെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഈ സമുദ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മെഡിക്കൽ ഡിവൈസ് കോൺഫറൻസ് 2026 സിഇഒമാരുടെ ഹബ്ബായി ഇന്ത്യയെ ഉയർത്തുന്നതിന് ആഭ്യന്തര ഉൽപാദനം മൂല്യ ശൃംഖലകൾ കയറ്റുമതി എന്നിവ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്നും കമ്മീഷൻ തരാമെന്നും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ കൈവശപ്പെടുത്തുന്നത്. മ്യൂൾ അക്കൌണ്ടുകൾ ആയി ഉപയോഗിക്കാൻ സ്വന്തം അക്കൌണ്ട് നൽകരുതെന്നും അതിനായി ആരെങ്കിലും സമീപിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ വിവരമറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ ഇന്നും നാളെയും വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സംവാദങ്ങളിലൂടെയാണ് നീതി ലഭ്യമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്നതെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. നീതി ലഭ്യത മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ ഇൻഡോറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു.

0: ആയിരുന്നു അദ്ദേഹം.
1: സംസ്ഥാവിശേഷ ന്യായ ജോ സപ്ന ഹ പൂരാ നഹീ ഹോതാ യേ സബ്കോ മിൽജുൽ കർകെ ഇസ് സംഘർഷ് മേ ഇസ് യഗ് മേ ശാമിൽ ഹോകർകെ ആവതി ദേനി ഹോ. ദേർഫോർ എവരി ലീഗൽ എയ്ഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്സ് വിത്ത് സംവൺ നറേറ്റിംഗ് എ പ്രോബ്ലം. എവരി മീഡിയേഷൻ ബിഗിൻസ് പാർട്ടീസ് എഗ്രീയിങ് ടു ലിസൺ. എവരി ലീഗൽ അവയർനെസ് പ്രോഗ്രാം സക്സീഡ്സ് ഓൺലി വെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി റിയാലിറ്റീസ് ഓഫ് ദി പീപ്പിൾ ദി സീക്ക് ടു സർവ്.
0: ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. നാളെ നടക്കുന്ന ഫൈനലിൽ അഷ്മിത ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടിയ ഇന്ത്യൻ ചെസ് താരം ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്രജ്ഞാനന്ദയുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് നാളെ ന്യൂഡൽഹിയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയഗാനമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ത്രിപുരയിൽ ഹർഘർ തിരംഗ യജ്ഞത്തിന് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി യജ്ഞം വിജയമാക്കണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ആഹ്വാനം ചെയ്തു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീനാവ മുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സമ്മാന പദ്ധതികളുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഇന്ത്യവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഇവിടേക്ക് കൊച്ചുകുട്ടാരെ, ബട്ടേം സ്റ്റോറിയിലേക്ക് സ്വാഗതം. പഞ്ചവാലൻ കുരങ്ങന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. നീലൻ മനോഹരനായ ഒരു കുരങ്ങനായിരുന്നു. അച്ഛനില്ല, അമ്മയ്ക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു. നല്ല നല്ല സാധനങ്ങളൊക്കെ അവന് തിന്നാൻ കൊണ്ടു കൊടുക്കും. ബിസ്ക്കറ്റ്, മിഠായി, പഴം തുടങ്ങിയവ ഇതെല്ലാം കിട്ടുമ്പോൾ കുരങ്ങൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കളിക്കും. ബിസ്ക്കറ്റും മിഠായിയും പഴവും കൊണ്ടു കൊടുക്കുന്ന അമ്മയോട് അവന് എന്ത് പ്രിയമായിരുന്നെന്നോ. നീലൻ ദിവസം കഴിയും തോറും വളർന്നു വന്നു. കുറ്റിക്കാടായ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നാട്ടും പുറത്തേക്കൊക്കെ സഞ്ചരിച്ചാൽ കൊള്ളാമെന്ന് അവന് തോന്നി. നാട്ടും പുറത്തു ചെന്നാൽ പുതിയ ചങ്ങാതിമാരെ കണ്ടെത്തി അവരുമായി കളിച്ചു രസിക്കാമെന്ന് അവൻ വിചാരിച്ചു. നീലൻ പുറത്തു പോകുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പുറത്തു പോകണമെന്ന് ശാഠ്യം പിടിക്കുമ്പോഴെല്ലാം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, നീ പുറത്തൊന്നും പോകണ്ട, ആപത്താണ്, നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ടുവരാമല്ലോ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അമ്മ അറിയാതെ നീലൻ പുറത്തിറങ്ങി. കുറേ നേരം കുറേ ദൂരം നടന്ന് നടന്ന് ഒരിടത്ത് അഞ്ചാറ് കുരങ്ങന്മാർ നിന്ന് കളിക്കുന്നിടത്ത് എത്തി. പുതിയ ചങ്ങാതിയെ കണ്ടപ്പോഴോ അവർ സ്വാഗതം ചെയ്തു. നീലന്റെ ചുറ്റും കൂടി അവർ നൃത്തം ചെയ്തു. പെട്ടെന്ന് അവർ എന്തോ പരസ്പരം പറയാൻ തുടങ്ങി. ഒരു കുരങ്ങൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ചങ്ങാതിക്ക് അഞ്ച് വാലുണ്ടല്ലോ. അവരെല്ലാം കൂട്ടത്തോടെ പഞ്ചവാലൻ കുരങ്ങനെന്നും പറഞ്ഞ് അവനെ പരിഹസിച്ചു ഒറ്റപ്പെടുത്തി. കൂട്ടുകാർ കളിയാക്കിയതിൽ നീലന് സഹിച്ചില്ല. അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് മടങ്ങി വന്നു. നീലന്റെ കരച്ചിൽ കേട്ട് അമ്മ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. നീലനെ കാണാതായപ്പോഴേ അമ്മ വിചാരിച്ചതാണ് ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അമ്മ മടിയിലെടുത്തിരുത്തിക്കൊണ്ട് നീലനെ ലാളിച്ചു. എന്ന് ചോദിച്ചിട്ടും അവൻ ഒരു കാര്യം തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്റെ ഒരു വാലിനെ മുറിച്ചു കളയൂ അമ്മേ. ഒരു വാല് മുറിച്ചു കളഞ്ഞാലും പിന്നെയും നാലു വാലുണ്ടെന്ന കാര്യം അവനെ അമ്മ ഓർമ്മിപ്പിച്ചു. നാലു വാലുണ്ടെങ്കിലും കൂട്ടുകാർ കളിയാക്കുമെന്ന് നീലനോട് അമ്മ പറഞ്ഞു. എങ്കിലും ഒരു വാല് കളയണമെന്ന് അവൻ ശാഠ്യം പിടിച്ചു. അമ്മ കത്തിയെടുത്ത് ഒരു വാല് പതുക്കെ മുറിച്ചു കളഞ്ഞു. അടുത്ത ദിവസം അമ്മ അറിയാതെ നീലൻ വീണ്ടും കൂട്ടുകാരുടെ സങ്കേതത്തിൽ ചെന്നു. ഒരു വിചിത്ര ജീവി എന്ന മട്ടിലാണല്ലോ അവരെല്ലാം അവനെ നോക്കുന്നത്. അടുത്തെത്തിയതും അവർ നീലന്റെ പിറകിൽ ചെന്ന് വാല് പരിശോധിച്ചു. എന്നിട്ട് അവരെല്ലാം ആർത്തട്ടഹസിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത് വിചിത്രം തന്നെ, ഒരു വാല് കാണാനില്ല, നാല് വാലുള്ള കുരങ്ങൻ വന്നേ. ഓയ് ഓയ്, നാല് വാലുള്ള കുരങ്ങൻ വന്നേ. അങ്ങനെ കൂട്ടുകാർ അവനെ കളിയാക്കാൻ തുടങ്ങി. അന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീലൻ അമ്മയുടെ അടുത്ത് വന്നു. അമ്മ അവനെ ആശ്വസിപ്പിച്ചു. അവൻ പറഞ്ഞു, അമ്മേ എന്റെ ഒരു വാൽ കൂടി മുറിച്ചു കളയൂ അമ്മേ. അമ്മ പറഞ്ഞു, ദിവസവും ഇങ്ങനെ നിന്റെ ഓരോ വാൽ മുറിച്ചു കളഞ്ഞാൽ നിനക്ക് ആപത്തുണ്ടാകും, ഒരു പക്ഷേ നീ ചത്തുപോയെന്നും വരാം. നീലൻ അമ്മയുടെ ഉപദേശമൊന്നും ചെവിക്കൊണ്ടില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കത്തിയും എടുത്ത് അമ്മ ഒരു വാൽ മുറിച്ചു മാറ്റി. മൂന്ന് വാലുമായി നീലൻ അടുത്ത ദിവസം കൂട്ടുകാരുടെ അടുത്തെത്തി. കൂട്ടുകാരൊക്കെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ

0: നീലന്റെ വാല് പരിശോധിച്ചിട്ട് അവർ എണ്ണി, ഒന്ന് രണ്ട്, ഓ ഇത് മൂന്ന് വാലൻ കുരങ്ങനാണേ എന്നും പറഞ്ഞവനെ കളിയാക്കി. ഇത്തവണ ഒച്ചപ്പാടും അട്ടഹാസവുമായിട്ടാണ് നീലൻ അമ്മയുടെ അടുത്ത് വന്നത്. അമ്മ ചോദിച്ചു, എന്താ മോനെ, നീ ആരെങ്കിലുമായി വഴക്കിട്ടോ?
1: ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കാനായി വന്നതാണ്.
0: എന്താണമ്മേ? എനിക്ക് മറ്റുള്ള കുരങ്ങന്മാരെക്കാൾ കൂടുതൽ വാലുണ്ടായത്. അമ്മ മോനെ സമാധാനിപ്പിച്ചു,
1: മോനെ സൃഷ്ടി നടക്കുമ്പോൾ ചില സമയങ്ങളിൽ അബദ്ധം പിണയാറുണ്ട്.
0: ഏതായാലും നിന്റെ രണ്ടു വാലുകൾ കൂടി ഞാനങ്ങ് മുറിച്ചു കളഞ്ഞേക്കാം.
1: പക്ഷേ രണ്ടു ദിവസം വെളിയിലെങ്ങും ഇറങ്ങാതെ ഇവിടെ അനങ്ങാതെ ഇരുന്നോണം, ഇവിടെ അനങ്ങാതെ കിടക്കണം. കേട്ടല്ലോ.
0: ഒരു വാലൊഴിച്ച് നീലന്റെ എല്ലാ വാലുകളും അമ്മ മുറിച്ചു കളഞ്ഞു. രണ്ടു ദിവസത്തെ വിശ്രമത്തിന് ശേഷം അവൻ സന്തോഷത്തോടെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നു. അവർ വാലെണ്ണി നോക്കി.
1: ആ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ.
0: എന്തതിശയം, ഇവൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ഒരു വാലുള്ള കുരങ്ങനായേ നീലൻ, ഒരു വാലുള്ള കുരങ്ങനായേ. അവർ നൃത്തം ചെയ്ത് തുള്ളിച്ചാടിക്കൊണ്ട് അവരുടെ ഉത്സാഹത്തിനും ആഹ്ലാദത്തിനും നീലനും പങ്കുചേർന്നു.
2: കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചു. നാളെ വേറൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
3: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ രാവണനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതായിരുന്നു കഴിഞ്ഞ ക്യാപ്സൂൾ നാം കണ്ടത്. അത് തുടരുകയാണ്. ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ചെയ്തിട്ട് പോയ കാര്യങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ അങ്ങേക്ക് നല്ല അറിവുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം, വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. എന്നിട്ട് പറയുന്നു, തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. തന്നൊങ്കി തന്നെ സീതയെ ഉദ്ദേശിച്ച് പറയുന്നു, മനോഹരിയായ സുന്ദരിയായ സീതയെ എത്രയും പെട്ടെന്ന് ഒട്ടും മടിക്കാതെ ശ്രീരാമന് തിരിച്ചു

കരുതുക എന്നാണ് വിഭീഷണൻ രാവണന് നൽകുന്ന ഉപദേശം. ബുദ്ധിയില്ലാത്ത കുറെ ശിങ്കിടികൾ അങ്ങയോട് പലതും പറയുന്നുണ്ടാകും. അവരൊക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം, മരണമായിരിക്കും ഫലം. മരണത്തിൽ കുറഞ്ഞ് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർ അങ്ങയോട് പലതും പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടെങ്കിൽ അങ്ങേക്ക് ഇത്ര പെട്ടെന്ന് കാലപുരിക്ക് പോകേണ്ട എന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ, കാലം വൈകാതെ ഒട്ടും തന്നെ താമസിക്കാതെ വൈദേഹിയെ സീതയെ തിരിച്ചു കൊടുക്കുക. ആദ്യം തന്യോങ്കിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, ഇപ്പൊ വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് വീണ്ടും പറയുകയാണ്. ദുർബലൻ പ്രബലനോട് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറരുത്. ഇതാണ് വിഭീഷണന്റെ രണ്ടാമത്തെ ഉപദേശം. ആദ്യത്തെ ഉപദേശം എന്തായിരുന്നു? സജ്ജനങ്ങളോട് വൈരം വെച്ച് പെരുമാറരുത്. രണ്ടാമത്തെ ഉപദേശം ഇതാണ്, ദുർബലൻ പ്രബലനോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് മത്സര ബുദ്ധിയോടുകൂടി പെരുമാറരുത്. അപ്പൊ രാവണൻ സ്വയം വിചാരിച്ചെങ്കിൽ രാവണനാണ് പ്രബലൻ എന്നാണല്ലോ. പക്ഷേ വിഭീഷണൻ കണക്ക് കൂട്ടുന്നത് ശ്രീരാമനെ പ്രബലനായും അദ്ദേഹത്തെ അപേക്ഷിച്ച് രാവണനെ വെറും ഒരു ദുർബലനുമായിട്ടാണ് വിഭീഷണൻ കണക്ക് കൂട്ടുന്നത്. രാമനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജ്യേഷ്ഠ അങ്ങ് വെറും ദുർബലനാണ്, രാമൻ പ്രബലനും. അങ്ങനെ ചെയ്താൽ, അതായത് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പും വിഭീഷണൻ കൊടുക്കുന്നു. നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ശ്രീരാമനോട് കളിക്കാൻ പോയാൽ, എതിരിടാൻ പോയാൽ അരക്ഷണം മതി, ഈ നാട് മൊത്തം നശിക്കും, ഈ നഗരങ്ങളെല്ലാം നശിക്കും, ഈ സേന അങ്ങയുടെ സൈന്യം തന്നെ നശിക്കും, അങ്ങയുടെ പ്രാണനും ജീവനും അതിൽ നഷ്ടപ്പെടും, മരണം സംഭവിക്കും. ഇഷ്ടം പറയുന്ന മൂന്നാമത്തെ ഉദ്ദേശമാണ്, രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മൂന്നാമത്തെ ഉദ്ദേശം ഇതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. നമുക്കൊക്കെ മനസ്സിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ട് പലതും ചെയ്തു, ഇപ്പൊ ആരും കൂടെ ഇല്ല എന്ന് നമ്മളൊക്കെ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പറഞ്ഞ് നമ്മുടെ കൂടെ പല ആൾക്കാരും കൂടി നിൽക്കും, പക്ഷേ കഷ്ടകാലം വരുമ്പോൾ, കഷ്ടകാലത്തിങ്കൽ ആരും കാണുകയില്ല നമ്മളോട് കൂടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സന്ദേശമാണ് കൂടെ നിന്ന് ഇങ്ങനെ ഉപദേശിച്ച് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന, കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്ന ഇഷ്ടക്കാരുള്ള ആൾക്കാർക്ക്, ആൾക്കാരുള്ളവർക്ക് നല്ലൊരു ഉപദേശമാണ് രാമായണത്തിൽ വിഭീഷണന്റെ ഈ രാവണനോട് നൽകുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർ നമ്മളെ പിരിഞ്ഞുപോയി ചെന്ന് സേവിക്കും പ്രബലനെ. നമുക്കൊരു ക്ഷീണം വന്നാൽ, നമുക്കൊരു വീഴ്ച വന്നാൽ, നമുക്കൊരു പതനം വന്നാൽ, നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ എന്താണ് സംഭവിക്കുക? അവർ കാലുമാറി കൂറുമാറി പ്രബലന്റെ പക്ഷം ചേരും. ബലമുള്ള ആൾക്കാരുടെ, വിജയി ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പക്ഷം ചേരും. എന്ന് മാത്രമല്ല, പോകുന്ന പോക്കിൽ അവർ ഇങ്ങനെ കൂടി പറയും എന്ന് വിഭീഷണൻ പറയുന്നു. എങ്ങനെയാണ് പറയുക? അവനവന്റെ ദുർനടപടികൾ മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് അവനവൻ തന്നെ പരിഹാരം കാണണം. ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല. അവർ ഒരു കാര്യത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, മൂല കാരണം, അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഉപേക്ഷിച്ച് മറുപക്ഷം ചേരും. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. ഇപ്പൊ അതാണ്, ഇപ്പോഴാണ് അത് ആലോചിക്കേണ്ടത്. അല്ലാതെ അപ്പോഴല്ല ഇതിനെ കുറിച്ചെല്ലാം അപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇഷ്ടക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി, നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് മറുപക്ഷം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും മന്നവ, രാജാവേ, രാജാവായ രാവണ എന്ന് വിഭീഷണൻ സ്വന്തം ജ്യേഷ്ഠനോട് പറയുകയാണ്. അങ്ങയുടെ സഹോദരനാണ് ഞാൻ വിഭീഷണൻ, എനിക്ക് അങ്ങ് രാമബാണമേറ്റ് മരിക്കുന്നതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്, ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. കാര്യം ഞാൻ സഹോദരനല്ലേ, ഞാൻ ഇളയ സഹോദരനല്ലേ, അങ്ങ് രാമന്റെ ബാണമേറ്റ് അങ്ങ് മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണല്ലോ. അത് എനിക്ക് സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം തുറന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയും, നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. അതുകൊണ്ടാണ് ഞാൻ നേരെ മുഖത്തു നോക്കി ഞാൻ ഈ സത്യം പറയുന്നത്. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറയുന്നു, താരാർ മകളെ കൊടുക്ക വൈകിടാതെ. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ വൈദേഹിയെ എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു താരാർ മകളെ. ഇതിന്റെ എല്ലാ അർത്ഥം സുന്ദരിയായ മനോഹരിയായ സീത എന്ന് തന്നെയാണ്. ലക്ഷ്മി ദേവിയാണ് സീത എന്നുള്ള അർത്ഥത്തിലാണ് താരാർമകൾ എന്ന് പറയുക. കൊടുക്ക വൈകിട്ട്, കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. എത്രാമത്തെ തവണയാണ് വിഭീഷണൻ പറയുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയ ശേഷം മൂന്ന് പ്രാവശ്യം വിഭീഷണൻ പറഞ്ഞു കഴിഞ്ഞു, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന്.

0: പക്ഷെ രാവണൻ അത് കേൾക്കപ്പെട്ട പോലും കാണിക്കുന്നില്ല. യുദ്ധത്തിൽ സൈന്യവും ധനവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെടും. അതെല്ലാം നഷ്ടപ്പെട്ട ശേഷം ഇനി ദേവിയെ തിരിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വൈകിപ്പോകും. തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോഴാണ്. അല്ല, എല്ലാം കയ്യിൽ നിന്ന് പോയതിന് ശേഷം, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിന് ശേഷം അല്ല തീരുമാനം എടുക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എപ്പോഴാണ് എടുക്കേണ്ടത്? അപ്പോൾ, ഇപ്പോൾ, ഇവിടെ തന്നെ, ഈ നിമിഷം, ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വിഭീഷണൻ ഉറപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ശേഷം പിന്നെ ഞാൻ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ തിരിച്ചും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നേരത്തെയും പറഞ്ഞിരുന്നു, പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും വിഭീഷണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിചാരമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലം ഏവനും. വമ്പനോട്, നമ്മളെക്കാൾ വലിയ ശക്തിമാനായ, നമ്മളെക്കാൾ ശക്തിയുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അപ്പോഴെല്ലാം ആലോചിക്കേണ്ടത് മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചോളണം. മുമ്പിലേ എന്ന് പറഞ്ഞാൽ വളരെ മുൻകൂട്ടി തന്നെ മനസ്സിൽ വിചാരിച്ചു കൊള്ളണം, ഞാനൊരു പ്രബലനോടാണ് മത്സരിക്കാൻ പോകുന്നത്, യുദ്ധം ചെയ്യാൻ പോകുന്നത്, എതിരിടാൻ പോകുന്നത്, അതിൻ്റെ ഫലം ഇതായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതായിരിക്കും എന്ന് വളരെ മുമ്പിലെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ല അതിന് ശേഷമല്ല മനസ്സിലാക്കേണ്ടത് എന്നും വിഭീഷണം പറയുന്നു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിചാരം നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നേരത്തെ പറയുന്നു, ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ല എന്ന് അത് അറിയണം. ശ്രീരാമനോടാണോ കലഹിക്കാൻ പോകുന്നത്? ശ്രീരാമനോട് കലഹിക്കാൻ പോകുന്ന താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെ നിന്നും യാതൊരു ശരണവും അഭയവും ആശ്രമയും സഹായവും അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാര്യം അങ്ങ് ഏറ്റെടുക്കുന്നത് ശ്രീരാമനോടാണ്. എല്ലാവരും ശ്രീരാമന്റെ പക്ഷത്ത് തന്നെ ആയിരിക്കും. അങ്ങ് അങ്ങൊക്കെ ഒരു കാര്യം അറിയാമോ? പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്കുന്നു. സാക്ഷാൽ പരമശിവൻ, ശ്രീ പരമേശ്വരൻ പോലും രാമനെ സേവിക്കുന്നവർ, അങ്ങനെയുള്ള ദേവന്മാർ പോലും രാമനെ സേവിക്കുന്നവരാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ജ്യേഷ്ഠന്റെ അടുത്തു നിന്നും. പോകുന്ന സമയത്ത് ഒരാശംസ എന്തായാലും കൊടുക്കുന്നുണ്ട്. രാക്ഷസ രാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. ജയിച്ചോളൂ, ജയിക്കണം എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. പക്ഷേ മഹേശ്വരനായ ശ്രീരാമചന്ദ്രനോട് പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നും ഞാൻ അതിനോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സാക്ഷാൽ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങാൻ പോകരുത്, പിണങ്ങാൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ആശംസകൾ നേരുന്നു. കൊണ്ടല്ലേ പോകുന്ന പോക്കിൽ നാലാമത്തെ പ്രാവശ്യം, ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ തുടങ്ങിയ ശേഷം നാലാമത്തെ പ്രാവശ്യം പോകുന്ന പോക്കിൽ ഒന്നുകൂടി വിഭീഷണൻ പറയുന്നു, കൊണ്ടൽനേർ വർണ്ണന് എന്ന് ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിച്ച് പറയുന്നു, ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ച് വസിക്ക നീ സംശയം എന്നീ. ഒട്ടും സംശയിക്കണ്ട, ഒട്ടും സംശയിക്കാതെ സീതാദേവിയെ, ജാനകി ദേവിയെ ഇപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, താരാർമകളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ജാനകി ദേവിയെ തിരിച്ചു കൊടുക്കും. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിഭീഷണൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ബുദ്ധി തോന്നുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ, നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വിഭീഷണൻ ഇങ്ങനെ പറയുന്നു. ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖിച്ചു വസിക്കാമല്ലോ, എന്തിനു ഈ ടെൻഷൻ, പിരിമുറുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്ന പോക്കിൽ ഒരു കാര്യം കൂടി പറയുന്നു, വംശം മുടിച്ചു കളയായുക വേണമേ. നമ്മുടെ ഈ വംശം, ഈ വംശത്തെ നിന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ നിഷേധാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നീ ഈ വംശത്തെ, ഈ കുലത്തെ മുടിപ്പിക്കരുത്, നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണ് വിഭീഷണൻ രാവണന്റെ മറുപടിക്ക് വേണ്ടി കാക്കുകയാണ്. ഇപ്പൊ രാവണൻ എന്താണ് വിഭീഷണന്റെ ഈ ഉപദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ സംസാരത്തിനോ സംഭാഷണത്തിനൊക്കെ രാവണൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, അദ്ദേഹം എന്താണ് മറുപടി കൊടുക്കുന്നത് നമ്മൾ കേൾക്കാം.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
0: വിഭീഷണൻ തന്നോട് നടത്തിയ സംഭാഷണത്തിന്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കെല്ലാം രാവണൻ മറുപടി പറയുന്ന ഭാഗമാണിത്. അദ്ദേഹം ഇങ്ങനെ, രാവണൻ ഇങ്ങനെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഈ വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഉപദേശങ്ങളും തന്നെ ഒട്ടും തന്നെ ഏറ്റില്ല, ബദിരകർണങ്ങളിലാണ് ആ ഉപദേശങ്ങളൊക്കെ ചെന്ന് പതിച്ചത് എന്ന് തീർച്ച. അദ്ദേഹം പറയുന്നു,

ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്. നാം ശത്രുക്കളെന്ന് കരുതുന്നവരല്ല യഥാർത്ഥ ശത്രുക്കൾ. മിത്രഭാവത്തോടെ അരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നത് ഏവനും. ഈ മിത്രമാണ്, സ്നേഹിതനാണ്, കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുവാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടി നിൽക്കുന്നവരാണ് വലിയ ശത്രുക്കൾ. വിഭീഷണനോടുള്ള ഒരു കുത്തുവാക്കാണ്. സ്വന്തം സഹോദരനാണ് വിഭീഷണൻ. രാവണന്റെ ഏത് നിഷേധാത്മകമായ കാര്യത്തിനും സ്വന്തം സഹോദരനായതുകൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കും എന്നായിരുന്നു കഴിഞ്ഞ നിമിഷം വരെ രാവണൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വിഭീഷണൻ തന്റെ പക്ഷത്തല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് രാവൺ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ നമ്മൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരൊന്നുമല്ല ശത്രുക്കൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ശത്രുക്കൾ. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അത് ശരിയായി ആണ് എന്ന് നമ്മൾ വിഭീഷണ രാവണന്റെ നിരീക്ഷണം ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാര്യം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ കാലത്തുകളിൽ വിഭീഷണന്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിരുന്നു. വൃത്തി വരുത്തും അവരെന്ന നിർണയം. ഈ പറയുന്ന ആൾക്കാർ നമ്മളോട് അടുത്തുകൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്നത്, വിഭീഷണ ഉദ്ദേശി പറയുകയാണ്. ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ട നീ വധാർഹനാണ്, വധിക്കപ്പെടാൻ അർഹനാണ്, നിന്നെ ഇപ്പൊ തന്നെ തട്ടിക്കളയണം, അതാണ് ചെയ്യേണ്ടത്. കാര്യം എന്നെ രാക്ഷസ രാജാവായ ശ്രീലങ്കയിലെ എന്താണ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധിപതിയായിട്ടുള്ള രാക്ഷസ രാജാവല്ല രാവണൻ, ഈ എന്നോട് ഇങ്ങനെയൊക്കെ നീ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, സംസാരിക്കാൻ തന്നെ ഒരു ധൈര്യം കാണിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെ വധിച്ചു കളയാൻ, നിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഇത് അത് മതിയായ കാരണം തന്നെയാണ്. പക്ഷെ വധഭീഷണി കൊണ്ടൊന്നും വിഭീഷണൻ കൊല്ലുകയില്ല. വിഭീഷണൻ ഭാഗവതോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതേ വെറും ഒരു രാക്ഷസനൊന്നുമല്ല, അപാരമായ ജ്ഞാനമുള്ള പണ്ഡിതനാണ്. അതേ വലിയൊരു ഭക്ത ശിരോമണിയാണ്. അദ്ദേഹത്തെ വധഭീഷണി കൊണ്ടൊന്നും തളർത്താനോ തകർക്കാനോ ഭയപ്പെടുത്താനോ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അദ്ദേഹം ഇങ്ങനെ സമാധാനിക്കുന്നു, വിഭീഷണൻ ഇങ്ങനെ സമാധാനിക്കുന്നു, ഇവൻ മൃത്യുവശഗതനാണ്, ഇവന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്, അതെ രാവണന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്. സിദ്ധൌഷധങ്ങൾ ഒന്നും വലിക്കുകയില്ല. എന്ത് സിദ്ധ ഔഷധം കൊടുത്തിട്ടും കാര്യമില്ല, രാവണൻ മരണത്തെ വരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതാണ് ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഈ മനോനില, മാനസിക നില അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇനി സദ് ഉപദേശങ്ങളാകുന്ന മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പൗരുഷമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആ പൗരുഷമുണ്ടെന്നുള്ള കാരണം കൊണ്ട് വിധിയെ തടുത്തു നിർത്താൻ, വിധിയെ മാറ്റി മറിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്കിനി അഭയം ഈ രാവണന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ മുമ്പിലുള്ള മാർഗം. എനിക്കുള്ള അഭയം ശ്രീരാമദേവന്റെ പാദങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നു, മറ്റാരും ശരണം എനിക്കില്ല, കേവലം ശ്രീരാമന്റെ പാദങ്ങളല്ലാതെ മറ്റൊരു ശരണവും ആശ്രയവും അഭയസ്ഥാനവും എനിക്ക് വേറെയില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അടുത്ത ജന്മമെങ്കിലും ശ്രീരാമനിൽ അഭയം തേടി അവിടുത്തെ പാദസേവ ചെയ്ത് ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നാണ് വിഭീഷണന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്ത. എന്നെ കൊല്ലുന്നെങ്കിൽ ഞാൻ കൊന്നോട്ടെ, എൻ്റെ നിലപാടുകളിനകത്ത് മാറ്റം വരുത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഭാര്യ ഉപേക്ഷിക്കുന്നു, ഞാൻ ധനം ഉപേക്ഷിക്കുന്നു, സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു, വീട് ഉപേക്ഷിക്കുന്നു, മിത്രങ്ങളെയും ബന്ധുമിത്രാദികളെ എല്ലാം ഉപേക്ഷിക്കുന്നു, ഭൃത്യന്മാരെ ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാവണൻ, ജ്യേഷ്ഠനായ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഇപ്പൊ രാവണൻ അതുകൊണ്ട് മനസ്സലിയുകയൊന്നുമില്ല, രാവണൻ വീണ്ടും ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. നീ ഇവിടെ നിന്നാലാണ് എനിക്ക് ആപത്ത് വരുന്നത്, നിന്റെ മുഖം ഇവിടെ കണ്ടാൽ, നീ ഇവിടെ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആപത്ത് വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക, നീ പൊയ്ക്കൊള്ളുക. നിന്റെ ആഗ്രഹം രാമനെ സേവിക്കാനാണോ, നീ രാവണനെ പോയി സേവിച്ചോ, നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്നാണ് അതേപോലെ. നിന്നെ ഇവിടെ കണ്ടാൽ, നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ, ഈ നിമിഷം ഇവിടുന്ന് പോയില്ലെങ്കിൽ, എന്റെ ചന്ദ്രഹാസം കൊണ്ട്, ചന്ദ്രമാസം നമുക്കറിയാം രാവണന്റെ ആയുധം, ചന്ദ്രഹാസം കൊണ്ട് നിന്നെ ഈ ഉടൻ ഞാൻ ഈ നിമിഷം ഞാൻ തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കും. വിഭീഷണൻ വിട പറയാൻ പോകുന്നു. വിട പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി, ഒരിക്കൽ കൂടി അവസാനമായി വിഭീഷണൻ പറയും, എന്നുടെ താതന തുല്യനല്ലോ ഭവാൻ, ആ ഏറ്റവും മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, അങ്ങ് എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ്. അങ്ങൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങേ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ്, പിതൃതുല്യരാണ് എനിക്ക് അങ്ങ്. ഞാൻ കാരണം അങ്ങക്ക് യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് ഞാനിതാ വേഗേനെ പോകുന്നു, എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്.

0: ബന്ധുജനങ്ങളോടൊപ്പം അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ വാഴുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ ജാതനായാൻ, നിന്നെ കൊല്ലാനായി, അങ്ങേ കൊല്ലാനായി, രാവണനെ കൊല്ലാനായി, വധിക്കാനായി, ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥന്റെ വീട്ടിൽ, അയോധ്യയിൽ ദശരഥന്റെ വീട്ടിൽ ഒരാൾ ജാതനായിട്ടുണ്ട്, ജനിച്ചു. ദശരഥ മന്ദിരേ ജാതനായി എന്ന് പറഞ്ഞതാണ്, അയോധ്യയിൽ ദശരഥ രാജാവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനായി ഒരാൾ ജനിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൽ, ഇപ്പൊ നമ്മൾ കാലൻ എന്ന് പറയും, അതിന്റെ ഒരു ശ്രയണ ഭാവത്തെ പിന്നെ എഴുത്തച്ഛൻ തർജ്ജം ചെയ്തിരിക്കുന്നത് കാലി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിന്റെ ഒരു ശ്രയണ ഭാവം, കാലൻ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ മരണത്തിന്റെ ദേവത, അതാണ് കാലി. കാലി ജനിച്ചിരിക്കുന്നത് സീത, സീതാഭിധാനേന എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള പേരിൽ ജനിച്ചിട്ടുണ്ട്. രാമൻ ദശരഥ പുത്രനായി ജനിച്ചിട്ടുണ്ട്, നിന്റെ കാലനാണ് ശ്രീരാമൻ, അദ്ദേഹം ജനിച്ചിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. സീതയും നിന്റെ അന്ധകയായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരുടെ ജനനത്തിൽ ലക്ഷ്യം എന്താണ്? നിന്നെ കൊല്ലുക, രാവണനെ കൊല്ലുക, അതാണ് അവരുടെ ജനനത്തിന്റെ, ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് അങ്ങ് അറിയണം. അതുകൊണ്ട് ഇതെല്ലാം തീർച്ചയാണ് ഇതെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യം ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവതാരത്തെ ഉദ്ദേശം നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് ഫലം ഉണ്ടാകാനാണ്? ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹത്തെ ആരാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? സാക്ഷാൽ ബ്രഹ്മാവാണ് പോയി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചത് രാവണനെ വധിക്കാനായി അവതരിക്കണമെന്ന്. അതുകൊണ്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായി ദശരഥ പുത്രനായി ജനിച്ചിരിക്കുന്നത്. പിന്നെ അതിന് അന്യതാത്വം ഭവിക്കുമോ? എന്തെങ്കിലും മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ഒരു മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. രാമൻ നിന്നെ കൊല്ലുമെന്ന് മാത്രമല്ല, ഈ രാക്ഷസ കുലത്തെ തന്നെ ഇല്ലാതാക്കും, ഈ രാക്ഷസ കുലത്തെ നശിപ്പിക്കും, ഉന്മൂലനം ചെയ്യും ഈ ഭൂമുഖത്തു നിന്ന്. എന്നിട്ട് അങ്ങനെ രാമൻ അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുകയുള്ളൂ. അതിനു മുമ്പ് എന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദാശരഥിയെ ശരണം ഗതോസ്മി, ദശരഥ പുത്രനായ ശ്രീരാമൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക, ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിക്കാനായി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് വിഭീഷണൻ വിടവാങ്ങുന്ന ഭാഗത്താണ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ നാഴികക്കല്ലായ ക്യാപ്സ്യൂളിനെ നമുക്ക് കാത്തിരിക്കാം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
0: ഈ ആരംഭിക്കുന്ന സമയത്ത് വിഭീഷണൻ ലങ്കയിൽ നിന്നും ശ്രീരാമ സന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം 4 മന്ത്രിമാരും കൂടെയുണ്ട്. ഇപ്പൊ എത്രയും വേഗം ശ്രീരാമന്റെ സവിധത്തിൽ എത്തിച്ചേരാനായി, ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആകാശമാർഗത്തിലൂടെയാണ് വിഭീഷണൻ വന്നത്. വിമാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ അന്നില്ലായിരുന്നെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തോ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, അങ്ങനെ പറയാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. കാരണം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ അവസരത്തിൽ തർക്കിക്കാൻ വന്നാൽ എനിക്ക് പറയാനുള്ള ഇതാണ്, രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത്, അത് മിത്തായാലും ശരി സത്യമായാലും ശരി. അങ്ങനെ വിഭീഷണൻ ആദ്യം ചെയ്യുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതിനുശേഷം തുടർന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ വിഭീഷണൻ, രാവണന്റെ ഇളയ സഹോദരൻ, അങ്ങയുടെ ഭക്തരുടെ ഒരു ദാസനാണ് ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിനേ, രാവണൻ ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു, സീതയെ കട്ടത്, സീതയെ മോഷ്ടിച്ചത്, സീതയെ അപഹരിച്ചത്, കട്ടത് എന്നുള്ള ഭാഷയാണ് രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങേയറ്റം അനുചിതമായി പോയി, യാതൊരു ഔചിത്യവും ഇല്ലാത്ത പ്രവൃത്തിയായി പോയെന്ന് ഞാൻ നല്ലതിന് പറഞ്ഞു കൊടുത്തു എന്റെ ജ്യേഷ്ഠനായ രാവണനോട്. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽക എന്ന് ആവോളം ഏറ്റു പറഞ്ഞേൻ പലതരം, പല രീതിയിൽ, പല പ്രാവശ്യം ഞാൻ രാവണനോട് പറഞ്ഞു, ദേവിയെ, സീതാദേവിയെ ശ്രീരാമന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ നിരവധി പ്രാവശ്യം

പറഞ്ഞു പ്രഭു, വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചു, അജ്ഞാനിയാകയാൽ ഏറ്റതില്ല ഏതുമേ. ഞാൻ വിജ്ഞാനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഞാൻ മാർഗത്തിലൂടെയും ഞാൻ രാവണനെ ഉപദേശിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു, കാരണം അയാൾ അജ്ഞാനിയാണ്. ഒരു അജ്ഞാനിയോട് എത്ര ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിട്ടും ചില അവസരത്തിൽ യാതൊരു

0: രാമന് അതെല്ലാം അബദ്ധങ്ങളായി തോന്നി എന്നാണ് വിഭീഷണൻ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ രാമൻ എന്ത് ചെയ്തു എന്ന് പറയുന്നു, വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു. അദ്ദേഹത്തിന്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളുമായിട്ട് എന്നെ വധിപ്പാൻ, എന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു. അദ്ദേഹം അതിന് ഒരുങ്ങി, അതിന് തുനിഞ്ഞു. കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ, ലങ്കേശ്വരനായ രാവണൻ കാളഭുജംഗ വേഗേന, ഒരു കാള സർപ്പത്തിന്റെ വേഗത്തിൽ, നമുക്കറിയാം സർപ്പം ആഞ്ഞു കൊത്തുന്ന അതറിയാം വളരെ വേഗതയിലാണ്, അപ്പൊ ആ കാള സർപ്പത്തിന്റെ വേഗതയിലാണ് എന്റെ നേരെ വാളെടുത്ത് പാഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മരണഭയമുണ്ടായി. ആ മരണഭയത്താൽ അങ്ങേറ്റത്തെ മനോദുഃഖമുണ്ടായി എനിക്ക്. ആ മരണഭയം കൊണ്ട്, ആ മനോദുഖം കൊണ്ട് നാല് ഭൃത്യരെയും കൂട്ടി, നാല് അനുയായികളെയും കൂട്ടി ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങല്ലാതെ എനിക്ക് ഒരാശ്രയവുമില്ല, ഒരാലംബനം മറ്റെനിക്കില്ല. ദൈവമേ ദൈവമേ എന്നാണ്, ദൈവം എന്നാണ് ശ്രീരാമൻ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അദ്ദേഹം പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ, എനിക്ക് ജനന മരണങ്ങളിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. കരുണാനിധിയായ അങ്ങ് എന്നെ കൈവിടരുത്. വിഭീഷണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ആ രാമസന്നിധിയിൽ സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, മറ്റു പല വാനരശ്രേഷ്ഠരുമുണ്ട്. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ആശയക്കുഴപ്പമായി. ഈ വിഭീഷണൻ പറയുന്ന രാവണന്റെ സഹോദരനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അദ്ദേഹം പറയുന്നത് വിശ്വാസ യോഗ്യമാണോ അല്ലയോ, അതോ എന്തെങ്കിലും ചതി, എന്തെങ്കിലും ദുഷ്ടലാക്ക് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇങ്ങനെ പല ചിന്തകളും പലർക്കും സ്വാഭാവികമായും ഉയർന്നു വന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് സുഗ്രീവനാണ്. എന്താണ് സുഗ്രീവൻ പറഞ്ഞത്? നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ.
4: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പകർച്ചവ്യാധികളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറാണുള്ളത്. ഡോക്ടറിനെ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, പേവിഷബാധ റാബീസ് നമ്മുടെ നാട്ടിൽ സാധാരണമാണല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ ഡോക്ടർ?
5: തീർച്ചയായിട്ടും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100% മരണം ഉറപ്പായിട്ടുള്ള ഒരു രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ്. നായ്ക്കളിൽ നിന്ന് അഥവാ പട്ടികളിൽ നിന്നാണ് ഈ രോഗം സാധാരണയായിട്ട് കൂടുതൽ പകരുന്നത് എങ്കിലും പൂച്ചയും വവ്വാല് അണ്ണാൻ പോലുള്ള ജീവികളിൽ നിന്ന് ഇത് പകർന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങളായ ആട്, പശു എന്നിവയിൽ നിന്നും പേവിഷബാധ പകരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്ന കേസുകൾ വളരെ കുറവാണ് എങ്കിലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ ഈ പറഞ്ഞ മൃഗങ്ങളുടെ സലൈവയിൽ അഥവാ ഉമിനീരിലാണ് ഈ രോഗാണു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമിനീര് മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്തുള്ള ചെറിയ പാടുകളിലൂടെയോ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു കുത്തിവയ്പ് ഇതിന് നിലവിലുള്ളതുകൊണ്ട് ഇത്തരം രോഗികൾ വളരെ കുറവാണ്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ കൃത്യമായ കുത്തിവയ്പ് എടുക്കാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ കുത്തിവയ്പ്പിന് നമ്മുടെ ശരീരം കൃത്യമായി പ്രതിരോധം സൃഷ്ടിക്കാത്തത് കൊണ്ടോ പലപ്പോഴും

0: രോഗികൾ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: മാരകമായ പകർച്ചവ്യാധികൾ എന്ന വിഭാഗത്തിൽ വരുന്ന മറ്റ് പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്?
0: നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു രോഗമാണ് നിപ്പ. നിപ്പ ഒരു താരതമ്യേന പുതിയ രോഗമാണ്. 1996 ഈ രോഗം ആദ്യമായിട്ട് മലേഷ്യയിലെ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൻ്റെ പേര് സിംഗായ് നിപ്പ എന്നാണ്, ആ ഗ്രാമത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ നിപ്പ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാമത്തിലെ പന്നി വളർത്തൽ തൊഴിലാക്കിയ കുറച്ച് കർഷകരിലാണ് ഈ രോഗം ആദ്യമായിട്ട് കണ്ടത്. പന്നികളിലാണ് ഈ രോഗാണുവിനെ ആദ്യം കാണുന്നത്. പക്ഷെ പിന്നീട് 2001 നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ കേസ് പശ്ചിമബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്ത് കണ്ടു. അതിനുശേഷം നമ്മൾ ഈ രോഗം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് 2018 കോഴിക്കോട് ജില്ലയിലെ, കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം കേസുകൾ കാണുകയുണ്ടായി. ഏകദേശം 2018 27 കേസുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിപ്പ രോഗാണുക്കൾ ഒരു റിസർവയർ എന്നുള്ള രീതി, സ്വാഭാവികമായിട്ടും ഈ രോഗാണുക്കൾ വളരുന്ന ഒരു ജീവി എന്ന് കണ്ടെത്തിയത് പഴന്തീനി വവ്വാലുകളാണ്. ഈ വവ്വാലുകളിൽ നിന്നാണ്, വവ്വാലുകൾക്ക് പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, വവ്വാലുകളിൽ ഇത് ഒരു റിസർവയർ എന്നുള്ള രീതിയിൽ ഈ രോഗാണുക്കൾ വളരുകയും വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും മനുഷ്യരിലേക്കും നേരിട്ട് അവയുടെ ഉമിനീരിലൂടെയാണ് ഇത് പകരുന്നത്. വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും, പന്നികൾ, പശു അതുപോലുള്ള ജീവജാലങ്ങൾക്ക് ഈ രോഗം പകരാമെന്നും അവരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം നിപ്പ രോഗികൾ കുറച്ചുപേര് ആശുപത്രിയിൽ ഇതറിയാതെ രോഗികളെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഈ അസുഖം പിടിപെടുകയുണ്ടായി. ഏതാണ്ട് 40 മുതൽ 75% വരെ മരണ നിരക്കുള്ള ഒരു രോഗമായിട്ടാണ് നിപ്പ കണ്ടെത്തിയിട്ടുള്ളത്. 1996 ലോകത്ത് കണ്ടു, 2001 ഇന്ത്യയിൽ വന്നു, 2018 കേരളത്തിൽ വന്നു, പിന്നീട് 2020, 2021, 2025 കോഴിക്കോട് അതേ സ്ഥലത്ത് തന്നെ ഈ രോഗാണുവിനെ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ പിന്നീട് കേസുകൾ ഉണ്ടാകുകയും ഇപ്രാവശ്യങ്ങളിലെല്ലാം മരണനിരക്ക് 50% അധികം ഉയർന്നു നിൽക്കുകയും ചെയ്ത ഒരു രോഗമാണ് ഈ പറഞ്ഞ നിപ്പ. പിന്നെ അതുപോലെ നമ്മൾ ഭയപ്പെട്ട ഒരു രോഗമാണ് എബോള എന്ന് പറയുന്നത്. പക്ഷേ എബോളയ്ക്കും ഏതാണ്ട് 90% വരെയും മരണനിരക്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭാഗ്യവശാൽ ഇന്ത്യയിലേക്ക് ഈ രോഗം വന്നിട്ടില്ല. പശ്ചിമ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലാണ് എബോള കാണുന്നത്. അവിടെയും വവ്വാലുകളാണ് ഈ രോഗത്തിന്റെ രോഗാണുക്കളെ വഹിക്കുന്നവർ, അല്ലെങ്കിൽ രോഗാണുക്കളുടെ റിസർവയർ. ഈ രോഗാണുക്കൾ വവ്വാലുകളിൽ പകരുകയും ഇവിടെ കുരങ്ങുകളിലേക്ക്, കുരങ്ങുകൾ, ചിമ്പാൻസി, ഗറില്ല ഇതിലേക്കൊക്കെ പകർന്നിട്ട് അതുവഴിയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഈ രോഗം എബോളയും ഏതാണ്ട് 90% മരണനിരക്കുള്ള ഒരു രോഗമാണ് ഇന്ത്യയിൽ. പക്ഷേ എബോള രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതുപോലെ മറ്റൊരു നമ്മൾ ഭയപ്പെടുന്ന ഒരു രോഗമാണ് H1N1 അഥവാ സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്ന പേരിലും നമ്മൾ വിളിക്കുന്നത്. ഈ രോഗാണുവിനെയും പന്നികളിലാണ് ആദ്യം കണ്ടെത്തിയത്, അതുകൊണ്ടാണ് പന്നിപ്പനി എന്ന് പറയുന്നത്. പക്ഷേ ഈ രോഗം ഈ പറഞ്ഞതുപോലെ വവ്വാലുകളിൽ റിസർവയർ ആയിരുന്ന എബോളയെപ്പോലെ നിപ്പയെപ്പോലെ പന്നികളിൽ നിന്നല്ല ഈ രോഗം പകരുന്നത്, മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. മനുഷ്യരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഈ സ്വൈൻ ഫ്ലൂ. ഇതും നല്ല മരണനിരക്കുള്ള ഒരു ഇൻഫ്ലുവൻസ വൈറസിന്റെ, ഇൻഫ്ലുവൻസ ഗ്രൂപ്പിൽപ്പെട്ട H1N1 വൈറസിന്റെ രോഗമാണ്. ഇൻഫ്ലുവൻസയുടെ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എൻകഫലൈറ്റിസ് പോലുള്ള മസ്തിഷ്ക ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മരണനിരക്ക് കൂടിയിട്ടുള്ളത്. സ്വൈൻ ഫ്ലൂവും കേരളത്തിൽ അധികമായിട്ട് കണ്ടിട്ടില്ല, ഇന്ത്യയിൽ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: ഡോക്ടർ, അതേ ഗണത്തിൽ പെട്ടത് തന്നെയാണല്ലോ COVID-19 എന്ന് പറഞ്ഞ് ഉള്ള രോഗം, അതിനെ കുറിച്ചും കൂടെ.
0: COVID-19 കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുള്ള ഒരു രോഗമാണ്. 2019 ചൈനയിൽ വുഹാൻ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. 2019 തന്നെ, അല്ലെങ്കിൽ 19 അവസാന ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ലോകം മുഴുവൻ ഇതൊരു പാൻഡമിക് എന്നുള്ള രീതിയിൽ, പാൻഡമിക് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായത് ഈ COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ്, കൊറോണ വൈറസ് ഡിസീസ് എന്നുള്ളതിന്റെ ചുരുക്ക എഴുത്താണ് കോവിഡ് എന്നുള്ളത്. 2019 വന്നതുകൊണ്ടാണ് അതിനെ COVID-19 എന്ന് പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വൈറസ് ആണ്, ഇൻഫ്ലുവൻസ വൈറസ് പോലെ ഒരു വൈറസ് ആണ് കൊറോണ വൈറസ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അതിന്റെ തീവ്രത കുറച്ചുകൂടി കൂടുകയും ആദ്യഘട്ടങ്ങളിൽ കുറച്ചേറെ, ആദ്യത്തെ ഒരു ജനുസിൽപ്പെട്ട വൈറസുകൾ കുറച്ചേറെ വിറുലന്റ് ആയിട്ട് വരികയും രോഗലക്ഷണങ്ങൾ കൂടുതലായി വന്ന് കുറേയേറെ മരണം സംഭവിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മറ്റ് സ്ഥായിയായ രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റീസോ കിഡ്നി ലിവർ രോഗങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന രോഗികളിൽ മരണം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഒരു 3-4 വർഷങ്ങൾ

0: ആ രോഗം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭീതി വരുത്തിയിട്ട് ഇപ്പോഴും കൊറോണ കേസുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അത്ര തന്നെ തീവ്രത രോഗത്തിന് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കൊറോണ രോഗം ഇവിടെ ഉണ്ടാക്കി വെച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം ചെറുപ്പക്കാരായ പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നതിനുമൊക്കെ പിന്നിൽ ഈ പറഞ്ഞ കൊറോണ വന്നതുമൂലം ശ്വാസകോശങ്ങളുടെ ഭിത്തികളിലുണ്ടായ ബലക്കുറവ് മൂലമാണെന്നും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ അതിനെ തുടർന്നുണ്ടായിട്ടുണ്ടെന്നും ഒക്കെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
1: ജലജന്യ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ഡോക്ടർ?
0: ജലജന്യ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. മഞ്ഞപ്പിത്തമൊക്കെ ജലജന്യ രോഗങ്ങളിൽ വരുന്നതാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനം ഡയറിയൽ ഡിസീസസ് അഥവാ വയറിളക്ക രോഗങ്ങൾ എന്നുള്ളതാണ്. വൈറസ് രോഗങ്ങൾ, വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ തന്നെ വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. റോട്ടാ വൈറസ്, നോവോ വൈറസ് എന്ന രണ്ട് വൈറസ് വിഭാഗങ്ങളാണ് വൈറസ് വിഭാഗത്തിൽ നിന്ന് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്ടീരിയൽ വിഭാഗത്തിൽ നിന്ന് വിബ്രിയോ കോളറ, എസ്ട്രീഷ്യ കോളൈ, സാൽമണല്ല, ഷിഗല്ല, കംഫൈലോ ബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകളൊക്കെ തന്നെ വയറിളക്ക രോഗങ്ങളും അതിനെ തുടർന്ന് വയറുകടി പോലെ, അതായത് രക്തത്തോടുകൂടിയ രക്താതിസാരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസംസിന്റെ കൂട്ടത്തിൽ വരുന്നത് എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക, ജിയാഡിയ, ലാംഡോയിഡ് തുടങ്ങിയ പാരസൈറ്റുകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസും ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറിളക്ക രോഗങ്ങൾ പലപ്പോഴും നമ്മളുടെ നിർജ്ജലീകരണം വഴി അഥവാ ഡീഹൈഡ്രേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിന്റെ അംശവും മറ്റ് ഇലക്ട്രോലൈറ്റുകളും നഷ്ടപ്പെടുത്തുന്നു. അതുമൂലം പലപ്പോഴും മരണം സംഭവിക്കാറും ഉണ്ട്. നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് വയറിളക്കത്തിലൂടെ പുറത്തു പോകുന്ന വെള്ളം ആണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. വെള്ളം മാത്രമല്ല, പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള മൂലകങ്ങളും പല ഇലക്ട്രോലൈറ്റുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മൂലം, ഈ ഇലക്ട്രോലൈറ്റുകളുടെ ഇല്ലായ്മ മൂലം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും മറ്റ് കിഡ്നി, ലിവർ പോലെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും തകരാറിലാകുകയും മരണം സംഭവിക്കുകയും ചെയ്യാം. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ORS സൊല്യൂഷൻ WHO നിർദ്ദേശിക്കുകയും ORS സൊല്യൂഷൻ അല്ലെങ്കിൽ ORS സാൾട്ട് വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ORS കലക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയും നാരങ്ങാവെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും മരണം ഒഴിവാക്കുവാനും നമുക്ക് കഴിയും.
1: ഡോക്ടർ, സന്നിവാത ജ്വരം അഥവാ ടെറ്റനസ്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ടെറ്റനസ് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ്. കാര്യം ചെറിയ മുറിവുകൾ വന്നാലും നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് പോയി ടെറ്റനസ് ടോക്സോയിഡ് അഥവാ TT എടുക്കാറുണ്ട്. ടെറ്റനസ് ഒരു മാരകമായ രോഗം തന്നെയാണ്. പക്ഷെ ഇപ്പോ താരതമ്യേന അത് കുറവാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലുള്ള ടെറ്റനസ് വാക്സിൻ വളരെ കോമൺ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് കാര്യമായി ടെറ്റനസ് അണുബാധ ഉണ്ടാകാറില്ല. ഒരു ബാക്ടീരിയയാണ് മൈക്രോബാക്ടീരിയം ടെറ്റനെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 ദിവസങ്ങൾക്കകം ശരീരത്തിലെ പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്ന ഒരു ലക്ഷണമാണ് ടെറ്റനസിന് ഉള്ളത്. അത് ഈ പറഞ്ഞ മുറിവുകളിലൂടെ അല്ലെങ്കിൽ മുറിവുകളിൽ അഴുക്ക് പുരളുന്നതിലൂടെ, മണ്ണിൽ നിന്നും തുരുമ്പിൽ നിന്നും ഒക്കെ ഈ ടെറ്റനസ് അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായ ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ടോക്സോയിഡിനെ കുത്തിവെച്ചിട്ട് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ പ്രതിരോധ ശേഷി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ വേറെ കുറച്ചുകൂടെ ഫലപ്രദമായ രീതി എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ടെറ്റനസിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുത്തിവെക്കുക എന്നുള്ള രീതിയും ഇപ്പോൾ നിലവിലുണ്ട്. ടെറ്റനസ് ടോക്സോയിഡ് ഒരു പക്ഷേ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുവാൻ 5 ദിവസങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഫെയിലുവറായി പരാജയപ്പെട്ടിട്ട് ടെറ്റനസ് പിടിപെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് കൂടുതലായി കുത്തിവെക്കുന്നത്. അത് പ്രതിരോധ ശേഷി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് മൂലം ടെറ്റനസ് രോഗം ഉണ്ടാകുന്നത് തടയാൻ കഴിയുന്നുണ്ട്. ടെറ്റനസിന് പിന്നെ നമ്മുടെ നോർമൽ വാക്സിനേഷൻ പാറ്റേണിൽ തന്നെ ബൂസ്റ്റർ ഡോസുകളും ഒക്കെ അതിന്റെ കാലാകാലങ്ങളിൽ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ടെറ്റനസ് രോഗം താരതമ്യേന വളരെ കുറവാണ് എന്ന് പറയാൻ കഴിയും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: തിരികെ എത്താം റേഡിയോ

0: സ്പന്ദനം 90.4 എഫ്എം ഡോക്ടർ സ്റ്റാറ്റിലേക്ക്. ഡോക്ടർ ഐആർ അശോക് കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, അതുപോലെ ത്വക്കിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെ പറ്റി കൂടെ പറയണം.
1: അത് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കണ്ടേജിയസ് ആയിട്ട് കോണ്ടാക്റ്റിലൂടെ ഒരാളുടെ രോഗാണു ബാധയുള്ള ഒരാളുടെ ശരീരത്തിൽ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അക്കൂട്ടത്തിൽ ധാരാളം രോഗങ്ങളുണ്ട്. ഫംഗസ് രോഗാണുക്കളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. വട്ടച്ചൊറി അഥവാ റിങ്ങിവോം എന്ന് പറയുന്നത് കൃത്യമായി വട്ടത്തിൽ ഒരു നാണയത്തിന്റെ വലിപ്പത്തിലൊക്കെ ചൊറിച്ചില് പോലെ വരികയും അതിന്റെ നടുഭാഗം അതിന്റെ മിഡിൽ ഭാഗം ഹെൽത്തി ആയിട്ടിരിക്കുകയും അതിന്റെ വശങ്ങൾ ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഈ വട്ടച്ചൊറി എന്ന് പറയുന്നത്. അതൊരു ഫംഗസ് ഡിസീസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫംഗസുകളും ഈർപ്പമുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ട് വളരുന്നത്. നമ്മുടെ ശരീരം ഈർപ്പമില്ലാതെ സൂക്ഷിക്കുകയും നമ്മുടെ വ്യക്തി ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയും ചെയ്താൽ, കൃത്യമായി സമയങ്ങളിൽ കുളിക്കുക, ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നന്നായിട്ട് കൈകഴുകുക, നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ, പലപ്പോഴും നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള രോഗികളുടെ ഈ പറഞ്ഞ രോഗഭാഗത്തു നിന്ന് പറ്റിയ സ്രവങ്ങളൊക്കെ അവിടെ പറ്റിയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം യാത്രകളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ശരീരം മൊത്തത്തിൽ ഒന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ കഴുകുകയോ ചെയ്യുക. ഇതുപോലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ പറഞ്ഞ ത്വക്ക് രോഗങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയും.
0: ഡോക്ടർ, അതുപോലെ തന്നെ എയ്ഡ്സ്, HIV എന്ന് പറയുന്ന വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണല്ലോ, അതിനെ പറ്റിയൊന്ന്.
1: എയ്ഡ്സ് വളരെ മാരകമായ ഒരു രോഗം തന്നെയാണ്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ രോഗികളുടെ എണ്ണം ഈ അടുത്ത കാലത്ത് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ശരിക്കു പറഞ്ഞാൽ ഒരു കൂട്ടം രോഗങ്ങളുടെ, അതുകൊണ്ടാണ് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം രോഗങ്ങളാണ്. HIV എന്ന് പറയുന്ന രോഗാണോ അല്ലെങ്കിൽ ആ വൈറസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ലിംഫോസൈറ്റുകൾ, വെളുത്ത രക്താണുക്കളുടെ ഒരു ഘടകങ്ങളാണ് ന്യൂട്രോഫിൽസും ലിംഫോസൈറ്റ്സും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും അതിൽ തന്നെ T4 ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ഈ T4 ലിംഫോസൈറ്റുകളുടെ ന്യൂക്ലിയസ് ഇത് കീഴടക്കിയിട്ട് ആ ന്യൂക്ലിയസിൻ്റെ നിയന്ത്രണം ഈ HIV രോഗാണു കൈക്കലാക്കുകയും പിന്നീട് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി അതുമൂലം നഷ്ടപ്പെടുകയും ഏത് രോഗങ്ങൾ വേണമെങ്കിലും നമുക്ക് പിടിപെടാവുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ മുമ്പേ പറഞ്ഞ ക്ഷയരോഗം, അതുപോലെയുള്ള ചെറിയ ചെറിയ സ്കിൻ ഡിസീസസ്, വായിൽ പൂപ്പൽ, അതുപോലെയുള്ള എന്ത് രോഗങ്ങളും നമുക്ക് പിടിപെടാം. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് കുറയാം, നമുക്ക് ക്ഷീണം വരാം, പതുക്കെ പതുക്കെ നമ്മൾ പൂർണ്ണമായും രോഗിയായി മരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എയ്ഡ്സിൽ സംഭവിക്കുന്നത്. പക്ഷേ എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ വളരെ കൃത്യമായി നമുക്കറിയാവുന്നത് കൊണ്ടും അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളായതുകൊണ്ടും കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഇന്ന് നമുക്ക് എയ്ഡ്സ് രോഗം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികളുടെ എണ്ണം താരതമ്യേന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറഞ്ഞു കാണുന്നുണ്ട്. എയ്ഡ്സ് പകരുന്ന 3 രീതികളിലൂടെ തന്നെയാണ്. 1, ലൈംഗിക ബന്ധത്തിലൂടെ, ഉത്തരവാദിത്വമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. കൃത്യമായ ഒരു പാർട്ണർ മാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും എയ്ഡ്സ് പിടിപെടില്ല. എയ്ഡ്സ് ഉള്ള രോഗികളുമായിട്ട് ഇല്ലെങ്കിൽ അതുപോലുള്ള സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയും എയ്ഡ്സ് രോഗമുള്ളവരുടെ രക്തം സ്വീകരിക്കുന്നതോടോ അവരോടൊപ്പം ഈ മരുന്നുകൾ കുത്തിവെക്കുന്ന സൂചികൾ ഷെയർ ചെയ്യുന്നതിലൂടെയും എയ്ഡ്സ് രോഗം പകരുന്നുണ്ട്. പിന്നെ 3rd മാർഗം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ്. അപ്പോൾ ഈ മാർഗങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ട്, ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ടോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഹസ്തദാനം ചെയ്തതുകൊണ്ടോ ഒന്നും ഇല്ലെങ്കിൽ വായുവിലൂടെ ഒന്നും ഈ രോഗം പകരില്ല എന്നുള്ളത് കൊണ്ട് എയ്ഡ്സ് രോഗം കൃത്യമായി പകരുന്ന മാർഗങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ടും അത് കൃത്യമായ രീതിയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എയ്ഡ്സിന് ഫലപ്രദമായ ചികിത്സ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും എയ്ഡ്സ് വൈറസിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആൻറ്റി എയ്ഡ്സ് വൈറസ് അല്ലെങ്കിൽ ആൻറ്റി HIV വൈറസ് മരുന്നുകൾ ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് ഒരു പരിധിവരെ ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ ജീവിതകാലം നീട്ടിയെടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്.
0: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പകർച്ചവ്യാധികളെ കുറിച്ച്, അതിൻ്റെ പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
1: തീർച്ചയായിട്ടും ഈ പകർച്ചവ്യാധി

0: വ്യാധികളെല്ലാം ഇത്ര മാരകമായ പകർച്ചവ്യാധികളാണെങ്കിൽ പോലും അത് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ, ഇല്ലെങ്കിൽ ഈ പകർച്ചവ്യാധികൾ എങ്ങനെയൊക്കെയാണ് പടരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ രോഗങ്ങൾ പിടിപെടാതിരിക്കുവാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് മുമ്പേ ആദ്യം പറഞ്ഞ കൊതുകുജന്യ രോഗങ്ങൾ, കൊതുകുകളോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള സൂക്ഷ്മജീവികൾ പടർന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേറൊന്നും ചെയ്യേണ്ട, നമ്മളുടെ വീടിനും പരിസരത്തും കൊതുകുകൾ ഇല്ലാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കൊതുകുകടി ഏൽക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ, കൃത്യമായ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്, അതായത് ഞായറാഴ്ചകളിൽ വീടിൻ്റെ പരിസരത്തുള്ള വെള്ളക്കെട്ടുകൾ പരിശോധിക്കുക, സ്കൂളുകളിലാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ, ഓഫീസുകളിൽ ശനിയാഴ്ചകളിൽ. പക്ഷേ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു ദിവസം നിശ്ചയിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലും ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് സാഹചര്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും അതുപോലുള്ള രോഗങ്ങളെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ എലിപ്പനി, അത് വെള്ളത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിലല്ലാതെ കുളിക്കാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള വെള്ളക്കെട്ടുകളിൽ എലിമൂത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക, കുളങ്ങളിലും മറ്റും കുളിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എലിപ്പനി ഒഴിവാക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ മുമ്പ് പറഞ്ഞതുപോലെ വായുജന്യ രോഗമാണ്. ഇൻഫ്ലുവൻസ മാത്രമല്ല, ചിക്കൻ പോക്സും മീസിൽസും ഒക്കെ വായുവിലൂടെയാണ് പകരുന്നത്. അത്തരം രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുമായിട്ട് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും, ഇല്ലെങ്കിൽ തൂവാലയോ, നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ ഉപയോഗിച്ച മാസ്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു പരിധിവരെ ആ രോഗം ഒഴിവാക്കാൻ കഴിയും. അതുപോലെ എല്ലാ പകർച്ചവ്യാധികളും ഏതൊക്കെ രീതിയിലാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കി ആ പകരുന്ന മാർഗങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ, ഇത്ര വലിയ മാരകമായ പകർച്ചവ്യാധികളാണെങ്കിൽ പോലും അതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ റാബീസ് ഒക്കെ നമ്മൾ സംശയിക്കുന്ന കേസുകളിൽ പോലും കൃത്യമായ അതിൻ്റെ വാക്സിനേഷൻ എടുക്കുക. പലരും അതിന് മടി കാണിക്കാറുണ്ട്. ഇപ്പോൾ പട്ടി കടിച്ചാൽ മാത്രമേ റാബീസ് എടുക്കാവൂ എന്നൊന്നുമില്ല. ആ പട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുകയാണെങ്കിൽ പോലും പട്ടിക്ക് പേവിഷബാധയുണ്ട് എന്ന് സംശയം തോന്നിയാൽ നമ്മളും കുടുംബാംഗങ്ങളും എല്ലാവരും അതിനുള്ള വാക്സിൻ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ, ആദ്യം പറഞ്ഞതുപോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, നമ്മൾ രോഗപ്രതിരോധം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാൻ കഴിയും. ഒപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവാണ് പലപ്പോഴും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടുവാനും മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള അവസരം ഉണ്ടാക്കുന്നത്. ആ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക, നല്ല കൃത്യമായ ഭക്ഷണം സമയക്രമങ്ങളിൽ കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, കൃത്യമായ ഉറക്കം ശീലമാക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യ നിലവാരം പൊതുവിൽ മെച്ചപ്പെട്ടു നിൽക്കും. അങ്ങനെ നിന്നാലും പലപ്പോഴും രോഗങ്ങൾ നമ്മൾ പിടിപെടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്.
1: ഹോമിയോപ്പതിയിലെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: തീർച്ചയായും ഈ പറഞ്ഞ നമ്മളിവിടെ സൂചിപ്പിച്ച എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ ഔഷധം ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഹോമിയോപ്പതി വകുപ്പ്, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഒരു പ്രതിരോധ സംവിധാനം നിലവിലുണ്ട്. ഒരു സർക്കാർ ഉത്തരവ് വഴി 2004 റീച്ച് എന്ന ഒരു സംവിധാനം സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിൻ്റെ കീഴിൽ നിലവിലുണ്ട്. സർക്കാർ ഡോക്ടർമാർ മാത്രമല്ല, സ്വകാര്യ ഡോക്ടർമാരും കേരളത്തിലെ ഹോമിയോപ്പതി സമൂഹം മൊത്തത്തിൽ ഈ റീച്ചിൻ്റെ കീഴിൽ വരുന്നതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ ഹോമിയോപ്പതി, RAECH എന്നാണ്, റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ ഹോമിയോപ്പതി, അല്ലെങ്കിൽ ഹോമിയോപ്പതി പകർച്ചവ്യാധി നിയന്ത്രണ ദ്രുതകർമ്മ പദ്ധതി എന്നാണ്. അതായത് കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ, അത് ഈ പറഞ്ഞ ഏത് പകർച്ചവ്യാധി ആയാലും പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രദേശത്തുള്ള സ്വകാര്യ ഡോക്ടർമാരും ഗവൺമെൻറ് ഡോക്ടർമാരോട് സംയുക്തമായി അവിടെ പോയി കേസുകൾ പഠിക്കുകയും അതിന് ഏത് പ്രതിരോധ മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് അത് കൃത്യമായി സംസ്ഥാന തലത്തിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരടങ്ങുന്ന സംസ്ഥാന സമിതിയെ, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പിനെ അറിയിക്കുകയും ഈ എക്സ്പേർട്ട് ഗ്രൂപ്പ്, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഇതിനാവശ്യമായ പ്രതിരോധ ഔഷധം, അതിനെ ഹോമിയോപ്പതി ടേംസിൽ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയും, ആ പ്രതിരോധ ആ പകർച്ചവ്യാധി

0: വ്യാധിയുടെ പ്രതിരോധ ഔഷധമായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ഡോക്ടർമാരും സർക്കാർ ഡോക്ടർമാരും എല്ലാവരും ആ ഒരു പ്രതിരോധ ഔഷധമായിരിക്കും ആ പ്രദേശത്ത് വിതരണം ചെയ്യുന്നത്. ഇത് സർക്കാർ സംവിധാനം വഴി 2004 മുതൽ നടപ്പിലാക്കി വരുന്നതാണ്. അതിനുശേഷമാണ് ഇവിടെ ഡെങ്കിപ്പനി വന്നത്, ചിക്കൻ ഗുനിയ വന്നതും. ഈ പകർച്ചവ്യാധികളെയൊക്കെ കൃത്യമായിട്ട് പ്രതിരോധിക്കുവാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് ഹോമിയോപ്പതി വകുപ്പും ഇവിടുത്തെ സ്വകാര്യ ഡോക്ടർമാർക്കും ചേർന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ചിക്കൻ പോക്സും മീസിൽസും ഒക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഹോമിയോ ഡോക്ടർമാരുടെ അടുക്കിലേക്കാണ് പോകുന്നത്. കൃത്യമായ പ്രതിരോധ ഔഷധം ഹോമിയോപ്പതി ഡോക്ടർമാർ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട്. ആ ഹോമിയോപ്പതി ഔഷധം രോഗാണുബാധ ഉണ്ടാകുന്നതിന് മുമ്പ് കഴിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് പ്രതിരോധം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പകർച്ചവ്യാധികളും പ്രതിരോധിക്കുന്നതിന് ഹോമിയോപ്പതിയിൽ ഔഷധങ്ങളുണ്ട്. പ്രതിരോധിക്കുന്നതിന് മാത്രമല്ല, ഈ രോഗങ്ങളൊക്കെ കൃത്യമായി ചികിത്സിക്കുന്നതിനും ഹോമിയോ ഔഷധങ്ങൾ ഫലപ്രദമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗികളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്താറുണ്ട്. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ഒക്കെ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്നതാണ്.
1: വളരെ സന്തോഷം ഡോക്ടർ. ഇത്രയും നേരം നമ്മളെ ഏവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന പകർച്ചവ്യാധികളെ കുറിച്ച് നമ്മളോട് ഇത്ര വിശദമായും വളരെ ലളിതമായും സംസാരിച്ച ഡോക്ടർ IR അശോക് കുമാറിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും പകർച്ചവ്യാധികളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

നിലവാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജന്മാവകാശ പൗരത്വം പരിമിതപ്പെടുത്തുന്നതിനും ബർത്ത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ രണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവച്ചു. ഭരണഘടന നൽകുന്ന ജന്മാവകാശ പൗരത്വത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ മുൻശ്രമം സുപ്രീംകോടതി തള്ളി ഒരു മാസം പിന്നിടുമ്പോഴാണ് പുതിയ നീക്കം. 2026 ആദ്യ 6 മാസത്തിനിടെ കാനഡയിൽ നിന്ന് 3,323 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയതായി കാനഡ ബോർഡർ സർവീസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ നാടുകടത്തപ്പെട്ടത് ഇന്ത്യൻ പൗരന്മാരാണെന്നാണ് റിപ്പോർട്ട്. ഉഗാണ്ടൻ ഫുട്ബോൾ താരവും എസ് സി വില്ല ക്യാപ്റ്റനുമായ ഡേവിഡ് ഒവോറി കവർച്ചക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഫോണും മറ്റ് സാധനങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഘത്തെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. August 4 രാത്രി കമ്പാലയിലെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് വെച്ച് കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഗുരുതരമായ പരിക്കേറ്റ താരം അടുത്ത ദിവസം ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. താരത്തിന്റെ വിയോഗത്തിൽ ഉഗാണ്ടൻ ഫുട്ബോൾ ഫെഡറേഷനും വിവിധ ക്ലബ്ബുകളും അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസ സംവിധാനവും വർക്ക് പെർമിറ്റ് പദ്ധതികളും ദുരുപയോഗം ചെയ്ത ഇന്ത്യ ആസ്ഥാനമായുള്ള ലോറൻസ് ബിഷ്നോയി ഗ്യാങ് രാജ്യത്ത് അധോലോക ശൃംഖല വ്യാപിപ്പിച്ചതായി കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ബിഷ്നോയിയുടെ പ്രധാന അനുയായിയായ ഗോൾഡി ബ്രാൾ 2017 പഠനത്തിനെന്ന പേരിൽ കാനഡയിലെത്തിയെങ്കിലും അദ്ദേഹം പഠനം നടത്തിയതായി വ്യക്തമായ തെളിവില്ലെന്നും തുടർന്ന് ഗ്യാങ്ങിന്റെ കാനഡയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചെന്നും പറയുന്നു. ചിക്കാഗോയിലെ റോട്ടറി ക്ലബ് ഓഫ് നൈൽസിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഡെസ് പ്ലെയിൻസിൽ ക്നാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്നു. July 24 നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ജിജോ വർഗീസ് പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓസ്റ്റിൻ മാർത്തോമ ദേവാലയത്തിൽ സംഘടിപ്പിച്ച ഗായക സംഘത്തിന്റെ ആത്മീയ ശുശ്രൂഷ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സംഗീത ധ്യാനം വേറിട്ട ആത്മീയ അനുഭവമായി. പ്രശസ്ത സംഗീത സംവിധായകനും വേൾഡ് പീസ് മിഷൻ സ്ഥാപക ചെയർ

0: മനുമായ ഡോക്ടർ സണ്ണി സ്റ്റീഫൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ദൈവവചനവും സംഗീതവും സമന്വയിപ്പിച്ച ധ്യാനരീതിയിലൂടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സംഗീതത്തെ ദൈവാരാധനയുടെ ശക്തമായ ശുശ്രൂഷയായി തിരിച്ചറിയുന്നതിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. 97 വയസ്സിലും സാഹസികത കൈവിടാതെ ബ്രിട്ടനിലെ ബെറ്റി ബ്രോമേജ് വീണ്ടും ലോകശ്രദ്ധ നേടി. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വനിതാ വിംഗ് വാക്ക് എന്ന ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തം പേരിൽ വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് ബെറ്റി. ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്റർഷെയറിൽ 4 August നടന്ന സാഹസിക പ്രകടനത്തിനിടെയാണ് 97-കാരിയായ ബെറ്റി വീണ്ടും റെക്കോർഡ് സ്വന്തമാക്കിയത്. 2022 സ്വന്തമാക്കിയ റെക്കോർഡ് മറികടക്കാൻ വിമാനം പറന്നുയരുന്നതും ഇറങ്ങുന്നതും ഉൾപ്പെടെ കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ആകാശത്ത് തുടരേണ്ടതുണ്ടായിരുന്നു. ബെറ്റി ഈ വെല്ലുവിളി വിജയകരമായി പൂർത്തിയാക്കി. 2025 സ്ട്രോക്ക് ബാധിച്ചതിനെ തുടർന്ന് ചികിത്സ ലഭിച്ച ചെൽട്ടൻഹാം ജനറൽ ആശുപത്രിയിലെ സ്ട്രോക്ക് യൂണിറ്റിന് ധനസമാഹരണം നടത്താനായിരുന്നു ഇത്തവണത്തെ വിംഗ് വാക്ക്. ആശുപത്രിയിൽ ലഭിച്ച മികച്ച പരിചരണത്തിന് നന്ദി അറിയിക്കാനാണ് ഈ സാഹസിക പ്രവർത്തനം ഏറ്റെടുത്തതെന്ന് ബെറ്റി പറഞ്ഞു. ചരമറിയിപ്പുകൾ. കേരള അസോസിയേഷൻ ഓഫ് ഡാളസിന്റെ മുൻ സെക്രട്ടറി ചാക്കോ ഇട്ടിയുടെ ഭാര്യ അന്നമ്മ ഇട്ടി വെള്ളിയാഴ്ച അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കിടങ്ങൂർ പരിയാരമംഗലം കുന്നപ്പള്ളിൽ മേരി ജോർജ് അന്തരിച്ചു. സംസ്കാരം നടത്തി. കുളമാക്കൽ ഇഗ്നേഷ്യസ് ദേവസ്യ അന്തരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: മണ്ടത്തലയാ നിന്റെ പാലുമ്പ പൊട്ടിക്കുണ്ടാകുണ്ട്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.